ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 അശ്വിനം 17, കൊലവർഷം 1202 കന്നിമാസം 23 തീയതി, 2026 ഒക്ടോബർ 9 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട്.
1: ദുര്യോധനുമായുള്ള സന്ധി സംഭാഷണം പരാജയപ്പെട്ടെന്നും യുദ്ധം അനിവാര്യമാണെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ കുന്തിദേവി അതീവ ദുഃഖിതയായി. തന്റെ സീമന്തപുത്രൻ ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നതിൽ വ്യാകുലപ്പെട്ടു. കർണനെ നേരിട്ട് കണ്ട് പാണ്ഡവപക്ഷത്തേക്ക് വരാൻ അപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. കർണനും കുന്തിയും തമ്മിൽ നടന്ന സംവാദം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ 101 കിരണങ്ങൾ എന്ന പേരിൽ ഒരു മനോഹരമായ കവിതയാക്കി. ഒരു നദീതീരത്ത് കർണൻ സൂര്യനെ നോക്കി നിന്ന് ധ്യാനിക്കുകയാണ്. പിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ധീരയോദ്ധാവ് കണ്ടത് കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന കുന്തിദേവിയാണ്. ആര്? അർജുന മാതാവോ? ഇപ്പോൾ ഇവിടെ രാധേയനായ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. മോനെ, ഞാൻ അർജുന മാതാവ് മാത്രമല്ല നിന്റെയും അമ്മയാണ്. എൻ്റെ ആദ്യത്തെ മകനാണ് നീ, കുന്തിദേവി വിതുമ്പി. അമ്മേ, കുലമോ ആഭിജാത്യമോ ഇല്ലാത്ത ഒരു സൂതപുത്രൻ മാത്രമാണ് ഞാൻ. എങ്കിലും അമ്മയുടെ വാക്കുകൾ എന്നെ കോൾമയിൽ കൊള്ളിക്കുന്നു. അവിടുത്തെ കൈകൾ എൻ്റെ നെറ്റിയിൽ ഒന്നു വയ്ക്കൂ. മോനെ, നിന്റെ സഹോദരരായ പാണ്ഡവരോട് ഒപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ടവനാണ് നീ. അതിനായി എൻ്റെ കൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കാൻ വന്നതാണ് ഞാൻ. വരൂ മകനെ, നീ എന്നോട് അർഹിക്കാത്ത ദയയും സ്നേഹവും ഞാൻ ഭിക്ഷയായി യാചിക്കുകയാണ്. യാചിക്കുന്നവർക്ക് ഒന്നും തന്നെ നിഷേധിക്കാത്ത നിന്റെ സ്നേഹം നിറഞ്ഞ നിന്റെ അമ്മയ്ക്ക് ഭിക്ഷയായിട്ട് നൽകൂ. അമ്മേ, 10 വട്ടം സുജീവൻ പോലും നൽകാൻ എനിക്ക് സമ്മതമാണ്. അവിടുന്ന് ചോദിക്കുന്നത് എൻ്റെ സദ് യശസ്സാണ്. അമ്മ ആവശ്യപ്പെടുന്നതെല്ലാം തരുന്നതിനുള്ള മാർഗത്തിൽ ചരിക്കാനാണ്, അധർമ്മം ആചരിക്കാനാണ്. അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല. അമ്മേ, ക്ഷമിക്കണം. അമ്മയോട് എനിക്ക് കാലുഷ്യം ഒട്ടുമില്ല. അമ്മേ, ഒരു പിടച്ചിലൂടെ കുന്തി പറഞ്ഞു. ഞാൻ മയക്കുന്നു. ഫത്സനം മുഴുവൻ ഞാൻ കേൾക്കാം മോനെ. ഞാൻ അതിനെ അർഹതയാണ്. എന്ത് ഭവിച്ച ഒരു ഹൃദയമാണ് നിന്റെ മുൻപിൽ യാചിക്കുന്നത് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നീ ആദ്യമായാണ് ഒരു ദാന അഭ്യർത്ഥന നിരസിക്കുന്നത്. നിന്റെ മാതൃത്വം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ്. നീ പറയുന്നതെല്ലാം ശരിയുമാണ്, അതെനിക്കറിയാം. നിന്റെ അമ്മ സ്വാർത്ഥയാണ്. പക്ഷേ ആത്മാർത്ഥത കൊണ്ട് ഞാൻ നേടിയത് കുടുങ്ങാത്ത വ്യഥയുടെ തീക്കുണ്ടമാണ് എന്ന് നീ അറിയണം. അമ്മയെ ഓർത്തു നോക്കൂ. ധനുർവേദ വിദ്യ പരീക്ഷാ സമയത്ത് ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ കൃപാചാര്യർ തടഞ്ഞു. ചോദിച്ചു, നിന്റെ അമ്മയാര്? കുലമേത്? ഞാൻ തലകുനിച്ചു. ഇത് രാജകുമാരന്മാർക്ക് മാത്രമുള്ള ഒരു മത്സരമാണ്, സൂതപുത്രന് ഉള്ളതല്ല. എൻ്റെ ആ ദയനീയ അവസ്ഥയിൽ ദുര്യോധനൻ അംഗരാജ്യം എനിക്ക് വെച്ച് നീട്ടി. അപമാനത്തിൽ നിന്നും രക്ഷിച്ച ദുര്യോധനനോട് ഇതിനു പകരം ഞാൻ എന്ത് തരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർണ, നിന്റെ സൗഹൃദം എന്നോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ്. മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ദുര്യോധനനെ ഉപേക്ഷിച്ച് എന്നെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണത്താൽ അമ്മ പറയുന്നത് എനിക്ക് അനുസരിക്കാനാവുമോ? പക്ഷേ അമ്മേ, അമ്മ ദുഃഖിക്കണ്ട, ഭയക്കണ്ട. അർജുന ഒഴികെയുള്ള ആ ഒരു പാണ്ഡവരെയും നേർക്ക് കിട്ടിയാൽ പോലും ഞാൻ വധിക്കില്ല. അമ്മയുടെ മക്കൾ ജയിക്കും. പേരിനോ കീർത്തിക്കോ വിജയത്തിനോ ഒന്നും എൻ്റെ മനസ്സിൽ അതിന് സ്ഥാനവുമില്ല. അമ്മേ, യുദ്ധത്തിൽ ഞാൻ മരിച്ചാലും അർജുനൻ മരിക്കില്ല. അമ്മയ്ക്കപ്പോഴും 5 മക്കൾ ഉണ്ടാവും. എനിക്ക് സമാധാനമായി മരിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. പോകുന്നുണ്ട് മോനെ എന്ന് ഒന്നുകൂടി വിളിക്കൂ. മോനെ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു. ഒന്ന് വിങ്ങിപ്പൊട്ടി ഞാൻ പോകുന്നു. ആ മണൽപ്പരപ്പിലൂടെ കണ്ണുനീർ തൂകി നടന്ന് നീങ്ങുന്ന അമ്മയെ നോക്കി വർദ്ധിച്ച ദുഃഖഭാരത്തോടെ കർണൻ നിന്നു.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി കുമാരപിള്ളയുടെ കവിത ഹൃദയോത്സവം. പാരായണം ചെയ്തത് അജയൻ പി. ജയരാജ്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം വി എം കുട്ടിയും സംഘവും പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര

0: 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 165. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, തുടർന്ന് കദ്രി ഗോപാൽനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ, ആദിനാട് തുളസി, ദേശത്തനിമ, ദേശപ്പെരുമ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ. ഐഷ ബീഗം, കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിത ഗാനങ്ങൾ, സംഗീത് എം ടി പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാന സല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ ഭാഗം 15. രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ജൽജീവൻ മിഷൻ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:80 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ മിനിമോൾ JS സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 5:00 ഹരീഷ് എഴുതി അവതരിപ്പിച്ച കഥ, ശ്രുതി നാഗേഷ് അവതരിപ്പിച്ച കവിത, ജ്യോതി എസ് അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം. 8:00 സാഹിത്യവേദി. ആശ കിഷോർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ യുദ്ധക്കൊതി, ദയാവധം. ഷുഹാന മെഹ്ഫിൽ എഴുതി അവതരിപ്പിക്കുന്ന കവിത അകലങ്ങളില്ലാത്ത ബന്ധം. പി സുദർശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത പാടവരമ്പത്ത്. അഭിലാഷ് PP എഴുതി അവതരിപ്പിച്ച കഥ കൂട്ടക്ഷരങ്ങൾ എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം, മനോജ് കോവിൽ വീട് നടത്തുന്ന പ്രഭാഷണം. 9:30 ഇംഗ്ലീഷ് പരിപാടി, മെന്റൽ വെൽബീയിങ്, ദ നീഡ് ഓഫ് ദി അവർ, ടോക്ക് ബൈ സൈറ ജോർജ്. 9:45 മൊഴിയാമൊരു കഥ. 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബീരഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 30.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 29 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഉദയഗീതത്തിൽ ഇന്ന് VM കുട്ടിയും സംഘവും ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ആദിയോന്റെ തിരുനാമം പ്രകീർത്തിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: വിഎം കുട്ടിയും സംഘവും ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. GST നിയമമനുസരിച്ച് ഇനി അറസ്റ്റില്ല. നിയമത്തിൽ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് അധികാരം പൂർണ്ണമായി ഒഴിവാക്കാൻ 57-ാമത് GST കൌൺസിൽ ശുപാർശ ചെയ്തു. ഇതിനായി കേന്ദ്ര GST നിയമത്തിലെ 69-ാം വകുപ്പ് ഒഴിവാക്കും. ഗാർഹിക

0: പീഡനം തടയുന്നതിനും അതിജീവിതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേരള പോലീസ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. ഐ ജി അനിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ദൌത്യത്തിന് സ്പീക്കപ്പ് എന്നാണ് പേര്. സർക്കാർ സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയുടെ അടിസ്ഥാന യോഗ്യത SSLCയിൽ നിന്ന് +2 ആക്കാൻ നടപടി തുടങ്ങി. PSCയുടെ അടുത്ത വിജ്ഞാപനം മുതൽ പുതിയ യോഗ്യത നടപ്പാക്കും. പ്രശസ്ത ഹിന്ദി മറാഠി ചലച്ചിത്ര നടനും സംവിധായകനുമായ നാനാ പഠേക്കർ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ അന്തരിച്ചു. കവി, നോവലിസ്റ്റ്, നാടകകൃത്ത്, ഉപന്യാസകാരി എന്ന നിലയിൽ ശ്രദ്ധേയയായ ആൻ കാഴ്സന് സാഹിത്യ നോബൽ, സമാധാന നൊബേൽ ഇന്നും സാമ്പത്തിക ശാസ്ത്ര നൊബേൽ തിങ്കളാഴ്ചയും പ്രഖ്യാപിക്കും. സൌദിയിൽ ഹൂതി ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. രാത്രി 7:55 പുറപ്പെടേണ്ട ആകാശ് എയറിന്റെ റിയാദ് വിമാനവും 9:40 സൌദി എയർലൈനിന്റെ റിയാദ് വിമാനവുമാണ് റദ്ദാക്കിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7:00 മത്സരം.
1: കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളം അതിരൂക്ഷമായ വൈദ്യുത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മഴ ലഭ്യതയിലെ കുറവും ഉയർന്ന ചൂടും മൂലം വൈദ്യുതി ഉപയോഗം മുമ്പെങ്ങുമില്ലാത്ത വിധം ഉയർന്നതാണ് രാത്രികാലങ്ങളിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനും പവർ കട്ടിനും ഇടയാക്കിയത്. വർദ്ധിച്ചു വരുന്ന വൈദ്യുത ആവശ്യങ്ങൾക്കിടയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങലിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് ഇനി സാധിക്കില്ല. പുനരുപയോഗയോഗ്യമായ ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാനം. സൌരോർജ്ജം, ലഘുജലവൈദ്യുത പദ്ധതികൾ, കാറ്റാടി യന്ത്രങ്ങൾ എന്നിവയിലൂടെ ഹരിതോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ച് പരിസ്ഥിതി സൌഹൃദമായ ഒരു പുതിയ ഊർജ്ജ സംസ്കാരത്തിലേക്ക് കടക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
2: കേരളത്തിലെ ആവശ്യം സോളാർ ഉൽപാദിപ്പിക്കുന്നത് ഒരുപാട് പേരുണ്ട്.
1: കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുത ഉപയോഗവും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ദീർഘകാല ഊർജ്ജ സ്വയം പര്യാപ്തത നയങ്ങളും വിശദീകരിക്കുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്.
2: അതിന് സബ്സിഡി കിട്ടുന്നത് കേന്ദ്ര പദ്ധതിയിലാണ് സബ്സിഡി കിട്ടുന്നത്. അതുപോലെ തന്നെ അത് രാത്രി കാലങ്ങളിലേക്ക് സൂക്ഷിക്കാനുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ്, അതിന് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ബോധവൽക്കരണമാണ്. പിന്നെ പഞ്ചായത്തുകളെയും സഹകരണ സംഘങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് കമ്മ്യൂണിറ്റി സ്റ്റോറേജ്, ഒരാൾ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ്, പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജി രാത്രി കാലങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്റ്റോറേജ് എന്നുള്ള വാക്ക് തന്നെ ബാറ്ററി എനർജി സ്റ്റോറേജ്, അത് നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് ഇപ്പൊ ബഡ്ജറ്റിൽ തന്നെ ഒരു സ്കീം വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളെയും കൂട്ടിച്ചേർത്ത് ജനങ്ങൾക്ക് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ സമൂഹമായിട്ടോ അത് ചെയ്യാൻ സാധിക്കും. ഉൽപാദനം ഒരുപാട് സാധ്യതകളുണ്ട്. റൂഫ് ടോപ്പ് കെട്ടിടങ്ങളുടെ മുകളിലുള്ള സോളാർ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് സോളാർ, നമ്മളുടെ കായലുകളിലെല്ലാം വെക്കാൻ സാധിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ, ഇതെല്ലാം തന്നെ ചെയ്യാൻ ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ട്. സർക്കാർ ഓഫീസുകളിലെ സോളാർ പദ്ധതി ഇതെല്ലാം ആലോചിക്കുന്നു. അതിനി അഡീഷണൽ ആയിട്ട് ഒരു പ്രോത്സാഹന സബ്സിഡിയെ സംബന്ധിച്ച് അത് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിന് ബഡ്ജറ്റിൽ തന്നെ ഒരു പൊസിഷൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് ആലോചിക്കുന്നു.
1: തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ 1000 വീടുകളെ കോർത്തിണക്കി നടപ്പാക്കിയ പുരപ്പുറ സോളാർ പദ്ധതിയുടെ വിജയത്തെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു.
3: 2016 തന്നെ അതിന് തുടക്കം കുറിച്ച പഞ്ചായത്താണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്.
1: തൃശൂർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു.
3: പുരപ്പുറ സോളാർ പദ്ധതി ഫലപ്രദമായിട്ട് ഒരു ഗ്രാമത്തിൽ 300 കുടുംബങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതിയിൽ സംഘമായത്. അത്തരമൊരു പ്രവർത്തനം ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കുന്നതിന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്താക്കളുടെ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ നമ്മൾ നേരിട്ട പ്രശ്നം, ഇതിൽ താല്പര്യമെടുത്ത മുഴുവൻ ആളുകൾക്കും ആവശ്യമായ പണം മുടക്കുന്നതിനുള്ള പരിമിതിയുണ്ടായിരുന്നു. ആ പരിമിതിയെ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ മറികടക്കുകയാണ് ഉണ്ടായത്. അനർട്ട്, KTV തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ 2022 കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് 350 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 1175.32 kW ആണ് അതിന്റെ കപ്പാസിറ്റി ആയിരുന്നത്. 100,000+ യൂണിറ്റ് ജനറേഷൻ ആണ് നമുക്ക് അന്ന് ആ സമയത്ത് രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇന്നത് ഒരു 4 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരുവിളക്കിൽ കത്തിക്കുന്ന ഒരു പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി. എല്ലാ ഓഫീസുകളും ഘടക സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൺഗ്രിഡ് സംവിധാനത്തിലാണ് KICBI ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 19,500 അതിന്റെ 30% സബ്സിഡിയോട് കൂടിയാണ് ആദ്യഘട്ടത്തിൽ ആ പദ്ധതി നടപ്പാക്കാനും വിജയിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെയൊക്കെ തുടക്കത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റ്

0: ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ബസ് എന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഒരു പദ്ധതി പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് പെരിഞ്ഞനത്തിനെ പ്രഖ്യാപിക്കേണ്ടായിരുന്നു. 2 കോടി രൂപയാണ് പെരിഞ്ഞനം പഞ്ചായത്തിന് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ബജറ്റ് നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ബജറ്റ് റിവിഷന്റെ ഭാഗമായിട്ട് ഇപ്പോ അതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ആ പദ്ധതിയിൽ 2 കോടി രൂപ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതുമായി ബന്ധപ്പെട്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
1: ഇടുക്കി പാലക്കാട് തുടങ്ങിയ അനുയോജ്യമായ പ്രദേശങ്ങളിൽ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കുന്നതിനെയും ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളെയും പറ്റി വ്യക്തമാക്കുന്നു.
2: ഫ്ലോട്ടിംഗ് സോളാർ, വിൻഡ് എനർജി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ജലവൈദ്യുത പദ്ധതികൾക്ക് പകരക്കാരനായി മാത്രമല്ല
1: എനർജി മാനേജ്മെന്റ് സെന്റർ കേരള രജിസ്ട്രാർ ബി വി സുഭാഷ് ബാബു.
2: അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കോംപ്ലിമെന്ററി ടെക്നോളജി ആയിട്ടാണ് നാം കാണേണ്ടത്. കേരളത്തിൽ തന്നെ ഇതിന്റെ മികച്ച മാതൃകകൾ നമുക്ക് ലഭ്യമാണ്. ബാണാസുര സാഗർ റിസർവോയർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി, കായംകുളത്ത് 92 മെഗാവാട്ടിന്റെ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി, വെസ്റ്റ് കല്ലടയിലെ 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി എന്നിവ ജലാശയങ്ങളുടെ ഉപരിതലം ഉപയോഗപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കാതെ തന്നെ വലിയ തോതിൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ വ്യക്തമാക്കുന്നവയാണ്. അതുപോലെ പാലക്കാട് ഗ്യാപ്പ് പോലുള്ള കാറ്റിന്റെ സാധ്യതയുള്ള മേഖലകളിൽ വിൻഡ് എനർജി കൂടുതൽ വികസിപ്പിക്കുവാനും സാധിക്കും. സോളാർ പകൽ സമയത്ത് വൈദ്യുതി നൽകുമ്പോൾ വിൻഡ് ജനറേഷൻ അതിന്റെ വ്യത്യസ്തമായ സമയക്രമത്തിലൂടെ ആണ് ലഭിക്കുന്നത്. ഇത് റിന്യൂവൽ എനർജി മിക്സിനെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കാനായിട്ട് സഹായിക്കും. ഈ സോളാർ എനർജിയും വിൻഡ് എനർജിയും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോറേജ്, എനർജി സ്റ്റോറേജും കൂടെ ഇതിന്റെ കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. എനർജി സ്റ്റോറേജ് മാത്രമല്ല എനർജി എഫിഷ്യൻസിയും ഈ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരേണ്ടതുണ്ട്. രാവിലെ ഉൽപ്പാദിക്കപ്പെടുന്ന സോളാർ എനർജിയും അതുപോലെ വൈകുന്നേരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജിയും ഇവയെല്ലാം സ്റ്റോർ ചെയ്ത് നമുക്ക് 24 മണിക്കൂർ നമുക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ സോളാർ സ്റ്റോറേജിന്റെ സാധ്യത നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി സ്റ്റോറേജും അതോടൊപ്പം തന്നെ നമ്മൾ പമ്പ്ഡ് സ്റ്റോറേജ് നമുക്ക് പ്രധാനമായും ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധ്യതയാണ്. കാരണം നമ്മുടെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ സ്ഥിതി വെച്ച് പമ്പ്ഡ് സ്റ്റോറേജ് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. ജലം, സൂര്യൻ, കാറ്റ്, ഊർജ്ജ സംഭരണം, ഊർജ്ജ കാര്യക്ഷമത എന്നിവ ഉപയോഗിച്ച് സമഗ്രമായ ഊർജ്ജ സംവിധാനത്തിലൂടെയാണ് കേരളത്തിന്റെ യഥാർത്ഥ ഊർജ്ജ സുരക്ഷയും സ്വയം പര്യാപ്തതയും കൈവരിക്കാൻ സാധിക്കും.
3: പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ.
4: സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനം വളരെ കൂടിയിരുന്ന ഒരു കാലങ്ങളായിരുന്നു എന്നതിനാൽ കുറെ വർഷങ്ങളായി നാഷണൽ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മുമ്പ് ഒരു ദീർഘകാല കരാറുണ്ടായിരുന്നു, അത് ചില രാഷ്ട്രീയ തർക്കങ്ങളാൽ അത് റദ്ദാക്കി എന്നത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദീർഘകാല കരാറുകളില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തിന് ശേഷം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തി. അതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജലസംഭരണികളിലെ വെള്ളം കാര്യമായി കുറഞ്ഞു. ജലവൈദ്യുത ഉൽപ്പാദനത്തിന് നമുക്ക് കൂടുതൽ സാധ്യതകളുമില്ല. പുതിയ ജലവൈദ്യുത പദ്ധതികളായി പറയുന്നവയെല്ലാം തന്നെ പാതിരപ്പള്ളിയാണെങ്കിലും അതുപോലെയുള്ള പൂയംകുട്ടിയാണെങ്കിലും വളരെ ചെറുതാണ്. മാത്രമല്ല അത് കാലാവസ്ഥയെ ആശ്രയിക്കുന്നതാണ്, വലിയ തോതിൽ പാരിസ്ഥിതിക നാശമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജലവൈദ്യുത പദ്ധതിയിൽ പുതിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലില്ല. നമുക്ക് സ്വന്തമായി ഇനി ഉണ്ടാക്കാൻ കഴിയുന്ന വൈദ്യുതി എന്ന് പറയുന്നത് സോളാർ വൈദ്യുതിയാണ്. അപ്പൊ സോളാർ അത് ശേഖരിക്കപ്പെടണം. സ്റ്റോറേജ് ബാറ്ററി സംവിധാനം എന്നത് വളരെ വില കൂടിയതും വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാണ്. നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറിൽ തന്നെ എത്ര വലിയ ബാറ്ററിയാണ് നമ്മൾ ചെറിയൊരു വീട്ടിലേക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത്. അതിനുവേണ്ട സംവിധാനം ഒക്കെ ഉണ്ട്. ഇപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് സോളാർ വൈദ്യുതിയിൽ നിന്ന് അത് സ്റ്റോർ ചെയ്ത് രാത്രി കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പകൽ മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ഓഫീസുകൾ, സ്കൂളുകൾ, അതുപോലെയുള്ള സംഗതികൾ അവരെല്ലാം തന്നെ വൈദ്യുതി സോളാറിൽ ഉപയോഗിക്കണം. കാരണം രാത്രി ആയാലും അവർക്ക് പണിയില്ല. കേരളത്തിൽ വലിയ തോതിൽ മാറ്റം വരും.
1: ഊർജ്ജ ഉൽപാദനത്തോടൊപ്പം തന്നെ പ്രധാനം അത് പാഴാക്കാതെ ഉപയോഗിക്കുക എന്നതാണെന്നും വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളിൽ വൈദ്യുതി ലാഭിക്കുന്നതിനുള്ള എനർജി ഓഡിറ്റിംഗ് ശീലങ്ങളെ കുറിച്ചും വിശദമാക്കുന്നു.
5: പ്രത്യേകിച്ചും ഗാർഹിക മേഖലയിൽ വൈകിട്ട് 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ തന്നെ പീക്ക് ലോ ഡിമാൻഡ് ഗണ്യമായി കുറയ്ക്കുന്നതിന് സാധിക്കും.
1: എനർജി ടെക്നോളജിസ്റ്റ് ജോൺസൺ ഡാനിയൽ.
5: പ്രത്യേകിച്ചും ഈ സമയത്തുള്ള ഊർജ ഉപയോഗം കൂടിയ വസ്തുക്കളായ പമ്പ് സെറ്റുകൾ, വാഷിംഗ് മെഷീനുകൾ, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ് ഇവയുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എയർ കണ്ടീഷനുള്ള വീടുകളിൽ പ്രത്യേകിച്ചും വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഊർജത്തിന്റെ ഉപയോഗം കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതനുസരിച്ച് എയർ കണ്ടീഷണറുടെ വൈദ്യുതി ഉപയോഗവും ഗണ്യമായി കൂടുന്നു. അതായത് അന്തരീക്ഷത്തിലെ താപനില ഓരോ ഡിഗ്രി കൂടുന്നതനുസരിച്ച് എയർ കണ്ടീഷണറുടെ വൈദ്യുതി ഉപയോഗത്തിലും അതനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ താപനില 25 ഡിഗ്രിയിലോ 26 ഡിഗ്രിയിലോ സെറ്റ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ഓരോ ഡിഗ്രി കുറയുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം

0: 6% വരെ വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ 25 ഡിഗ്രിയിൽ സെറ്റ് ഇരിക്കുന്നത് 26 ലേക്ക് മാറ്റുന്ന സമയത്ത് 6% വരെ വൈദ്യുതി ഉപയോഗം കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷനുകളുടെ സെറ്റിംഗ് ടെമ്പറേച്ചർ 25 ലോ 26 ലോ ആക്കുന്നതിന് ശ്രദ്ധിക്കുക. പീക്ക് ലോഡ് സമയത്ത് സീലിംഗ് ഫാനുകൾ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഊർജ കാര്യക്ഷമതയോടെ കൂടിയ BLDC സീലിംഗ് ഫാനുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുമൂലം വൈദ്യുതി ഉപയോഗം 3-ൽ 1 കുറയ്ക്കുന്നതിന് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ റെഗുലേറ്റർ സെറ്റ് ചെയ്ത് സ്പീഡ് ക്രമീകരിക്കുകയാണെങ്കിൽ അതുവഴിയും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. കഴിയുന്നതും പീക്ക് ലോഡ് സമയത്ത് വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ശ്രമിക്കാതിരിക്കുക. 10 മണിക്ക് ശേഷമോ പകൽ സമയത്തോ കഴിയുന്നതും നമുക്ക് ഈ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാവുന്നതാണ്. അലങ്കാര ലൈറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ശ്രദ്ധിച്ചാൽ ഇതും പീക്ക് ലോഡ് ഡിമാൻഡ് കുറയ്ക്കുന്നതിന് സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോട് തന്നെ ഒരു പരിധിവരെ നമ്മുടെ പീക്ക് ലോഡ് ഡിമാൻഡ് കുറയ്ക്കുന്നതിലും വൈകിട്ട് 6 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ഈ വൈദ്യുതി നിയന്ത്രണം ഗണ്യമായി കുറയ്ക്കുന്നതിനും ഒരു പരിധിവരെ നമുക്ക് സഹായിക്കും.
1: ഹരിത ഊർജത്തിലേക്ക് മാറുക എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യാവശ്യമാണ്. മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിച്ചും വൈദ്യുത ദുരുപയോഗം കുറച്ചും ഓരോ പൌരനും ഊർജ ഉൽപാദകനും സംരക്ഷകനുമായി മാറാൻ സാധിക്കും. സ്വയം പര്യാപ്തവും ഹരിതാഭവുമായ ഒരു കേരളത്തിനായി നമുക്ക് ഒറ്റക്കെട്ടായി കാൽവയ്പ്പുകൾ നടത്താം.

0: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി, ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തങ്കയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് എം ആർ പിയുടെ 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാത 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിനുശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ അടിസ്ഥാന സൌകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
0: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7:00 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ എം ആർ പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഫോസ കൊച്ചി എഫ് സിയും ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിലെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
3: ആദ്യ മത്സരത്തിൽ മലപ്പുറം എഫ് സിയെയും രണ്ടാം മത്സരത്തിൽ തൃശൂർ മാജിക് എഫ് സിയെയും തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. 2 മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2-3 സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 പോയിന്റും കണ്ണൂർ വാരിയേഴ്സിന് 4 പോയിന്റുമുണ്ട്. ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങൾ മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ കെ എം ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു ജി സി നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഡിസംബർ 14 മുതൽ 19 വരെയാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യാ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക രച ഝ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദല്യാം മഹിളാ ബാല വികാസ വിഭാഗീയ ശിഖര സമ്മേളനസ്യ സമാപന സത്രേ സഹഭാഗം കരിഷ്യതി. ह्यः आरब्धे अस्मिन् द्विदिवसीय सम्मेलने सर्वेषां राज्यानां महिला बाल विकास क्षेत्रैः सम्बद्धानां राजनीतिक नेतृणां अधिकारिणां च सहभागिता भवति।

0: പുലർവിട്ടത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് പുലർവിട്ടവുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ.

0: കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 23-24 തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഈ മാസം 14 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. 0495241457 നമ്പർ ഒരിക്കൽ കൂടി 0495241457. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അമ്പലവയൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന 6 മാസത്തെ സൗജന്യ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലന കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിന സ്റ്റൈപ്പൻഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 7306195043, 7306465654. വെള്ളായണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യ ഇനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണനമേള എന്നിവയും സംഘടിപ്പിക്കും. റബ്ബറിലെ ഇല രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ക്രൗൺ ബഡ്ഡിംഗ് രീതിയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എഡ്വിൻ പ്രേം മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഇനി പറയുന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. 0481257662. നമ്പർ ഒരിക്കൽ കൂടി 0481257662. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 27, 28, 29 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ലാബ് അസിസ്റ്റന്റ്, പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്നിവർക്കായി പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർ ഈ മാസം 23 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. 0495241457. നമ്പർ ഒരിക്കൽ കൂടി 0495241457. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഈ മാസം 12 മുതൽ ആരംഭിക്കുന്ന കൂൺ ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളും അവയുടെ പരിഹാരങ്ങളും, കൂൺവിത്ത് ഉൽപ്പാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 0468293833031032. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: തലവേദന ഒരിക്കലെങ്കിലും വരാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ചിലരുടെ തലവേദന അങ്ങനെയല്ല. അത് വന്നാൽ പിന്നെ അന്ന് ചെയ്യാൻ വെച്ച കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ഇരുട്ട് മുറിയിൽ പോയി കിടക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. മറ്റു ചിലർക്കാകട്ടെ തലവേദന വരുന്നതിന് മുൻപ് തന്നെ കാഴ്ചയിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. ഇതാണ് മൈഗ്രെയിൻ. ഇതൊരു സാധാരണ തലവേദനയല്ല. തലച്ചോറിലെയും നാഡീവ്യൂഹത്തിലെയും ചില വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമാണ്. ലോകത്ത് ഏകദേശം 100 കോടിയിലധികം ആളുകൾ മൈഗ്രെയിൻ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കണക്കുകൾ. മൈഗ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തലയുടെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദനയാണ്. വെറുതെ വേദനിക്കുകയല്ല, തലയെ ഞരമ്പുകൾ തുടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെയോ ആയിരിക്കും വേദന അനുഭവപ്പെടുക. ഈ സമയത്ത് വെളിച്ചം കാണുന്നതും വലിയ ശബ്ദം കേൾക്കുന്നതും ഇവർക്ക് അസഹനീയമായിരിക്കും. അതുകൊണ്ട് അവർ ഇരുട്ടുള്ള മുറിയിൽ കിടക്കാൻ ആഗ്രഹിക്കും. ഒപ്പം ഓക്കാനവും ഛർദിയും ഉണ്ടാകാം.

0: ഏകദേശം 20% ആളുകളിൽ തലവേദന തുടങ്ങുന്നതിന് മുൻപ് ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതിനെ ഓറ എന്നാണ് വിളിക്കുന്നത്. കണ്ണിന് മുന്നിൽ മിന്നൽ പോലെ വെളിച്ചം വരിക, കാഴ്ചയ്ക്ക് താൽക്കാലികമായി മങ്ങലേൽക്കുക, കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുക എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അടുത്തതായി തലവേദന വരാൻ പോവുകയാണെന്ന്. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? തലച്ചോറിലെ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയും അവിടെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഈ അവസ്ഥയിലേക്ക് തലച്ചോറിനെ കൊണ്ടെത്തിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ഇതിനെ ട്രിഗറുകൾ എന്ന് വിളിക്കുന്നു. ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന വില്ലൻ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് തന്നെയാണ്. ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, നിർജ്ജലീകരണം, കടുത്ത വെയിൽ, അമിതമായ ശബ്ദം എന്നിവ പ്രധാന കാരണങ്ങളാണ്. സ്ത്രീകളിൽ ആർത്തവത്തോടനുബന്ധിച്ചുള്ള ഈസ്ട്രോജൻ ഹോർമോൺ വ്യതിയാനങ്ങളും മൈഗ്രെയിൻ ഉണ്ടാക്കാറുണ്ട്. ചില ഭക്ഷണങ്ങൾ, അമിതമായ കഫീൻ അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗം എന്നിവയും ചിലരിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. മൈഗ്രെയിൻ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലി ഇന്നില്ല. എന്നാൽ അത് വരുന്നത് തടയാൻ നമുക്ക് കഴിയും. അതിന് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൈഗ്രെയിൻ ഡയറി സൂക്ഷിക്കുക എന്നതാണ്. എന്താണ് ഈ ഡയറി? നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ അന്ന് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു, എത്ര മണിക്കൂർ ഉറങ്ങി, വെയിലത്ത് പോയിരുന്നോ, എന്തെങ്കിലും മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നോ എന്നൊരു ബുക്കിൽ എഴുതി വെക്കുക. കുറച്ച് തവണ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നതെന്ന്. ആ കാരണം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധം. ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങാനും എഴുന്നേൽക്കാനും ശീലിക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനി തലവേദന വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വായുസഞ്ചാരമുള്ള ഇരുട്ടുള്ള ഒരു മുറിയിൽ പോയി വിശ്രമിക്കുക. നെറ്റിയിലോ കഴുത്തിന് പിന്നിലോ ഒരു ഐസ് പാക്ക് വയ്ക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങാനും വേദന കുറയാനും വലിയൊരു പരിധിവരെ സഹായിക്കും. മൈഗ്രെയിനുള്ള ചികിത്സ പ്രധാനമായും രണ്ട് തരത്തിലാണ്. വേദന വരുമ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകളും വേദന വരാതിരിക്കാൻ ദിവസവും കഴിക്കുന്ന പ്രതിരോധ മരുന്നുകളും. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് സ്ഥിരമായി വേദന സംഹാരികൾ വാങ്ങി കഴിക്കുന്നത് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്നുകൾ സ്വീകരിക്കുക. ഒപ്പം ഞാൻ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളും ഉൾപ്പെടുത്തിയാൽ മൈഗ്രെയിനെ നമുക്ക് പൂർണ്ണമായും വരുതിയിലാക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മൈഗ്രെയിൻ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: Bro, this offer is massive. Total aura. You got a lock-in.
5: No cap. Pure vibes. Pittapillil Saturday surprise sale-il neckband mudal soundbar vare free aa.
6: Ivarude slang search cheythu thalavedane aagunnavanekkal nallathu Pittapillil poi pudhiya smartphone vaangunnathu.
7: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase-inum purchase value anusarichu urappaya sammanangal.
8: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
9: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.
11: ലോകമെമ്പാടും എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നു. 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിലെ ബേൺ നഗരത്തിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ ദിവസം തപാൽ ദിനമായി തിരഞ്ഞെടുത്തത്. 1969 ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിലാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി പ്രഖ്യാപിച്ചത്. 1949 ഒക്ടോബർ 9 സ്വതന്ത്ര ഇന്ത്യയിൽ ടെറിട്ടോറിയൽ ആർമി അഥവാ പ്രാദേശിക സേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായ സി രാജഗോപാലാചാര്യാണ് ഈ സേനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒക്ടോബർ 9 ടെറിട്ടോറിയൽ ആർമി ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. 1976 ഒക്ടോബർ 9 മുംബൈയും ലണ്ടനും തമ്മിൽ അന്താരാഷ്ട്ര ഡയറക്ട് ഡയലിംഗ് സേവനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇത് ISD ടെലിഫോൺ സേവനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്പറേറ്റർമാരുടെ സഹായമില്ലാതെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് നേരിട്ട് ഫോൺ വിളിക്കാൻ സാധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ISD സേവനമായിരുന്നു ഇത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് ഈ അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻ സംവിധാനം നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് ഈ OCS ആണ് നമ്മൾ ഇന്ന് കാണുന്ന വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് ആയി മാറിയത്. 2012 ഒക്ടോബർ 9 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശങ്ങൾക്കായി പോരാടിയ മലാല യൂസഫ് സായിക്ക് നേരെ പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ വെച്ച് തെഹ്രീഖെ താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ വധശ്രമം നടത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മലാലയെ ആദ്യം പാകിസ്ഥാനിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടനിലെ ബെർമിംഗ്ഹാമിലേക്കും മാറ്റി. നീണ്ട നാളത്തെ ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കും ഒടുവിൽ അവർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. താലിബാന്റെ വെടിയുണ്ടകൾ മലാലയുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആഗോള പ്രസ്ഥാനം മായി മാറി. ലോക പ്രശസ്ത വിപ്ലവകാരിയായ ചെഗുവേര 1967 ഒക്ടോബർ 9 ബൊളീവിയയിൽ വെച്ച് വധിക്കപ്പെട്ടത്. ബൊളീവിയൻ സൈന്യത്തിന്റെ പിടിയിലായ അദ്ദേഹത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA സഹായത്തോടെ ലാ ഹിഗ്വേര എന്ന ഗ്രാമത്തിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒക്ടോബർ 8 ബൊളീവിയൻ കാടുകളിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ചെഗുവേരയെ സൈന്യം ജീവനോടെ പിടികൂടി. തൊട്ടടുത്ത ദിവസമായ ഒക്ടോബർ 9 അന്നത്തെ ബൊളീവിയൻ പ്രസിഡന്റ് റെനെ ബാരിയൻ റോസ് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടത്. വധിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഒരു രഹസ്യ സ്ഥലത്ത് കുഴിച്ചു മൂടി. പിന്നീട് 30 ശേഷം 1997 ആ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ക്യൂബയിലേക്ക് കൊണ്ടുപോയി ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്തത്. വിഖ്യാത നർത്തകനും കേരള നടനത്തിന്റെ ഉപജ്ഞാതാവുമായ ഗുരു ഗോപിനാഥ് എന്ന പെരുമാനൂർ ഗോപിനാഥൻ പിള്ള അന്തരിച്ചത് 1987 ഒക്ടോബർ 9 എറണാകുളം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരത കലോത്സവ വേദിയിൽ രാമായണം നൃത്തനാടകത്തിൽ ദശരഥ മഹാരാജാവായി അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം കുഴഞ്ഞുവീണ് അന്തരിച്ചത്. കഥകളിയുടെ കടുപ്പമേറിയ നിയമങ്ങളിൽ മാറ്റം വരുത്തി സാധാരണക്കാർക്കും ആസ്വദിക്കാൻ പാകത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ പുതിയ നൃത്തരൂപമാണ് കേരള നടനം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ രത്തൻ നവൽ ടാറ്റ അന്തരിച്ചത് 2024 ഒക്ടോബർ 9. 1991 ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹം ടാറ്റ കമ്പനിയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. ടാറ്റ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ സിംഹഭാഗവും ടാറ്റ ട്രസ്റ്റുകൾ വഴി ആരോഗ്യം, വിദ്യാഭ്യാസം, ഗ്രാമീണ വികസനം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം മാറ്റിവെച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ഉയർന്ന സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ക്രൂരമായ ജൂത കൂട്ടക്കൊലയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പ്രകാശഗോപുരമായി മാറിയ ജർമ്മൻ വ്യവസായി ഓസ്കാർ ഷിൻഡ്ലർ അന്തരിച്ചത് 1974 ഒക്ടോബർ 9. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയിൽ അംഗമായിരുന്നിട്ട് കൂടി സ്വന്തം ജീവനും സമ്പത്തും പണയപ്പെടുത്തി 1200 ജൂതന്മാരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ധീരത ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ജർമ്മനിയിലെ ഹിൽഡഷീമിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ മരണശേഷം ഭൗതിക ശരീരം ഇസ്രായേലിലെ ജെറുസലേമിലുള്ള മൗണ്ട് സിയോൺ കത്തോലിക്ക സെമിത്തേരിയിൽ അടക്കം ചെയ്തു. നാസി പാർട്ടിയിൽ അംഗമായിരുന്ന ഒരാൾക്ക് ജെറുസലേമിൽ ഈ രീതിയിൽ ശ്മശാനമൊരുക്കി ആദരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു.
12: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
9: പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
13: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
14: തൊഴിൽ ദർശനം.
15: കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 13 വിജ്ഞാപന നമ്പർ 12/2026. ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഷുഗർ ടെക്നോളജി 1. OBC വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. അസിസ്റ്റന്റ് ലെജിസ്ലേറ്റീവ് കൌൺസിലർ ഗ്രേഡ് 4, ഇന്ത്യൻ ലീഗൽ സർവീസ് 8, ജനറൽ 4, EWS 1, OBC 2, SC 1. ഒരു ഒഴിവ് ഭിന്നശേഷിക്കാർക്കാണ്. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, നിയമ നീതി ന്യായ മന്ത്രാലയം. ലോ ഓഫീസർ 3, ജനറൽ 2, OBC 1. ഒരൊഴിവ് ഭിന്നശേഷിക്കാർക്ക്. വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡൽഹി ഗവൺമെന്റ്. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2 ജൂനിയർ സ്കെയിൽ കാർഡിയോളജി ഒഴിവ് 1 വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16. ത്രിപുരയിലെ അഗർത്തലയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 51 ഒഴിവുണ്ട്. ടെക്നീഷ്യൻ ഒഴിവ് 14. യോഗ്യത 60% മാർക്കോടെ സയൻസ് വിഷയത്തിൽ +2 അല്ലെങ്കിൽ 50% മാർക്കോടെ +2 ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ ITI അല്ലെങ്കിൽ 60% മാർക്കോടെ 10ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ ITI അല്ലെങ്കിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 27 വയസ്സ് കവിയരുത്. സീനിയർ ടെക്നീഷ്യൻ ഒഴിവ് 9. യോഗ്യത 60% മാർക്കോടെ സയൻസ് വിഷയത്തിൽ +2 അല്ലെങ്കിൽ 50% മാർക്കോടെ +2 ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ ITI അല്ലെങ്കിൽ 60% മാർക്കോടെ 10ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ ITI അല്ലെങ്കിൽ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ടെക്നിക്കൽ അസിസ്റ്റന്റ് 7, ജൂനിയർ എഞ്ചിനീയർ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ 5, ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 5, SAS അസിസ്റ്റന്റ് 2, ഫാർമസിസ്റ്റ് 1, ലാബ് അറ്റൻഡന്റ് 8. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nita.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nita.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 20. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 37 ഒഴിവുണ്ട്. മോട്ടോർ മെക്കാനിക്, എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൌൺസിലർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ഒഴിവ് 21, പുരുഷന്മാർ മാത്രം. യോഗ്യത +2 വിജയവും മോട്ടോർ മെക്കാനിക് സർട്ടിഫിക്കറ്റ്, ITI 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ. പ്രായം 18-25 വയസ്സിനും ഇടയിൽ. ഹെഡ് കോൺസ്റ്റബിൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൌൺസിലർ ഒഴിവ് 16, പുരുഷൻ 14, വനിത 2. യോഗ്യത സൈക്കോളജിയിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അല്ലെങ്കിൽ ബിരുദവും BEd BTയും. പ്രായം 20-25 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.itbpolice.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in.
14: തൊഴിൽ ദർശനം.
16: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
9: എന്നും രാവിലെ 7:13.
16: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
1: ഒരു ഭാഷാ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നുപോലെ ആയിരിക്കില്ല ആ ഭാഷ സംസാരിക്കുന്നത്. ദേശം, കാലം, സമുദായം എന്നിവയ്ക്കനുസൃതമായി ഒരേ ഭാഷയിൽ തന്നെ ഭേദങ്ങളുണ്ടാകും. അത്തരം ഭേദങ്ങളെയാണ് ഭാഷാഭേദമെന്ന് പറയുന്നത്. സമൂഹത്തിന്റെ സാമാന്യ സ്വഭാവമുള്ള ഭാഷണ രീതിയാണത്. സമൂഹം എന്നത് വ്യക്തികളുടെ കൂട്ടായ്മയാണല്ലോ. അതുകൊണ്ട് സമാന സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിഭാഷകൾ ചേർന്നതാണ് ഭാഷാഭേദം എന്ന് പറയാം. ഓരോ വ്യക്തിക്കും ഓരോ ഭാഷയുണ്ട്. അതിന് വ്യക്തിഭാഷ എന്നോ തന്മൊഴി എന്നോ പറയാം. അതായത് ഓരോ വ്യക്തിയും ഭാഷ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും എന്നർത്ഥം. ആരോട് എന്ത് എപ്പോൾ സംസാരിക്കുന്നു എന്നതനുസരിച്ചാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് സമാന സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിഭാഷകൾ ചേർന്നതാണ് ഭാഷാഭേദം എന്ന് പറയാം. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഏതേത് തരത്തിലുള്ള മലയാളമാണ് കേൾക്കാൻ കഴിയുന്നത്? പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ വാസ്തവത്തിൽ ഭാഷയുടെ സൗന്ദര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഓരോ ദേശത്തിന്റെയും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും ഒക്കെയായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നവയാണല്ലോ അവ. ആറ് നാട്ടിൽ നൂറു ഭാഷ എന്ന ചൊല്ല് പ്രസിദ്ധമാണല്ലോ. ഇതെന്തിരുത്താ പെരുക്കനെ വെയിലത്ത് കുട്ടിയോളം കൂട്ടി പോയിലിക്കാ എന്ന് നിലമ്പൂരുകാർ പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതെന്താ ഈ വലിയ വെയിലത്ത് കുട്ടികളെയും കൂട്ടി പുഴയിലേക്കാണോ എന്നാണ് അതിന്റെ മാനകരൂപം. കപ്പ, കൊള്ളി, മരക്കിഴങ്ങ്, ചീനി, കപ്പപ്പൂള, കപ്പച്ചീനി, മത്തോക്ക് എന്നീ പദങ്ങളെല്ലാം ഒരേ ഭക്ഷണ പദാർത്ഥത്തിന്റെ പ്രാദേശിക ഭേദങ്ങളാണ്. അതായത് മരച്ചീനിയുടെ. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ചിതറിക്കിടക്കുന്ന ഈ ഭാഷാഭേദങ്ങൾ മലയാളികൾക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ മരച്ചീനി എന്ന് കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. കാരണം മരച്ചീനി എന്നത് ആ പ്രാദേശിക ഭേദങ്ങളുടെ മാനകരൂപമാണ്. അതായത് വ്യാകരണഭദ്രമായ ശുദ്ധഭാഷ എന്ന സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദേശീയ ഭേദങ്ങൾ പ്രകടിപ്പിക്കാത്ത സാമാന്യമായി സ്വീകരിക്കപ്പെടുന്ന ഭാഷാരൂപം എന്നർത്ഥം. പൊതുസമ്മതിയുള്ള ആർക്കുമറിയുന്ന ഒരു മാനകരൂപം എല്ലാ ദേശീയ ഭേദങ്ങൾക്കും ഉണ്ടാകും. മറ്റൊരു ഉദാഹരണം നോക്കാം. പപ്പായ എന്ന് കേട്ടാൽ ഒരുവിധം എല്ലാവർക്കും കാര്യമറിയാം. കപ്പളം, കപ്പയ്ക്ക, കപ്പക്കുങ്കായ, കപ്ലിങ്ങ, പപ്പയ്ക്ക, പപ്പങ്ങ, പപ്പരങ്ങ, ഓമക്കായ, ഒമരിക്ക, കർമൂസുങ്കായ, ധർമ്മത്തുങ്കായ, മരമത്തങ്ങ തുടങ്ങി പ്രാദേശികമായി അത്രയേറെ ഭേദങ്ങളുണ്ട് പപ്പായയ്ക്ക്. മുത്തച്ഛൻ എന്ന അർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ മാത്രം പ്രയോഗിക്കുന്ന പദങ്ങൾ നോക്കൂ. മുത്തപ്പൻ, വല്യച്ഛൻ, മുത്തച്ഛൻ, മുത്തപ്പായി, മുത്തശ്ശൻ, അച്ചാച്ചൻ, മുത്തിയപ്പൻ, വല്യപ്പൻ, മുത്തായച്ചൻ, ബലീപ്പൻ. ഇത്തരം ഭാഷാഭേദങ്ങൾ രൂപപ്പെടുന്നതിൽ പലപ്പോഴും മതം, ജാതി, തൊഴിൽ എന്നിവയുടെ സ്വാധീനവും ഉണ്ടാകാറുണ്ട്. സംഭാഷണത്തിൽ മാത്രമാണ് ഈ ഭാഷാഭേദങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കന്നട്ടേനെ ബരാല് ബെട്ടിമുണുങ്ങി എന്ന് ബഷീർ എന്റെ ഉപ്പുപ്പായ്ക്കൊരാനേണ്ടാർന്ന് എന്ന പുസ്തകത്തിൽ കുഞ്ഞുപാത്തുമ്മയെ കൊണ്ട് പറയിക്കുമ്പോൾ അത് വ്യക്തിഭാഷയുടെ നൈസർഗിക സൗന്ദര്യമാണ്. വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത കുഞ്ഞുപാത്തുമ്മ ഉപയോഗിക്കുന്ന ഭാഷയുടെ സ്വാഭാവിക അവതരണമാണ് അത്. ഭാഷാഭേദങ്ങളിൽ നല്ല ഭാഷാഭേദം, മോശം ഭാഷാഭേദം എന്നൊന്നില്ല. എങ്കിലും ഏറനാടൻ വള്ളുവനാടൻ ഭാഷാഭേദങ്ങളോട് കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കുകയും അവയെ സംഭാഷണത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളെ ധാരാളമായി കാണാറുണ്ട്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു.

ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: പുലർവിട്ടവിനി 7:35 തുടർന്ന് കേൾക്കാം ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂദി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും

0: നിന്നുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഇത്. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57th ജി എസ് ടി കൌൺസിൽ യോഗത്തിനു ശേഷം ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ GST പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ജി എസ് ടി കൌൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28th അവസാന തീയതി. ഡിസംബർ 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷൈദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഡോൺജയിലെ നാനാജിവാടി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പൂനെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തി. അതേസമയം ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ വ്യാപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ള കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൌകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി. രവീന്ദ്ര ജെയിൻ. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന രവീന്ദ്ര ജെയിൻ 1944 February 28 അലിഗഡിൽ ജനിച്ചു. ജന്മനാ അന്ധനായിരുന്ന അദ്ദേഹം തന്റെ പരിമിതിയെ സംഗീതത്താൽ അതിജീവിച്ച പ്രതിഭയായിരുന്നു. പണ്ഡിറ്റ് ജി എൽ ജെയിൻ, ജനാർദ്ദന ശർമ്മ, നാഥുറാം തുടങ്ങിയ സംഗീതജ്ഞരുടെ കീഴിൽ അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നടത്തി. പ്രയാഗ് സംഗീത സമിതിയിൽ നിന്നും അദ്ദേഹം സംഗീത് പ്രഭാകർ ബിരുദം കരസ്ഥമാക്കി. കൊൽക്കത്തയിൽ നിന്നാണ് രവീന്ദ്ര ജെയിൻ തന്റെ പ്രൊഫഷണൽ സംഗീത ജീവിതം ആരംഭിച്ചത്. ആകാശവാണിക്കായി അദ്ദേഹം തന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തു. തുടർന്ന് കാഞ്ച് ഓർ ഹീര, സൗദാഗർ, ചോർ മച്ചായേ ഷോർ, ഗീത് ഗാഥാ ചൽ, ഫക്കീറ, ചിച്ചോർ, വിവാഹ് തുടങ്ങി 200 സിനിമകൾക്കും രാമായണം, ജയ് ശ്രീകൃഷ്ണ തുടങ്ങിയ ജനപ്രിയ പുരാണ ടെലിവിഷൻ പരമ്പര

കഥകൾക്കും ഗാനരചനയും സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. സുജാത, സുഖം സുഖകരം, ആകാശത്തിന്റെ നിറം എന്നീ മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ഈണം നൽകിയത് അദ്ദേഹമാണ്. കൂടാതെ തരംഗിണിക്ക് വേണ്ടി ആവണി പൊന്നുഞ്ഞാൽ എന്ന ആൽബത്തിനും അദ്ദേഹം സംഗീതം നൽകി. വിശുദ്ധ ഖുറാൻ, റൂഹെ ഖുറാൻ എന്ന പേരിൽ അദ്ദേഹം ഹിന്ദിയിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. സംഗീത ലോകത്തിന് നൽകിയ അതുല്യ സംഭാവനകൾക്ക് 2015 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. കാഴ്ചപരിമിതിയെ മറികടന്ന് സംഗീത ലോകത്ത് തന്റേതായ ഒരു ഇടമുണ്ടാക്കിയ രവീന്ദ്ര ജെയിൻ 2015 ഒക്ടോബർ 9 തന്റെ 71 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് രവീന്ദ്ര ജെയിൻ ഈണം നൽകിയ ഒരു ഗാനശകലം കേൾക്കാം.

കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് രവീന്ദ്ര ജൈൻ ഈണം നൽകിയ ഗാനശകലം. പുലർവട്ടത്തിൽ ഇനി രവീന്ദ്ര ജൈൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. സുജാത എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: നഗരപുരാണം. കുണ്ടറ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക കുണ്ടറ വിളംബരം തന്നെയാണ്. പിന്നെ അലിൻഡ്, കേരള സെറാമിക്സ് എന്ന കുണ്ടറ കളിമൺ ഫാക്ടറി, ലക്ഷ്മി സ്റ്റാർച്ച് തുടങ്ങിയ വ്യാവസായിക നാമങ്ങളും ഓടിയെത്തും. വിദേശികൾ കേരളത്തിലെത്തിയ ഇടമെന്ന നിലയിൽ കൊല്ലത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ പ്രസക്തമാണ് വിദേശ ശക്തികളുടെ ചൂഷണത്തിന് ആദ്യം പ്രതിരോധം തീർത്ത മണ്ണും കൊല്ലമായിരുന്നു. അതിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇവിടെയുണ്ട്. കൊല്ലം നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താം. കുണ്ടറ വിളംബരം നടത്തിയ ഇളം വള്ളൂരിൽ ആ കുണ്ടറ വിളംബര സ്മാരകവും കാണാം. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ ഐതിഹാസിക സ്മരണകൾ ഇരമ്പുന്ന ഫലകം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ജനങ്ങളത് ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. പിന്നീട് പോരാട്ടത്തിന്റെ തുടർച്ചയായി ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. കുണ്ടറയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയായി പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായ മ്യൂസിയം നിലകൊള്ളുന്നു. പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ അഷ്ടമുടി കായലിന്റെ 8 മുടികളിൽ ഒരെണ്ണമായ കാഞ്ഞിരക്കോട് കായലിന്റെ തീരത്താണ് കുണ്ടറ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതൽ റോഡ്, തീവണ്ടി, ജലം വഴിയുള്ള ഗതാഗത സൗകര്യമുണ്ടായിരുന്ന ദേശം. വിദ്യുച്ഛക്തിയുടെ ലഭ്യതയും അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെ സാന്നിധ്യവും കുണ്ടറയെ വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റി. അത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ്. 1804 കുണ്ടറയിലൂടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത വരുന്നത്. ഇതോടെ മദ്രാസിൽ നിന്ന് റെയിൽ മാർഗം കൊല്ലത്തേക്ക് ആളുകളെയും യന്ത്ര സാമഗ്രികളെയും വ്യവസായ ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെയും എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. അതിന്റെ തുടർച്ചയായി 1920 കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും കശുവണ്ടി വ്യവസായം വളർച്ച നേടി. സെറാമിക് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവായ ചൈന കളിമണ്ണിന്റെ സമൃദ്ധമായ നിക്ഷേപം കുണ്ടറയിലുണ്ടായിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് 1937 കുണ്ടറയിൽ കളിമണ്ണ് സംസ്കരണ വ്യവസായം ആരംഭിച്ചു. 1960 ഇതാണ് വികസിച്ച് ദി കേരള സെറാമിക്സ് ലിമിറ്റഡായി മാറിയത്. 1940 May 3 കുണ്ടറയിൽ 66 kV വൈദ്യുത സബ്സ്റ്റേഷനും സ്ഥാപിച്ചതോടെ വ്യവസായ രംഗം കൂടുതൽ പുഷ്ടിപ്പെട്ടു. 1943 ട്രാവൻകൂർ കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആദ്യത്തെ ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചതും ഇതിന്റെ തുടർച്ചയാണ്. അലുമിനിയം വ്യവസായം ആരംഭിക്കുന്നതിന് സഹായകമായതും അതുതന്നെയാണ്. മദ്രാസിലെ ശേഷശ്രായി ബ്രദേഴ്സ് ഗ്രൂപ്പ് 1946 January 2 അലിൻഡ് കുണ്ടറ സ്ഥാപിച്ചത്. അലുമിനിയം വൈദ്യുത കേബിൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു അത്. കാലം കടന്നുപോകെ വ്യവസായങ്ങൾ തകർന്നതിനും കുണ്ടറ സാക്ഷ്യം വഹിച്ചു. കാലത്തിനനുസരിച്ച് വ്യാവസായിക പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ കൊല്ലം ക്യാമ്പസായ കൊല്ലം ടെക്നോപാർക്ക്. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള 44.46 ഏക്കർ സ്ഥലത്താണിത്. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുണ്ടറ എന്നത് ഈ ദേശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നു. രചന ജി ജ്യോതിലാൽ. ആഖ്യാനം കവിത അജിത്.

0: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഇന്നു രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡ് 2026 അപേക്ഷ ക്ഷണിച്ചു. അവാർഡിനുള്ള നാമനിർദ്ദേശങ്ങൾ നിർദ്ദിഷ്ട മാനദണ്ഡപ്രകാരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ 25-ാം തീയതിക്കകം ലഭ്യമാക്കണം. വിവരങ്ങൾക്ക് SWD Kerala.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. തിരുവനന്തപുരം സ്റ്റാച്യൂവിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14 ആരംഭിക്കുന്ന 30 ദിവസത്തെ സൌജന്യ ഫോട്ടോഗ്രാഫി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 12-ാം തീയതി. വിശദവിവരങ്ങൾക്ക് 04-71-232-340 അല്ലെങ്കിൽ 88-91-22-8788 എന്ന നമ്പരിൽ ബന്ധപ്പെടുക. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 4 വർഷ ബിരുദ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവർക്കും പഠനം പൂർത്തിയാക്കിയവർക്കും UGC CSIR നെറ്റ് പരീക്ഷാ പരിശീലനം നൽകാൻ കോളേജുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ SCVT ട്രേഡുകളിൽ കോസ്മെറ്റോളജി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആന്റ് നെറ്റ്വർക്ക് മെയിന്റനൻസ് എന്നിവയിൽ ഏതാനും സീറ്റുകളിൽ ഒഴിവുകൾ നിലവിലുണ്ട്. ഈ ഒഴിവുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9946-03-6340 അല്ലെങ്കിൽ 9846-843-399 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഗ്രാമകേരളം
3: പുഷ്പാലങ്കൃത ജൈവവേലികൾ.
2: വേനൽ അറുതിയിൽ അടുക്കള ഭാഗത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്ന നാടൻ വേലികൾ ഒന്ന് പുതുക്കിക്കെട്ടാറുണ്ട്. ഉണക്കിലും പൂത്തുലഞ്ഞു നിൽക്കുകയാകും ആ വേലികൾ. ഗ്രാമത്തിലെമ്പാടും വടക്കു ഭാഗത്തൊരു ജൈവ വേലി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ മറയ്ക്ക് ജീവനുണ്ടെന്ന് പറയുന്നത്? കടലാവണക്ക്, നാട്ടുകൊന്ന, നായ്ക്കണ, വേലിപ്പരുത്തി, ഗന്ധരാജൻ, കരിനുച്ചി, രാജമല്ലി തുടങ്ങിയ വലിയ വൃക്ഷങ്ങളാകാത്ത ബലമുള്ള ചെറു ചെടികളാണ് വേലിപ്പത്തലായി നട്ട് വളർത്തുന്നത്. ലൈൻ പിടിച്ച് നട്ട് ഇവയെ വളർത്തിയിട്ട് അവയ്ക്ക് താഴെ പൂക്കളുള്ള വള്ളിച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് അങ്ങ് പടർത്തിവിടും. അവ വേലിപ്പത്തലിൽ തലങ്ങും വിലങ്ങും ചുറ്റിപ്പടർന്ന് ജീവത്തായ ഒരു വേലിമറ സൃഷ്ടിക്കും. തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഈ വേലി കാറ്റത്ത് പതുക്കെ തലയാട്ടി നിൽക്കുമ്പോൾ അവ ജീവനുള്ള ഒരു സാന്നിധ്യമായി തീരും. വേലിയിൽ വേനൽ മഴ വീണു കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെ ഒരു തിരത്തളലാകും. പല നിറങ്ങളിൽ രാജമല്ലി പൂത്തുലയും. വേലിപ്പരുത്തി ചെടി വിവിധ വർണ്ണങ്ങളിൽ കല്ലുവെച്ച കമ്മലുകൾ പോലെയുള്ള പൂക്കൾ കുലകളായി ഉയർത്തി കാട്ടും. ഗന്ധരാജൻ തൂവെള്ള പൂക്കളുടെ കുടമാറ്റം നടത്തി തന്റെ ഗാംഭീര്യം പ്രകടമാക്കും. പേരറിയാത്ത വള്ളിച്ചെടികൾ വയലറ്റ് കുഞ്ഞു പൂക്കളുടെ മൂക്കുത്തിയണിഞ്ഞ് സുന്ദരിയായി വേലിപ്പടർപ്പിലാകെ ഒഴുകി നടക്കും. ഇതെല്ലാം കണ്ടിട്ട് കടലാവണക്ക് തന്റെ ഉയർന്ന ചില്ലകളിൽ മങ്ങിയ വെള്ളിക്കുണുക്കുകൾ ധരിച്ച് കുണുക്കിട്ട കോഴികളെ അനുസ്മരിപ്പിക്കും. ആകെ കൂടി വർണ്ണാഭമാകുമ്പോൾ നാട്ടുകൊന്നയും ഏപ്രിലിന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് നേരത്തെ തന്നെ മഞ്ഞപ്പൂക്കളുടെ സിംഫണി തീർക്കും. വീടിന്റെ വടക്കുഭാഗം അതോടെ നിറഭേദങ്ങളുടെ ഉത്സവചാരത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കും. വടക്കുപുറത്തെ ജീവനുള്ള വേലിയിൽ നിന്നും ഉതിരുന്ന സുഗന്ധം എമ്പാടും പടരുമ്പോൾ കാറ്റ് അയൽ വീടുകളിലേക്കും അത് കൊണ്ടെത്തിക്കും. മിക്കവാറും അവിടെയും ഈ സുഗന്ധ വിസ്മയം സംഭവിച്ചിട്ടുണ്ടാകും. പൂക്കളും ലതകളും കൊണ്ടലങ്കരിച്ച ജൈവവേലികളിൽ മറ്റു ചിലർ കൂടി എത്തിച്ചേരും. പൂക്കളിൽ നിന്ന് തേൻ നുകരാനെത്തുന്ന ചിത്രശലഭങ്ങൾ പറക്കുന്ന പുഷ്പങ്ങളായാണ് തോന്നുക. അവയ്ക്ക് മുമ്പേ അതിരാവിലെ എത്തുന്ന നീണ്ട ചുണ്ടുകളുള്ള കുഞ്ഞു കുരുവികൾ പൂക്കളുടെ നാളികളിലേക്ക് നേർത്ത ചുണ്ടുകളിറക്കി സെറിഞ്ചിൽ എന്ന പോലെ തേൻകണങ്ങൾ ഊറ്റിയെടുക്കും. എന്നാലും കുറച്ചെങ്കിലും പിന്നാലെ വരുന്നവർക്കായി ബാക്കി വയ്ക്കാനും മറക്കില്ല. പരസ്പര ധാരണയും സഹവർത്തിത്വവും പറവകളിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ചിത്രശലഭങ്ങളാകട്ടെ പൂക്കളിലെല്ലാം സഞ്ചരിച്ച് എല്ലാവരോടും ലോഹ്യം കൂടും. മറ്റൊരു വലിയ ജോലിയും അവ നിർവഹിക്കുന്നുണ്ട്. പരാഗണ സഹായി കൂടിയാണല്ലോ അവ. ഇനി പൂക്കളുടെ സുഗന്ധത്തെക്കാൾ അന്നന്നത്തെ അന്നം തേടുന്ന വലിയ കിളികൾ വേലിച്ചെടികളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ ശാപ്പിടുന്നതിനായി തിരച്ചിൽ നടത്തും. വേലിപ്പടർപ്പ് തന്നെ താവളമാക്കിയ ഓന്ത് എന്ന മാന്ത്രികനാണ് മറ്റൊരു വിദ്വാൻ. പച്ചിലയിൽ പച്ചനിറം, ചുവന്ന പൂവിൽ ചുവപ്പ് നിറം, മരത്തടിയിൽ ചാരനിറം, കരിനൊച്ചിയിൽ ഇരുണ്ട വയലറ്റ് എന്നിങ്ങനെ നാനാതരം വർണ്ണവിസ്മയമൊരുക്കുന്ന നിറംമാറ്റക്കാരൻ. ഭൂമിയുണ്ടായ കാലം മുതലുള്ള ദിനോസോറുകളുടെ പിൻഗാമികളാണെന്ന ഭാവത്തിൽ ഇടയ്ക്കിടെ തല ഉയർത്തി പത്രാസ് കാണിക്കാനും ഓന്തച്ചൻ ശ്രമിക്കാറുണ്ട്. കാക്കയോ പരുന്തോ അടുത്തെങ്ങാനും എത്തിയാൽ നിറം മാറി അവയെ കബളിപ്പിച്ച് രക്ഷപ്പെടാനും അറിയാം ഈ കൗശലക്കാരനായ വേലിവാസിക്ക്. ഏതായാലും ജൈവ വൈവിധ്യത്തിന്റെ പ്രത്യക്ഷ മാതൃകയാണ് വീട്ടതിരിലെ ഈ സുഗന്ധ വേലി. ഉണക്കുകാലത്ത് മഴ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇതൊന്നഴിച്ച് പണിത് ഭംഗിയിൽ ഒതുക്കിയെടുക്കുന്ന പതിവ് നാട്ടുംപുറങ്ങളിൽ ഉണ്ടായിരുന്നു. വേലിയിലെ ചെറുവൃക്ഷങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും കോതി വൃത്തിയാക്കുകയേ ചെയ്യൂ. അല്ലാതെ അവ വെട്ടിമാറ്റുകയില്ല, ചുവട് മുറിക്കുകയുമില്ല. ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പോൾ വേലിയിലെ സ്ഥിരതാമസക്കാർ അടുത്ത വീട്ടിലെ വേലിയിലേക്ക് വിരുന്നു പോകും. സ്വന്തം വേലിയിലെ മിനുക്ക് പണികൾ കഴിഞ്ഞാൽ തിരികെ എത്തുകയും ചെയ്യും. അതോടെ ജീവനുള്ള വേലിക്ക് ചലനാത്മകത ലഭിക്കും. അപ്പോൾ നന്മ നിറഞ്ഞ നാട്ടിൻപുറത്തിൻ്റെ സുതാര്യ മറയായി സുഗന്ധവേലി അങ്ങനെ മണം പരത്തി നിൽക്കും.
3: പുഷ്പാലങ്കൃത ജൈവവേലികൾ, രചന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: ഇന്നത്തെ പുലർവിട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവിട്ടവുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: Second of the five-match T20 international series in Ranchi today. The match will begin at 7 p.m. Indian time. India lead the series 1-0 after winning the opening match with skipper Shreyas Iyer's century powering the host to the victory. The India Meteorological Department IMD has forecast heavy rainfall at isolated places over Kerala, Mahi, South Interior Karnataka, Tamil Nadu, Puducherry, Karaikal and Uttarakhand today. The weather agency has predicted thunderstorm accompanied with lightning and gusty winds over Bihar, Kerala, Mahi, Lakshadweep, Tamil Nadu, Puducherry, Karaikal and Uttarakhand during the day. Similar weather conditions are expected over Andhra Pradesh, East Madhya Pradesh, Jharkhand, Odisha, West Bengal and Sikkim during the same period. And now for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Shagun. GST refund norms eased, officers lose arrest powers, headlines The Hindu. The paper adds, 99% of GST rate and process issues addressed, says Finance Minister Nirmala Sitharaman after 57th meeting of the GST Council. Measures likely to come into effect from April next year. Operation Sindoor showed IAF's combat swiftness, says Air Chief Marshal AP Singh, writes Hindustan Times. Worst of El Nino yet to come, peak likely in December, says UN body, reports the Indian Express. Anne Carson wins Literature Nobel for giving classics a modern twist, informs The Economic Times. India eyes $1 trillion exports despite global trade headwinds, says Piyush Goyal, leads The Statesman. And finally, as a front page homage, all the dailies lead with a front page tribute and dedicated special columns to Nana Patekar's memory, collectively hailing him as an irreplaceable icon who challenged the hero stereotype with unmatched raw intensity. And with that, it's back to you, Shagun.
0: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to participate in valedictory session of Departmental Summit on Women and Child Development in New Delhi today. Government caps trade margins on non-scheduled anti-cancer drugs at 30% of MRP. Prices may fall by up to 70%. Counting of votes begins for by-elections to five assembly constituencies in Tamil Nadu, Puducherry and West Bengal and one Lok Sabha seat in Assam. Last rites of veteran actor Nana Patekar performed with full state honours at his Pune farmhouse. Houthi launches fresh attacks on airports in Saudi Arabia. India asks its nationals residing in that country to remain alert and vigilant. And in cricket, second T20 international between India and West Indies to be played in Ranchi this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: പുഴവക്കിലൂടെ തിരക്കിട്ട് നടന്ന് കുറേ ദൂരം ചെന്ന് ഒരു മരയട്ടിക്കുമേൽ സുലൈമാൻ ഇരുപ്പുറപ്പിച്ചു. സ്വൽപ്പം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് ആകെയിട്ട് നോക്കണം, ഒന്ന് തിട്ടപ്പെടുത്തണം. പുഴ കിളികളെ ചിരിച്ചോടുകയാണ്. എന്തെങ്കിലും സംഭവിച്ചതെന്നൊരു മട്ടില്ല അതിന്. ഖദീജയും ഈ പുഴയും ഒരുപോലെയാണെന്ന് സുലൈമാന് തോന്നി. ഈ പുഴയാണ് അയാളെ കൊണ്ടുവന്നത്, ഖദീജയാണ് ജീവിപ്പിച്ചത്. ഇങ്ങനെ ഇരുന്നാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുണ്ടോ? അയാൾ വളരെ നേരം ആലോചിച്ചു. അകത്തൊരു കഴിച്ചുകെട്ടൽ തന്നെ നടന്നു. ഒടുവിൽ അയാൾ നെടുവീർപ്പെട്ടു. എന്റെ ഇഷ്ടപ്രകാരമല്ല ഒന്നും നടന്നത്. ഈ പുഴ മാറ്റിയൊഴുക്കാൻ എനിക്കൊട്ട് കഴിയുകയുമില്ല. വരും പോലെ വരും. അയാൾ പോക്കറ്റിൽ നിന്ന് മുറുക്കാനെടുത്ത് ഒന്ന് വിസ്തരിച്ച് മുറുക്കി നീട്ടിത്തുപ്പി നടന്നു. വിശ്വത്തിന്റെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, കിഴവൻ നാറാണപിള്ള. അവർ എന്തോ കാര്യാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സുലൈമാനെ കണ്ടപ്പോൾ നാറാണപിള്ള ഒഴികെ എല്ലാവരും എഴുന്നേറ്റു. നാറാണപിള്ള സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ കഴുത്തിൽ എണ്ണ പുരട്ടി അതിന്മേൽ കുന്നിയില പറ്റിച്ചിട്ടുണ്ട്. കഴുത്തിലെന്താ? സുലൈമാൻ ചോദിച്ചു. യുദ്ധത്തിന്റെ ബാക്കിയില്ലയോ? ഉള്ളത് പറയാമല്ലോ.

0: ഇടി സ്വൽപ്പം ശക്തിയിൽ തന്നെ ഇരുന്നു. ആദ്യത്തെ ഇടികൊണ്ട് തന്നെ ബോധക്ഷയം വന്നു. പിന്നത്തെ തൊഴികൾ അറിയാതെയും പോയി. പലതും കണ്ടവനാ ഈ നാറാണപിള്ള. ശ്രീമൂലം പ്രജാസഭ വരെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊന്ന് ആദ്യമാ. വയസ്സുകാലത്ത് എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? സുലൈമാൻ ചോദിച്ചു. ഇവൻ ഇടിമേടിക്കാൻ പോയതോ മറ്റോ ആണോ? ഇടി ചുമ്മാ വന്നിങ്ങ് ചുമലിരുന്നതല്ലയോ? ഇവൻ പ്രായസ്ഥനാണെന്ന് അവിടെ പറഞ്ഞാൽ എറിക്കുമോ? പക്ഷേല് ഭേദമാകുന്നുണ്ട്. ഈ കുന്നിയില നല്ല നീർപ്പിടുത്തമുള്ളവനാ. നാരായണപിള്ളയുടെ സംഭാഷണം അന്തരീക്ഷത്തിന് ലാഘവമുണ്ടാക്കി. എല്ലാവരുടെ ചുണ്ടുകളിലും അല്പാൽപം ചിരി ഊറി നിന്നു. അപ്പോൾ സുലൈമാൻ ചോദിച്ചു,
1: ആ ചെറുക്കനെ അവർ വിടില്ലേ?
0: ജാക്കിയെ അവർ വിടുകയില്ല. വിട്ടാലും പോരുകയുമില്ല.
1: വിട്ടാലും പോരില്ലേ?
0: വിഷയം രാഷ്ട്രീയമായില്ലയോ? പിന്നെ ബലാബലത്തിൻ്റെ കാര്യമാ. ആരും ഒന്നും പറഞ്ഞില്ല. വിവരം ഞാൻ അപ്പപ്പോൾ അറിയിച്ചേക്കാം. ഈ പെൺകൊച്ചും വന്നു പെട്ടല്ലോ. കുഞ്ഞേ, മനസ്സാപിക്കരുത്. മനുഷ്യജന്മമല്ലയോ? അപ്പൂപ്പൻതാടി പോലെ അവിടെ തങ്ങിയും ഇവിടെ കൊളുത്തി അങ്ങനെ പോകും. അവൻ വരും. വരാതെ ഇവിടെ പോകാൻ. വിശ്വം, നീ അവൾക്ക് നല്ല മൊഴി ചൊല്ലിക്കൊടുക്ക.
2: കിഴവൻ എഴുന്നേറ്റ് യാത്ര പറഞ്ഞു. എല്ലാവരും മൂകരായി നോക്കി നിന്നതേയുള്ളൂ. അയാൾ മറഞ്ഞു കഴിഞ്ഞിട്ടും ആ വാക്കുകൾ സുലൈമാന്റെ ചെവിയിൽ തങ്ങി നിന്നു. വിട്ടാലും പോരില്ല. അതൊരു അത്ഭുതകരമായ വാർത്തയായിരുന്നു.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. പ്രേമം എന്ന വികാരം ഒരു നോക്കിൽ തുടങ്ങി ഹൃദയം കൊണ്ട് അനുഭവിച്ച് ഓർമ്മകളിൽ ശാശ്വതമാകുന്ന അതുല്യമായ പ്രേമമെന്ന അനുഭൂതിയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ സ്മൃതി മധുരത്തിൽ. ആദ്യഗാനം ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകാന്ത് പാടിയത്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: പ്രേമം എന്ന വികാരത്തെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പ്രസവശേഷമുള്ള യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി VS സംസാരിക്കുന്നു.
3: പ്രസവശേഷമുള്ള കാലഘട്ടം അമ്മയുടെ ശരീരത്തിനും മനസ്സിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ശരീരക്ഷീണം, നടുവേദന, പേശികളുടെ ബലക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഈ കാലയളവിൽ ഉണ്ടാകാം. ഈ ഘട്ടത്തിൽ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് സഹായകരമാകും. എന്നാൽ പ്രസവം കഴിഞ്ഞ ഉടൻ യോഗ ആരംഭിക്കരുത്. സാധാരണ പ്രസവമാണോ, സിസേറിയനാണോ, പ്രസവശേഷമുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ യോഗ ആരംഭിക്കാവൂ. തുടക്കത്തിൽ ദീർഘശ്വാസാഭ്യാസവും ലളിതമായ റിലാക്സേഷൻ ടെക്നിക്സും മാത്രം ചെയ്യാം. ഇത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ശരീരം തയ്യാറാകുമ്പോൾ മാർജാരിയാസനം അഥവാ കാറ്റ് കൗ മൂവ്മെന്റ് ഉൾപ്പെടുത്താം. ഇത് നട്ടെല്ലിന്റെ ഫ്ലെക്സിബിലിറ്റി മെച്ചപ്പെടുത്താനും പ്രസവശേഷമുള്ള നടുവിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സഹായിക്കും. ബദ്ധകോണാസനം പെൽവിക് മേഖലയിലെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താനും ശരീരഭാഗത്തെ സാവധാനം സ്ട്രെച്ച് ചെയ്യാനും സഹായിക്കും. സേതുബന്ധാസനം ശരിയായ സമയത്ത് പരിശീലിക്കുമ്പോൾ പുറം, ഇടുപ്പ്, തുടകളുടെ പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ സിസേറിയൻ ഉൾപ്പെടെയുള്ള പ്രസവശേഷമുള്ള സാഹചര്യങ്ങളിൽ ഇത് എപ്പോൾ തുടങ്ങണം എന്നത് ആരോഗ്യ വിദഗ്ധരോട് ചോദിച്ച് മാത്രം ചെയ്യുക. പ്രസവശേഷം വയറിലെ പേശികൾക്ക് ബലം കുറയുന്നത് സാധാരണമാണ്. അതിനാൽ കഠിനമായ അബ്ഡോമിനൽ എക്സർസൈസസ് ഉടൻ ചെയ്യുന്നതിന് പകരം പെൽവിക് ഫ്ലോർ എക്സർസൈസസ് മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പല അമ്മമാരും പ്രസവശേഷം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. കുഞ്ഞിന്റെ ഉറക്കക്രമം, സ്വന്തം ഉറക്കക്കുറവ്, വീട്ടുജോലികൾ എന്നിവയെല്ലാം അമ്മയെ ക്ഷീണിപ്പിക്കാം. അതിനാൽ ദിവസത്തിൽ കുറച്ച് മിനിറ്റെങ്കിലും ശ്വാസാഭ്യാസത്തിനും വിശ്രമത്തിനുമായി മാറ്റിവെക്കുന്നത് വളരെ പ്രധാനമാണ്. അമിതമായ രക്തസ്രാവം, ശക്തമായ വേദന, തലകറക്കം, മുറിവിൽ അസ്വസ്ഥത, ശ്വാസതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യോഗാഭ്യാസം ഉടൻ നിർത്തി വൈദ്യസഹായം തേടണം. ശരീരഭാരം കുറയ്ക്കാൻ പ്രസവശേഷം ഉടൻ കഠിനമായ വ്യായാമത്തിലേക്ക് പോകേണ്ടതില്ല. അമ്മയുടെ ശരീരത്തിന് സുഖം പ്രാപിക്കാൻ സമയം നൽകണം. ക്രമേണ യോഗയും നടക്കലും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ദിനചര്യയുടെ ഭാഗമാക്കാം.
2: പ്രസവശേഷമുള്ള യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. തിക്കുറിശിയുടെ വരികൾ, രവീന്ദ്ര ജെയിനിന്റെ സംഗീതം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: രതിലയം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കരാടിയും ശ്രീവിദ്യയും സംഘവും പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ദീർഘമായി വിവരിക്കുന്നു. അഹിംസയിൽ ഊന്നിയുള്ള സത്യാഗ്രഹം ഒരു ജീവിതചര്യയായി രൂപപ്പെട്ടത് അദ്ദേഹത്തിന്റെ ടോൾസ്റ്റോയ് ഫാമിലെ ജീവിതത്തിലാണ്. ടോൾസ്റ്റോയ് ഫാമിൽ ഇന്ത്യക്കാർക്കൊപ്പം സഹായികളായി ഇംഗ്ലീഷുകാരും ഉണ്ടായിരുന്നു. അവരോരോരുത്തരെക്കുറിച്ചും ഗാന്ധിജി വിവരിക്കുന്നുണ്ട്. അതിലൊരാൾ മിസ്റ്റർ കെല്ലൻബാക്കാണ്. കെല്ലൻബാക്കിനെ കുറിച്ച് ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു: ആഡംബരത്തിന്റെ മടിത്തട്ടിലാണ് കെല്ലൻബാക്ക് വളർന്നത്. കഷ്ടപ്പാടുന്നത് എന്താണെന്ന് അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ സുഖലോലുപതയായിരുന്നു അദ്ദേഹത്തിന്റെ മതം. ജീവിതത്തിലെ സർവ്വസുഖങ്ങളും അദ്ദേഹം ആവോളം അനുഭവിച്ചു. ഇത്തരമൊരാൾക്ക് ടോൾസ്റ്റോയ് ഫാമിൽ ജീവിക്കുക എന്നതും അവിടെയുള്ള ഇന്ത്യക്കാരിൽ ഒരുവനായി തീരുക എന്നതും ഒരു സാധാരണ കാര്യമല്ല. ഇന്ത്യക്കാർക്കിത് സന്തോഷപ്രദമായ ഒരാശ്ചര്യമായി. ചില യൂറോപ്യന്മാർ കെല്ലൻബാക്കിനെ വിഡ്ഢിയെന്നോ ഭ്രാന്തനെന്നോ കരുതി. മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ത്യാഗബുദ്ധിക്ക് അദ്ദേഹം

പല വൃക്ഷങ്ങളോട് വളരെ ഇഷ്ടമായിരുന്നതിനാൽ അദ്ദേഹം കൃഷി തന്റെ ജോലിയായി ഏറ്റെടുത്തു. ഓരോ ദിവസവും രാവിലെ അദ്ദേഹം പ്രായം ചെന്നവരെ എന്ന പോലെ കുട്ടികളെയും ഫലവൃക്ഷങ്ങളെയും ശുശ്രൂഷിക്കുന്നതിൽ ഏർപ്പെടും. അദ്ദേഹം അവരെക്കൊണ്ട് കഠിനമായി ജോലി എടുപ്പിക്കുമെങ്കിലും അദ്ദേഹത്തിന് ആഹ്ലാദകരമായ ഒരു ശീലവും പ്രസന്നമായ ഒരു മുഖവുമുള്ളതുകൊണ്ട് അദ്ദേഹവും ഒന്നിച്ച് ജോലി ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ടോൾസ്റ്റോയ് ഫാമിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് രാത്രി 2 മണിക്ക് ഒരു സംഘം യാത്രക്കാർ പോകുമ്പോഴെല്ലാം അവരിലൊരാൾ മിസ്റ്റർ കെല്ലൻബാക്ക് ആയിരിക്കും. മിസ്റ്റർ കെല്ലൻബാക്കും ഞാനും തമ്മിൽ കൂടെ കൂടെ മതത്തെപ്പറ്റി സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ സാധാരണയായി അഹിംസ, സത്യം മുതലായ മൗലിക തത്വങ്ങളെപ്പറ്റിയാണ് പതിവ്. പാമ്പുകളെയും അതുപോലുള്ള മറ്റു ജന്തുക്കളെയും കൊല്ലുന്നത് പാപമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റു യൂറോപ്യൻ സുഹൃത്തുക്കളെന്ന പോലെ മിസ്റ്റർ കെല്ലൻബാക്കും നെടുങ്ങിപ്പോയി. എങ്കിലും ഒടുവിൽ ആ തത്വത്തിന്റെ പരമാർത്ഥത്തെ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹവുമായുള്ള എന്റെ സമ്പർക്കത്തിന്റെ ആദ്യകാലത്ത് തന്നെ തനിക്ക് ബോധ്യമായ ഓരോ തത്വത്തെയും അനുഷ്ഠാനത്തിൽ വരുത്തുന്നതിലുള്ള ഔചിത്യവും അങ്ങനെ ചെയ്യുന്നതിലെ കടമയും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. തന്നിമിത്തം ഒരു നിമിഷ നേരത്തെ പോലും സംശയം കൂടാതെ തന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോൾ സർപ്പങ്ങളെയും അതുപോലുള്ളവയെ കൊല്ലുന്നത് തെറ്റാണെങ്കിൽ നാം അവയുടെ സൗഹാർദ്ദം സമ്പാദിക്കണമെന്ന് മിസ്റ്റർ കെല്ലൻബാക്ക് വിചാരിച്ചു. അതിനാൽ വ്യത്യസ്ത ജാതി ഇഴജന്തുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അദ്ദേഹം പാമ്പുകളെ പറ്റിയുള്ള പുസ്തകങ്ങൾ ശേഖരിച്ചു. എല്ലാ പാമ്പുകളും വിഷമുള്ളവയല്ലെന്നും ചിലത് വയലിലെ വിളകളെ രക്ഷിക്കുന്നത് കൂടിയാണെന്നും അവയിൽ അദ്ദേഹം വായിച്ചു. പലതരം പാമ്പുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ടോൾസ്റ്റോയ് ഫാമിൽ കണ്ട ഒരു കൂറ്റൻ മൂർഖം പാമ്പിനെ ഇണക്കുകയും ചെയ്തു. സ്വന്തം കൈകൊണ്ടാണ് മിസ്റ്റർ കെല്ലൻബാക്ക് നിത്യവും അതിന് ഭക്ഷണം നൽകിയിരുന്നത്. ഞാൻ മെല്ലെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം ചെയ്യുന്നത് ഒരു സുഹൃത്തിൻ്റെ മനോഭാവത്തോടുകൂടിയാണെങ്കിലും നിങ്ങളുടെ സൗഹാർദ്ദം ആ മൂർഖൻ പാമ്പിന് തികച്ചും സ്പഷ്ടമായില്ല എന്ന് വരാം. അത് സ്വതന്ത്രമായിരുന്നുവെങ്കിൽ അതിനോട് കളിക്കുവാനുള്ള ധൈര്യം നിങ്ങൾക്കും എനിക്കുമില്ല. നാം ശരിക്കും വളർത്താൻ ശ്രമിക്കേണ്ടത് അത്തരം ധൈര്യത്തെയാണ്. അതിനാൽ ഈ മൂർഖനെ ഇണക്കുന്നതിൽ സൗഹാർദ്ദമുണ്ട് എങ്കിലും സ്നേഹമില്ല. നമ്മുടെ പെരുമാറ്റം മൂർഖന് തികച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. മറുകക്ഷി തന്നെ സ്നേഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നതെന്ന് എല്ലാ ജന്തുക്കളും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നാം നിത്യവും കാണുന്നു. മാത്രമല്ല മൂർഖൻ പാമ്പ് വിഷമുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. അതിൻ്റെ സമ്പ്രദായങ്ങളും ശീലങ്ങളും പഠിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളതിനെ തടവിൽ പാർപ്പിച്ചിട്ടുള്ളത്. ഇതൊരു തരം സ്വാർത്ഥതയോടുകൂടിയ വിനോദമാണ്. അതിന് യഥാർത്ഥ സൗഹൃദത്തിൽ ഇടമില്ല. എന്റെ വാദം മിസ്റ്റർ കെല്ലൻബാക്കിന് ശരിയാണെന്ന് തോന്നിയെങ്കിലും പെട്ടെന്ന് ആ മൂർഖനെ മോചിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സു വന്നില്ല. ഞാൻ അദ്ദേഹത്തെ ഒട്ടും നിർബന്ധിച്ചില്ല. ആ മൂർഖന്റെ ജീവിതത്തിൽ എനിക്കും താൽപ്പര്യമുണ്ടായി തുടങ്ങിയിരുന്നു. കുട്ടികൾക്കത് വളരെ രസകരമായി എന്ന് പറയേണ്ടതില്ലല്ലോ. അതിനെ ഉപദ്രവിക്കുവാൻ ആരെയും സമ്മതിച്ചില്ല. അതാകട്ടെ, രക്ഷപ്രാപിക്കുവാനുള്ള വഴികൾ ആലോചിച്ചു വരികയായിരുന്നു എന്ന് തോന്നുന്നു. കൂടിൻ്റെ വാതിൽ തുറന്നിട്ടതുകൊണ്ടോ ആ പാമ്പിന് അത് തുറക്കുവാൻ തരപ്പെട്ടതുകൊണ്ടോ ഒരു ദിവസം രാവിലെ മിസ്റ്റർ കെല്ലൻബാക്ക് തന്റെ സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോൾ കൂട് ഒഴിഞ്ഞുകിടക്കുന്നതാണ് കണ്ടത്. കെല്ലൻബാക്കിന് അതിൽ സന്തോഷമാണുണ്ടായത്, എനിക്കും. എന്നാൽ ഈ പരീക്ഷണത്തോട് നന്ദി പറയുക. പാമ്പുകൾ ഞങ്ങളുടെ കൂടെ കൂടെയുള്ള സംഭാഷണ വിഷയമായി തീർന്നു. സാധുവും ശരീരസ്വാധീനമില്ലാത്തവനുമായ ഒരു ജർമ്മൻകാരൻ ആൽബർട്ടെക്കിനെ മിസ്റ്റർ കെല്ലൻബാക്ക് ടോൾസ്റ്റോയ് ഫാമിലേക്ക് കൊണ്ടുവന്നു. വടികുത്താതെ നടക്കാൻ വയ്യാതാകുമാറ് അത്ര വലിയൊരു മുഴയുണ്ടായിരുന്നു അയാളുടെ മുതുകത്ത്. ആൽബ്രക്റ്റ് ധീരനായിരുന്നു. വിദ്യാഭ്യാസമുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പം പിടിച്ച കാര്യങ്ങളിലെല്ലാം അഗാധമായ ശ്രദ്ധ വച്ചിരുന്നു. അദ്ദേഹവും അവിടെയുള്ള ഇന്ത്യക്കാരിൽ ഒരുവനാവുകയും എല്ലാവരുമായും ഇടപെടുകയും ചെയ്തു. അദ്ദേഹവും പാമ്പുകളോട് നിർഭയം കളിച്ചിരുന്നു. അദ്ദേഹം ചെറിയ പാമ്പുകളെ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് ഉള്ളം കൈയിൽ വെച്ച് കളിപ്പിക്കും. ഈ പരീക്ഷണങ്ങളുടെ ഫലമായി ഞങ്ങൾ പാമ്പുകളെ മറ്റു പ്രകാരത്തിലാണെങ്കിൽ ഭയപ്പെടുമായിരുന്നിടത്തോളം ഭയപ്പെടാതെയായി. പക്ഷേ ഈ ഫാറത്തിലുള്ളവരാരും സർപ്പങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല എന്നോ അവയെ കൊല്ലുന്നത് കേവലം തടഞ്ഞിരുന്നുവെന്നോ വിചാരിക്കരുത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ
ഹിംസയോ പാപമോ ഉണ്ടെന്ന് വിശ്വാസമുണ്ടാകുക എന്ന

0: കാര്യം വേറെ. ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ടാവുക എന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. പാമ്പുകളെ ഭയപ്പെടുകയും സ്വന്തം ജീവനെ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലാതിരിക്കുകയും ചെയ്യുന്നവന് ചില വിഷമഘട്ടങ്ങളിൽ അവയെ കൊല്ലാതിരിക്കാൻ കഴിയില്ല. ടോൾസ്റ്റോയ് ഫാമിലുണ്ടായ ഇത്തരമൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ടോൾസ്റ്റോയ് ഫാമിൽ ധാരാളം പാമ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ ഫാമിൽ പാർപ്പു തുടങ്ങിയ കാലത്ത് അവിടെ മനുഷ്യവാസമില്ല. കുറച്ചുകാലമായി അതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു. ഒരു ദിവസം മിസ്റ്റർ കെല്ലൻബാക്കിന്റെ മുറിയിൽ തന്നെ പിടിക്കാനോ ആട്ടിയോടിക്കാനോ നിവൃത്തിയില്ലെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടു. അത് കണ്ട വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നെ വിളിച്ച് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അതിനെ കൊല്ലുവാൻ എന്റെ സമ്മതം ആവശ്യപ്പെട്ടു. എന്റെ സമ്മതമില്ലാതെ തന്നെ അവൻ അതിനെ കൊല്ലാം. പക്ഷേ അവിടെയുള്ളവർ വിദ്യാർത്ഥികളായാലും മറ്റുള്ളവരായാലും എന്നോട് ആലോചിക്കാതെ അത്തരമൊരു കൃത്യം ചെയ്യില്ല. പാമ്പിനെ കൊല്ലുവാൻ ആ വിദ്യാർത്ഥിയെ അനുവദിക്കുക എന്റെ കടമയാണ് എന്ന് ഞാൻ കണ്ടു. ഞാൻ അനുവദിക്കുകയും ചെയ്തു. ആ അനുവാദം കൊടുത്തപ്പോൾ ഞാനൊരു തെറ്റാണ് ചെയ്തതെന്ന് ഇതെഴുതുമ്പോഴും എനിക്ക് തോന്നുന്നില്ല. ആ സർപ്പത്തെ കൈകൊണ്ട് പിടിക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ അവിടെ പാർക്കുന്നവർക്കുള്ള അപകടത്തെ നീക്കം ചെയ്യുവാനോ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അത്തരം ധൈര്യത്തെ ഇന്നുവരെയും ഞാൻ വളർത്തിക്കൊണ്ടുവന്നിട്ടുമില്ല.
1: നിങ്ങൾ കേട്ടത് ഗാന്ധിമാർഗം.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ.

പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരമ്പരയാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മിൻമിനിയും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ചിക്കി ചിക്കി ചിക്കി ചേ
1: തിത്തിത്താരപ്പൊയ്കൾക്കുള്ളിൽ മുത്തുച്ചിപ്പിക്കൂട്ടിനുള്ളിൽ ഇത്തിപ്പോലെ നേരം നീയും വായോ വായോ
2: ഏകപട ദ്വിപട ത്രിപട ചതുർപഞ്ചപട ഷഷ്ടാടപട ദ്രിപട കുതടിം ത്രിപടംഗോ മംഗോ ഡാരിമടിമ കുപ കുപ കൂപ കൂപ

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി നാം ആചരിക്കുകയാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിനും നാം നൽകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ മാനസികാരോഗ്യ ദിനാചരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ നമ്മുടെ വേഗതയേറിയ സമൂഹത്തിൽ സമ്മർദ്ദം, വിഷാദം, അതുപോലെ തന്നെ ഉത്കണ്ഠ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണല്ലോ. എന്നാൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണത, ശാരീരിക പ്രയാസങ്ങൾ പുറത്തു പറയുന്നതുപോലെ മാനസികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുവാൻ പലരും മടിക്കുന്നു എന്നതാണ് വാസ്തവം. ഇതിന് പ്രധാന കാരണമായി പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകർഷതാബോധം തന്നെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എനിക്ക് മാനസികമായ വിഷമതകളോ ആകുലതകളോ കാരണം സ്വസ്ഥമായൊരു ജീവിതം നയിക്കുവാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് കുടുംബവുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ തുറന്നു പറഞ്ഞ് ഒരു വിദഗ്ധ ഉപദേശം തേടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നതുകൊണ്ടോ യാതൊരു വിധത്തിലുള്ള തരം താഴലും അവിടെ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക്

0: നൽകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ.
1: നാളെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. 1992 ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 34 വർഷമായി എല്ലാ വർഷവും നടക്കുന്ന ഈ ദിനാചരണത്തിൽ ലോകാരോഗ്യ സംഘടനയും മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലെയും അതാത് രാജ്യങ്ങളിലെ ഡോക്ടർമാർ അടങ്ങുന്ന പ്രൊഫഷണലുകളുടെ സംഘടനകളും ഈ ദിനാചരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ വർഷവും അതാത് കാലത്തെ പ്രസക്തമായ വിഷയങ്ങൾ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകങ്ങളായി മാറാറുമുണ്ട്. 2026 ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ സന്ദേശവാചകം: യഥാർത്ഥ ജീവിത അനുഭവങ്ങളെ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച് എന്നുള്ളതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുക വഴി, അവർ കടന്നുപോയ പാതകൾ വ്യക്തമായി മനസ്സിലാക്കുക വഴി കൂടുതൽ സക്രിയമായ മാനസികാരോഗ്യ പദ്ധതികളും പരിചരണ പാതകളും വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദേശവാചകത്തിന്റെ പ്രസക്തി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നേരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവമതിപ്പും ഒറ്റപ്പെടലും മാറ്റിയെടുക്കാനായി ഇത് വളരെ പ്രസക്തമായ ഒരു ഇടപെടലായിരിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പലപ്പോഴും വിദഗ്ധരായ വ്യക്തികളുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാനസികാരോഗ്യ നയങ്ങൾ പല രാഷ്ട്രങ്ങളും രൂപീകരിക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ജൈവികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ അടിസ്ഥാനങ്ങളെക്കുറിച്ചും ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്. പക്ഷേ അവരുടെ അഭിപ്രായങ്ങളോടൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും അവരെ പരിചരിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളും കൂടെ കേൾക്കുക വഴി മാനസികാരോഗ്യ നയം കൂടുതൽ പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ലോക മാനസികാരോഗ്യ ഫെഡറേഷൻ വിചിന്തനം ചെയ്യുന്നത്. 2024 ലോകാരോഗ്യ സംഘടന മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേ എന്ന ഒരു പഠനം വിവിധ രാഷ്ട്രങ്ങളിൽ നടത്തിയിരുന്നു. എത്രത്തോളം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങൾ നയരൂപീകരണത്തിലും നയം നടപ്പിലാക്കുന്നതിലും വിവിധ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നു എന്നത് മനസ്സിലാക്കാനുള്ള ശ്രമം കൂടെ ഈ മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 37% രാഷ്ട്രങ്ങൾ പറഞ്ഞു അവർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കുള്ള പരിശീലനങ്ങളിൽ മാനസികാരോഗ്യ വിഷമതകൾ അനുഭവിച്ച വ്യക്തികളെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ കേൾക്കുക വഴി പ്രാഥമിക ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ ദിശാബോധം ലഭിക്കാൻ സഹായകമാകുന്നു എന്ന് ഈ പഠനം വ്യക്തമാക്കി. ഇതിൽ പങ്കെടുത്ത 45% രാഷ്ട്രങ്ങൾ പറഞ്ഞു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുമായും ഉള്ള സഹകരണം മാനസികാരോഗ്യ നയങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ വികസിപ്പിക്കാനും മാനസിക രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള നടപടികൾ വികസിപ്പിക്കാനും ഏറെ ഗുണകരമായി എന്ന് വ്യക്തമാക്കി. മാനസികാരോഗ്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ നേരനുഭവങ്ങൾ വളരെ ഗുണകരമായി എന്ന് 45% രാഷ്ട്രങ്ങളും വ്യക്തമാക്കി. 59% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് മാനസികാരോഗ്യ നിയമങ്ങൾ വികസിപ്പിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായവും അവർ തേടിയിരുന്നു എന്നുള്ളതാണ്. 80% രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത് ആ രാഷ്ട്രത്തിന്റെ മാനസികാരോഗ്യ നയം അല്ലെങ്കിൽ മാനസികാരോഗ്യ പദ്ധതി രൂപീകരിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികളുടെ ജീവിത അനുഭവം കേൾക്കുന്നതുകൊണ്ട് ഒരു ചികിത്സകന് അല്ലെങ്കിൽ ഒരു നയം തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഉള്ള ഗുണങ്ങൾ? പലപ്പോഴും മാനസികാരോഗ്യ ഗവേഷണങ്ങൾ അതിന്റെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയും അതിന്റെ മാനുഷിക വശങ്ങൾ അവഗണിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിച്ച വ്യക്തികൾ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്, അവരുടെ മാനസിക വ്യാപാരങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്താണ് ആ വികല ചിന്തകൾ അവരുടെ

0: ആരോഗ്യത്തിൽ ചെലുത്തിയ സ്വാധീനം, അവരുടെ ശാരീരിക ആരോഗ്യത്തെയും ദിനചര്യയെയും ജീവിതത്തിലെ ചിട്ടകളെയും ഒക്കെ അത് എത്രത്തോളം ബാധിച്ചു. ശീലങ്ങളും ദുശീലങ്ങളും വികസിക്കുന്നതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം പങ്കുവഹിച്ചു. അതുപോലെ തന്നെ ചികിത്സകന്മാരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം, അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിലെ ജീവനക്കാരുടെ സമീപനം എത്രത്തോളം അവരുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിച്ചു, തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നത് വഴി നമുക്ക് വ്യക്തത വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാനസികാരോഗ്യ അറ്റ്ലസ് സർവേയിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങളിൽ 9% രാഷ്ട്രങ്ങൾ മാത്രമാണ് സ്ഥാപനാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിൽ നിന്നും സാമൂഹ്യാധിഷ്ഠിത മാനസികാരോഗ്യ പരിചരണത്തിലേക്കുള്ള പരിവർത്തനം പൂർണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയത്. 50% രാഷ്ട്രങ്ങളിൽ ഈ മാറ്റം അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് എങ്കിൽ, പകുതിയോളം വരുന്ന രാഷ്ട്രങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിന് തുടക്കം പോലും ആയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പകുതിയോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മറുപടി വ്യക്തമാക്കിയത് ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും അവരുടെ സമ്മതമില്ലാതെ ആണ് എന്നുള്ളതാണ്. പലപ്പോഴും 23% ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ 1 വർഷത്തിൽ കൂടുതൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. മാനസികാരോഗ്യ ചികിത്സയുടെ ഫലപ്രദമായ വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ ആണ് ദീർഘകാല അടിസ്ഥാനത്തിൽ മാനസിക ആരോഗ്യ ചികിത്സാ രംഗത്തിന് കൂടുതൽ ഗുണകരമാകുക എന്നത് എല്ലാ വിദഗ്ധരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. 2016 നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യൻ ജനതയിൽ 10.6% പേർ ചികിത്സ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതേ വർഷം തന്നെ കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിലെ 12.43% ആളുകൾ ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ലോക്ക്ഡൌണും അനുബന്ധ പ്രശ്നങ്ങളും ലോകമെമ്പാടും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി. ലോകാരോഗ്യ സംഘടന തന്നെ 2022 വ്യക്തമാക്കിയത് വിഷാദരോഗം, ഉത്കണ്ഠാരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, ലഹരി അടിമത്തം തുടങ്ങിയ സർവ്വസാധാരണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 25% കണ്ട് വർദ്ധനവ് ഈ കോവിഡിനെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇത്തരം കണക്കുകളെല്ലാം പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 8 പേരിൽ 1 ആൾക്ക് മാനസികാരോഗ്യ ചികിത്സ ആവശ്യമുള്ള സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടയിൽ മാനസികാരോഗ്യ സാക്ഷരത വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. മനസ്സ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് എന്നതും മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലച്ചോറിന്റെ പ്രവർത്തന വ്യതിയാനങ്ങളാണ് എന്നതും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യുവതലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവാണ് പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്ന സത്യവും യുവതലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ തലച്ചോറിൽ ക്രമം തെറ്റിക്കിടക്കുന്ന ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുക വഴി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭേദപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന സത്യവും അവരെ ബോധ്യപ്പെടുത്തണം. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ മാനസികാരോഗ്യ സാക്ഷരത ഉൾപ്പെടുത്തി യുവതലമുറയെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം തന്നെ മുതിർന്ന തലമുറയ്ക്കും മാനസികാരോഗ്യ ബോധവൽക്കരണം വ്യാപകമായി നൽകേണ്ടതായിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷനും കുടുംബശ്രീയും പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിപുലമായ മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മാനസികാരോഗ്യ സാക്ഷരത ക്യാമ്പയിൻ വിപുലമായി നടത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങളെയും പോലെ ചികിത്സിക്കാവുന്ന വിഷയങ്ങളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക വഴി മാത്രമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നേരിടുന്ന സാമൂഹിക വിവേചനത്തിന് അറുതി വരികയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ആദ്യം ആരഭി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതി ഗണരാജേന രക്ഷിതോഹം എന്നു തുടങ്ങുന്നു. മിശ്ര

ഇതുവരെ പാടിയത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ, വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. രാഗാമൃതത്തിൽ അടുത്തതായി കദ്രി ഗോപാൽനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികൾ കേൾക്കാം. ആദ്യം ആഭോഗ്യരാഗത്തിൽ ആദ്യതാളവർണം കേൾക്കാം, പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ചത്.

0: bro. This offer is massive. Total aura. You got a lock-in.
1: No cap. Pure vibes. Pittapillil Saturday surprise sale. Neck band മുതൽ സൗണ്ട് ബാർ വരെ ഫ്രീ ആ.
2: ഇവരുടെ സ്ലാങ് സെർച്ച് ചെയ്ത് തലവേദനയാകുന്നതിനേക്കാൾ നല്ലത് പിട്ടാപ്പിള്ളിൽ പോയി പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്നതാ.
3: ഒക്ടോബർ 10 പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. എല്ലാ സ്മാർട്ട് ഫോൺ പെർച്ചേസിനും പെർച്ചേസ് വാല്യൂ അനുസരിച്ച് ഉറപ്പായ സമ്മാനങ്ങൾ.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.
5: ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. കവിയും സാഹിത്യകാരനുമായ ആദിനാട് തുളസിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് എന്റെ ഗ്രാമത്തിൽ ആദ്യം എത്തുന്നവർ കൈനോട്ടക്കാരും ആയ കാക്കാത്തിമാര്, കുപ്പിവെള്ള ചാന്ത് പൊട്ടുമായി വരുന്ന വഴിവാനുവക്കാര്, കടകളിൽ തൂങ്ങിയാടുന്ന കളിപ്പാട്ടങ്ങൾ, പറമ്പിലെ തുമ്പപ്പൂക്കളും കാക്കത്തിപ്പൂക്കളും ഓണത്തുമ്പികളും ഓണക്കിളികളും ഓണക്കാറ്റും ഓണനിലവും ഒക്കെയാണ്. പിന്നാലെ ഓണക്കാഴ്ചകളുമായി സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ എത്തിച്ചേരും. അവരിൽ പ്രധാനി വീട്ടിൽ തേങ്ങ ഇട്ടിരുന്ന നാണുമൂപ്പരായിരുന്നു. ഓണത്തിന് കുറച്ച് ദിവസം മുൻപ് തന്നെ കുളിച്ച് വൃത്തിയായി ഒരു കുട്ടയിൽ ഓണക്കാഴ്ചകളുമായി അതിരാവിലെ നാണുമൂപ്പർ വീട്ടിലെത്തും. ഈ കൊട്ടയ്ക്കകത്ത് ഒരടുക്ക് വെറ്റില ഉണ്ടാവും, ഒരു ജാപ്പാണം പോയില, ഒരു പടല പഴം, അവല്, ഇതെല്ലാമാണ് അതിലെ ഓണവിഭവങ്ങൾ. അത് ഓണക്കാഴ്ചയായി കൊണ്ടുവരികയാണ്. എന്നിട്ട് നിറകൺ ചിരിയുമായി ഈ മൂപ്പരെ വീട്ടിൻ്റെ വടക്കിൽ നിന്ന് കൈകൂപ്പി എന്ന് അമ്മ ഇങ്ങനെ വിളിക്കും. കുഞ്ഞോ കുഞ്ഞോ, ഇന്ന് വന്നാട്ടെ, നാണു വന്നേ എന്ന് വിളിക്കും. അപ്പം അമ്മ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നാണു ആയിരുന്നോ എന്ന് ചോദിച്ച് ഓണവിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കും. എന്നിട്ട് ഈ ഓണക്കാഴ്ചകളുമായി അകത്തേക്ക് പോവും. എന്നിട്ട് ഈ കുട്ട നിറയെ നെല്ലോ അരിയും ഒരു തേങ്ങയും ഓണക്കൈ നീട്ടും കൊടുക്കുമായിരുന്നു. ഇത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും. എങ്കിലും ഈ സ്നേഹക്കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞാൻ ഒരു പരിഭവം പറയും നാണു മൂപ്പരോടെ. എന്താണെന്ന് വെച്ചാൽ, മൂപ്പരെ എനിക്ക് ഊഞ്ഞാൽ കെട്ടി തന്നില്ല എന്നും. സ്നേഹത്തോടെ എന്നെ അടുത്തു പിടിച്ച് തഴുകിക്കൊണ്ട് മൂപ്പർ പറയും, മോനെ വൈകിട്ട് വന്ന് ഊഞ്ഞാൽ കെട്ടിത്തരാമെന്നും. പക്ഷേ ആ വൈകുന്നേരം വരെ എൻ്റെ മനസ്സ് ജില്ലാട്ടമാടുന്നത് സ്വപ്നങ്ങളിലാണ്. നാണു മൂപ്പന് പിന്നാലെ പിന്നെ ഇങ്ങനെ ഓരോരുത്തരകത്തി കടന്നു വരികയാണ്. പിന്നെ രണ്ടാമത് മിക്കവാറും വരുന്നത് മുറവും കുട്ടയുമായിട്ട് കടന്നു വരുന്ന ചുവന്ന കല്ലുപതിച്ച മൂക്കുത്തി അണിഞ്ഞ മുറുക്കി ചുവപ്പിച്ച ചിരിയുമായി എത്തുന്ന കുറുകിയ ജാനകി. അടുത്ത ഊഴക്കാരൻ രാമൻ പണിക്കനാണ്, കൂടെ മകൻ കണക്കൻ തുളസിയും ഉണ്ടാവും.

പണക്കാരനായി. കരിയൊക്കെ തേച്ച് കറുത്ത ചകിരിയൊക്കെ പിഴിച്ച് മീശ ഉണ്ടാക്കി വരും. എന്നിട്ട് ഈ പുലിയെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ മീശ ഇളകി താഴെ വീഴും. ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു കാണാൻ. ആഹ്ലാദപ്രദരായി ഞങ്ങൾ കൈയടിക്കുമായിരുന്നു. പിന്നെ ഓണപ്പുടവയുടെ ഗന്ധം, പായസത്തിന്റെ മധുരിമ, അന്ന് ഓണസദ്യ, ഇതൊക്കെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് അന്നത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ച്. പക്ഷേ അന്നൊന്നും ബർമസിലി ഞങ്ങളുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല. അന്ന് അടപ്രഥമനായിരുന്നു പ്രധാനം. ഇവയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്രാമസന്ദർശനമാണ്. അങ്ങനെ ഗ്രാമസന്ദർശനം പോകുമ്പോൾ ഈ ഗ്രാമത്തിലെല്ലാം തിരുവാതിര, കൈകൊട്ടിക്കളി, പിന്നെ തുമ്പിപ്പാട്ട്, തുമ്പിതുള്ളൽ, കുടമൂതൽ, ഇങ്ങനെ ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ചേർന്നുള്ള നിരവധി കളികൾ ഇതൊക്കെ ആസ്വദിക്കും. എന്നിട്ട് വേറൊരു കളിയുണ്ട്, അശകൊശലേ പെണ്ണുണ്ടു ചെറു ഓശാരം പെണ്ണുണ്ടു, സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടു തീർക്കാവേലി മാപ്പിളക്കേ, ഇങ്ങനെ പാടുന്ന ഇതൊക്കെ കേട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ സന്ധ്യ മയങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്ത് പപ്പടവട്ടത്തിൽ ചന്ദ്രൻ ഉദിച്ചു വരും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഗ്രാമസന്ദർശനമൊക്കെ നടത്തിപ്പോകും. ഇരുൾ നാണം മറച്ചു നിൽക്കും, നിലാവ് പെയ്തിറങ്ങും, പിന്നെയും തീരുന്നില്ല ഞങ്ങളുടെ ഓണാഘോഷം. അങ്ങനെ ഓണാഘോഷം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബ വീടിൻ്റെ മുന്നിൽ ഒരു സർപ്പക്കാവുണ്ട്. അതിൽ പാമ്പുണ്ട്, കീരിയുണ്ട്, മരപ്പട്ടിയുണ്ട്, അണ്ണാനുണ്ട്, ആമയും കിളികളും ഒക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ ആമയെ പിടിക്കാനും തേനെടുക്കാനും വേടനും വേടത്തിയും വരാറുണ്ട്. അവർ ഈ മരത്തിൽ നിന്ന് തേൻ കുത്തിയെടുത്ത് ഞങ്ങൾ കുട്ടികൾക്ക് തരാറുമുണ്ട്. വേടത്തി ആമയെ കുത്തി കൊട്ടയിലിട്ട് പാണ്ടത്ത് കെട്ടി പോവുകയും ചെയ്യും. പിന്നെ ഞാനും കൂട്ടുകാരും, തങ്ങളൂഞ്ഞ്, ഞാൻ, എൻ്റെ അനുജൻ സരസൻ, കൃഷ്ണൻകുട്ടി, സിദ്ദീഖ്, ബഷീർ, ഷെരീവ്, പാകൻ എന്ന് വിളിക്കുന്ന സുലൈമാൻ, ഇവരൊക്കെ ആയിരുന്നു കളിക്കൂട്ടുകാർ. പക്ഷേ അതിനകത്ത് നിന്ന് സരസനും തങ്ങളൂഞ്ഞൊന്നും ജീവിച്ചിരിപ്പില്ല. എങ്കിലും അവർ നൽകിയ ഓർമ്മകൾ മാത്രം ഇന്നെൻ്റെ മനസ്സിൽ നിലനിൽപ്പുണ്ട്. സന്ധ്യയായിക്കഴിഞ്ഞാൽ പിന്നെ കാവ് നിറയെ പൈൻമരങ്ങളും ചെറുപുന്ന മരങ്ങളുമുണ്ട്. യാതൊരു പേടിയുമില്ലാതെ ഈ പൈൻമര ചുവട്ടിലും ഈ ചെറുപുന്ന മരത്തെ കൊമ്പിലും ഒക്കെ കയറി ഇരുന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കും, ബഹളം വയ്ക്കും. ആ കാവിൻ്റെ അരികിൽ തന്നെയാണ് ഇന്നും എൻ്റെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്നത്. അതായിരുന്നു എൻ്റെ ബാല്യകാലങ്ങൾ. പിന്നെ ദീപാവലിയാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ നാട്ടിലെ കുട്ടികൾക്കും ഒരാഹ്ലാദമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രാതലിന് പലഹാരങ്ങൾ ഇല്ലായിരുന്നു, പഴങ്ങഞ്ഞിയായിരുന്നു. തലേന്നത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉറിയിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഉറി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല. അത് കയർ കൊണ്ട് പിരിച്ചും ഓല മെടഞ്ഞ് കെട്ടിയും പല വീടുകളിൽ ഉറി ഒരു വസ്തുവായി തൂങ്ങിയാടുമായിരുന്നു. അതിനകത്ത് ചട്ടിയിൽ പഴങ്ങഞ്ഞി ഉണ്ടാകും, അതാണ് രാവിലത്തെ ഭക്ഷണം. പിന്നെ അല്ലെങ്കിൽ കാച്ചിൽ ചേമ്പ്, ചേന, നനകിഴങ്ങ്, ചെറുകിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങിയതായിരിക്കും ചിലവരുടെ കൃഷിക്കാരായ ചില വീടുകളിലെ പ്രാതലെന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ പുട്ടും കുഴക്കട്ടയായിരുന്നു അമ്മയുടെ സ്ഥിരം ഭക്ഷണം. തിന്ന് നിന്നും മടുത്തിട്ടുണ്ട് പലപ്പോഴും. ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ദോശയാണ്. എന്നാൽ ദീപാവലിക്ക് തീർച്ചയായും അമ്മ ഉണ്ടാക്കുന്ന വിഭവം ഇഡ്ഡലിയായിരുന്നു. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു, രാവിലെ അയലത്തെ കുട്ടികൾ വരും ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ. അവർക്ക് അമ്മ വാഴയിലെ ഇഡ്ഡലിയും സാമ്പാറും പൊതിഞ്ഞു കൊടുക്കും, ഒപ്പം കുറച്ച് നല്ലെണ്ണയും. നല്ലെണ്ണ തൊഴിച്ച് കുളിച്ചിട്ട് വേണം രാവിലത്തെ ആഹാരം കഴിക്കാൻ, ദീപാവലി ആഹാരം കഴിക്കാൻ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ദീപാവലി ഓർമ്മകൾ. അത് കഴിഞ്ഞാൽ പത്താം ഉദയം. പത്താം ഉദയം എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രം കളരുവാതുക്കലമ്മ, അവിടെയാണ് പത്താം ഉദയ ഉത്സവം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ അവസാനത്തെ ഉത്സവങ്ങളിലൊന്നാണ് പത്താം ഉദയം എന്ന് പറയുന്നത്. അപൂർവം ചില ക്ഷേത്രങ്ങളിലേ ഉള്ളു. പിന്നെ ആ ഗ്രാമത്തിൻ്റെ ദേവതയാണ് കളരുവാതുക്കലമ്മ. അന്ന് വിവാഹം കഴിച്ച് അയച്ചവരും നാട്ടിൽ നിന്ന് പോയവരും ഒക്കെ ഈ ഉത്സവത്തിനായി ഒത്തുകൂടും. അങ്ങനെ പരസ്പരം അവർ തിരിച്ചറിയുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന, പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഉത്സവം അതായിരുന്നില്ല. ആഹാരം കഴിക്കുക എന്നുള്ളതിലും ഈ കാണുന്ന സന്തോഷം പങ്കുവയ്ക്കുക എന്നതിലൂടെ ഞങ്ങൾക്ക് ഈ കുതിരകളിയായിരുന്നു. കുതിര വൈക്കോൽ കെട്ടി കുതിരകൾ വരും. അപ്പോൾ ആ കുതിരകൾ എന്ന് പറയുന്ന ഉടുപ്പും അണിയാതാണ് വരുന്ന വൈക്കോൽ കെട്ടിയ കുതിരകൾ. അപ്പോൾ ഞങ്ങളും കൂടും ഈ കുതിരയെ കെട്ടുന്നവരോടൊപ്പം. കെട്ടിക്കഴിഞ്ഞാൽ വർണ്ണ കുപ്പായമൊക്കെ അണിയിച്ച് അതുപോലെ വെള്ളി നൂലുകളും സ്വർണ്ണ നൂലുകളും ഒക്കെ പാകി തോരണങ്ങളൊക്കെ ചാർത്തി മുന്നിൽ ദേവതാരൂപങ്ങളൊക്കെ അണിനിരത്തി ഈ കുതിരയെ ഇവർ അണിയിച്ചൊരുക്കും. ഞങ്ങൾ കൂടും. ഞങ്ങൾക്കൊരു ദുഷ്ടലാക്കുണ്ട്, കാരണം ഈ മിനുക്കമുള്ള നൂലുകൾ മോഷ്ടിക്കുക, അവിടെ നിന്ന് ഈ തോരണങ്ങൾ മോഷ്ടിക്കുക, ഇതൊക്കെ നിക്കറിൻ്റെ പോക്കറ്റിലേക്ക് കടത്തി വെക്കാറുണ്ട് അവരറിയാതെ. അവർ അറിഞ്ഞതെങ്കിലുമൊക്കെ ചെറുപ്പം തരും, എങ്കിൽ തന്നെ അറിയാതെയും ഞങ്ങൾ അല്പം മോഷ്ടിക്കും. അണിയിച്ചൊരുക്കിയ കുഞ്ഞ കുതിരകളെയുമായി പിന്നെ അമ്പലത്തിലേക്കാണ്. അവിടെ പോയി ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി മറന്നു വരുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി തുടങ്ങിയായി. കലാപരിപാടികൾ അത് പ്രധാനമായും ഉണ്ടായിരുന്നത് കഥാപ്രസംഗമാണ്. സാമ്പനും കടാമംഗലവും തൊടിയൂർ വസന്തകുമാരിയും ഹർഷകുമാറും ഓച്ചറ രാമചന്ദ്രനും ഇങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരുടെ കഥാപ്രസംഗമായിരുന്നു. ഈ കഥകൾ കേട്ട് ഇങ്ങനെ ഞങ്ങൾ സ്വപ്നങ്ങളുടെ ലോകത്തിലൂടെ ഇങ്ങനെ പാറിപ്പറക്കും. അതിനൊക്കെ ശേഷം അടുത്തത് ബാലെ. അന്ന് നാടകത്തെക്കാൾ കൂടുതൽ ബാലെ ആയിരുന്നു, ഒരുതരം ഡാൻസ്.

0: പാട്ടും നൃത്തവും എല്ലാം കൂട്ടിച്ചേർത്ത ബാലെ. ഈ ബാലെ തുടങ്ങുന്നത് ഒരു 6-7 മണിക്കൂറാണ്. 9 മണിക്ക് തുറന്നാൽ സൂര്യൻ ഉദിക്കുന്നവരെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ രാമായണം കഥയാണെങ്കിൽ അവസാനം ഹനുമാന്റെ വാലിനെ തീപിടിക്കുന്നവരെ ഇത് തുടങ്ങും. ചിലപ്പോൾ തീപിടിക്കുന്നത് പിള്ളേർ വലിച്ചു പറിച്ചുകൊണ്ട് ഓടും. ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കാര്യങ്ങളുണ്ട്. പരിപാടി നടക്കുന്നതിനിടയ്ക്ക് ഇന്നിടയ്ക്ക് നിന്ന് ചില അപശബ്ദങ്ങൾ ഉയരാറുണ്ട്. കയർ കെട്ടിയിരിക്കും രണ്ടും നടുക്ക്. ആ കയർ കെട്ടി ഒരു വശത്ത് സ്ത്രീകളും മറുവശത്ത് പുരുഷന്മാരും. ചിലപ്പോൾ അനൗൺസ് ചെയ്യും. അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്, സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാരുടെ ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. അപ്പൊ ചില കൂവലും ഒക്കെ കേൾക്കാം. എങ്കിലും ചില കക്ഷികൾ, ചില കാമുകന്മാർ ഇങ്ങനെ അരികിൽ, ഇങ്ങനെ ആ കയറിന്റെ അരികിലോട്ട് ഇരുന്ന് കഥകളി നൃത്തമൊക്കെ കളിക്കാറുണ്ട്. അത് ആസ്വദിക്കുന്ന ഈ അനുരാഗവതികളും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ രസകരമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് നടക്കുന്ന മറ്റ് ചില അപശബ്ദങ്ങൾ എന്ന് പറയുന്നത് കപ്പലടേ കപ്പലടേ കപ്പലടേ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ കപ്പി കാപ്പി കാപ്പി കപ്പി ചുക്ക് കാപ്പി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഈ ആസ്വദിച്ചിരിക്കുന്നവർ വരെ ഈ പിള്ളേരെ വഴക്ക് പറയും. കുട്ടി ബിസിനസ്സുകാർ കച്ചവടമൊക്കെ നടത്തി കഴിയുമ്പം ഈ കയ്യിലി മുണ്ടിന്റെ കോന്തലയ്ക്കാണ് ഈ പൈസ സമ്പാദ്യം എല്ലാം കെട്ടിവെക്കും. ഇല്ലെങ്കിൽ ചെറിയൊരു ഡപ്പയും കൂടെ ഉണ്ടാകും ഇവിടെ നിക്കറിന്റെ പോക്കറ്റ്. ഇത് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങും. പിന്നെ ഉത്സവം കണ്ടുകൊണ്ട് വരുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവരെ കുട്ടികളും അമ്മമാരും എല്ലാവരുടെ ഒരു പുൽപ്പായുമായിട്ടാണ് വരുന്നത്. അവർ കുട്ടികൾ അതിനകത്ത് കിടക്കും, വല്യമ്മമാരെ അതിനകത്ത് ഒരു മറ്റൊരിത് കിടക്കും. ചിലപ്പോൾ പകുതി കാണും, ചിലപ്പോൾ അതിൻ്റെ അട്ടഗാസം കിടക്കുമ്പോൾ ചാടി എഴുന്നേക്കും. ഒടുവിൽ എന്തായാലും ഒന്ന് എഴുന്നേക്കും. കാരണം കമ്പക്കാരൻ ഈ പടക്കത്തിന് തിരി അങ്ങോട്ട് കൊളുത്തും. കൊടുക്കുമ്പോഴാണ് പലരും ഞെട്ടി ഉണരുന്നത് വെളുപ്പാം കാലത്ത്. അപ്പോൾ ചിലവർക്ക് ഉടുതുണി കാണത്തില്ല. കാരണം ഇതെല്ലാം കൂട്ടിക്കെട്ടി വെച്ചിരിക്കും. ചില വേന്ദ്രന്മാരുണ്ട്, പൈസ അടിച്ചു മാറ്റിയിട്ട് ഇവരുടെ മുണ്ടുകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കും. ഇവരറിയുന്നില്ല ഉറക്കത്തിൽ. ചിലവർ പരസ്പരം തെന്നി വീഴാറുണ്ട്. ഇതൊക്കെ വളരെ രസകരമായ ഒരു ഉത്സവ കാഴ്ചകളായിരുന്നു എന്നൊക്കെ.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ഇന്നു മുതൽ ഭൗമസൂചിക ലഭിച്ച പ്രാദേശിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ദേശത്തനിമ ദേശപെരുമ എന്ന പ്രത്യേക പരിപാടി ആസ്വദിക്കാം.
2: ദേശത്തനിമ ദേശപെരുമ
3: മണ്ണിന്റെ ഗന്ധമുള്ള ഭൂമിശാസ്ത്ര തനിമയാർന്ന ഉൽപ്പന്നങ്ങളെ അധികരിച്ചുള്ള പ്രതിവാര പരമ്പരയിലേക്ക് സ്വാഗതം.
4: അമ്പലപ്പുഴ പാൽപായസം ഡോക്യുമെന്ററി.

0: പ്രേമത്തിലുമല്ല ഗീതത്തിലുമല്ല, അമ്പലപ്പുഴ പാൽപ്പായസത്തോടാണ് കണ്ണന് കൂടുതൽ പ്രിയമെന്ന് അമ്പലപ്പുഴക്കാർക്കറിയാം. കണ്ണനെയും മറന്ന് പാൽപ്പായസ മധുരം ഇന്ന് ദേശാന്തരങ്ങൾ കടന്നു കഴിഞ്ഞു.
1: പായസം എന്ന് കേട്ടാൽ കൊതിയാണ്, പാൽപ്പായസമാണെങ്കിൽ പറയുകയും വേണ്ട. അമ്പലപ്പുഴ എന്ന് കൂട്ടിച്ചേർത്താൽ ആ പായസത്തിന് ഇരട്ടി മധുരമാണ്. പാലും പഞ്ചസാരയും പോലെ ഒരു ദേശപ്പേരുകൂടി ചേർക്കുമ്പോൾ പെരുമയേറുന്ന പായസക്കൂട്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റേത്. ഭക്തിയുടെയും ദേശപ്പെരുമയുടെയും ഇരട്ടി മധുരം. പേരുകേട്ടാൽ മധുരിക്കുന്ന ഒരേ ഒരു നാട്ടുപേരാകും അമ്പലപ്പുഴ. ഒരു ദേശത്തിൻ്റെ പെരുമ രുചിയിൽ നിറയുന്ന ചരിത്രമാണ് അമ്പലപ്പുഴയുടേതെന്നും പറയാം.
0: ശുദ്ധമായ പശുവിൻ പാൽ, കുട്ടനാടൻ വയലേലുകളിൽ വിളഞ്ഞ നെല്ല് കുത്തിയരി, കാർഷിക സംസ്കാരത്തിന്റെ നേരടയാളം. കുട്ടനാടിനെ തൊട്ടടുത്ത രുചിനിറവാണ് അമ്പലപ്പുഴ പാൽപ്പായസം.
1: ചെമ്പകശ്ശേരി എന്ന നാട്ടുരാജ്യത്തിന്റെ പുതിയ പേരാണ് അമ്പലപ്പുഴ എന്നത്. AD 13 നൂറ്റാണ്ടിലോ 14 നൂറ്റാണ്ടിലോ നിലവിൽ വന്നതെന്ന് കരുതുന്ന രാജവംശമാണ് ചെമ്പകശ്ശേരി. കേരളത്തിലെ ആദ്യ ബ്രാഹ്മണ രാജവംശമെന്ന ഖ്യാതി കൂടി ഈ നാടിനുണ്ട്. ദേവനാരായണന്മാർ എന്നറിയപ്പെടുന്ന

0: ബ്രാഹ്മണന്മാരായിരുന്നു രാജാക്കന്മാർ. ഇന്നത്തെ അമ്പലപ്പുഴ താലൂക്കും കുട്ടനാട്, ചേർത്തല, കാർത്തികപ്പള്ളി താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു പഴയ ചെമ്പകശ്ശേരി. കുടമാളൂരിലെ ചെമ്പകശ്ശേരി ഇല്ലത്ത് നിന്നെത്തിയ ബ്രാഹ്മണരാണ് കുട്ടനാട്ടിലെ ഈ നാടിന് ചെമ്പകശ്ശേരി എന്ന പേര് സമ്മാനിച്ചത്. രാജാവും വില്ലുമംഗലത്ത് സ്വാമിയാരുമൊത്ത് സവാരി നടത്തുമ്പോൾ മുരളീഗാനം കേട്ടെന്നും ഇത് കൃഷ്ണ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വില്ലുമംഗലം രാജാവിനോട് ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ക്ഷേത്ര ഐതിഹ്യം. ചെമ്പകശ്ശേരിയുടെ കീഴിൽ ക്ഷേത്രവും ഇവിടുത്തെ ഉണ്ണിക്കണ്ണനും പ്രസിദ്ധി നേടി. കണ്ണന് ഉച്ചപൂജയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമാണ് പാൽപായസം. നിവേദ്യശേഷം പായസം ഭക്തർക്ക് വിതരണം ചെയ്തു തുടങ്ങി. അങ്ങനെ പാൽപായസവും അമ്പലപ്പുഴയും കാലദേശങ്ങൾ കടന്ന് പ്രസിദ്ധമായി.
1: പാൽപായസ നിവേദ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിൽ പ്രധാനം ചെമ്പകശ്ശേരി രാജാവിന്റെ ഒരു കടംവീട്ടൽ കഥയാണ്. ഈ കഥയിൽ പ്രജാക്ഷേമ വത്സലനായ ഒരു ഭരണാധികാരിയുടെ ചരിത്രം കൂടി വെളിവാകുന്നുണ്ട്. ജനാധിപത്യകാലത്ത് ഒരു ജനകീയ ഭരണാധികാരിയുടെ ഓർമ്മ മധുരം കൂടി ഈ പാൽപായസ കഥയിൽ ലയിച്ചിരിക്കുന്നു.

ചെമ്പകശ്ശേരിയിൽ ഒരു ക്ഷാമകാലത്തോ മറ്റോ ദേവനാരായണ രാജാവ് ഒരു പരദേശി ബ്രാഹ്മണനിൽ നിന്നും കുറെ നെല്ല് കടം വാങ്ങിയത്രേ. 5000 പറ നെല്ലെന്ന് ചില ചരിത്രകാരന്മാർ കണക്കും പറയുന്നു. ഏതായാലും ഏറെ നാൾ കഴിഞ്ഞിട്ടും നെല്ല് മടക്കിക്കൊടുക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. കടം വാങ്ങിയ മുതൽ പലിശയും പലിശയുടെ പലിശയുമായി അങ്ങനെ പെരുകി. ഒടുവിൽ ബ്രാഹ്മണനും ആശങ്കയായി. രാജാവിന് കടം മടക്കിത്തരാൻ കഴിയാതെ വന്നാലോ? അയാൾ ആകെ വിഷണനായി. രാജ്യത്തെ ചെലവ് വർദ്ധിച്ചതിനാൽ രാജാവും അക്കാലത്ത് സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്നു. ഒടുവിൽ ക്ഷമകെട്ട ബ്രാഹ്മണൻ ഒരു നാൾ കടം തിരിച്ചു ചോദിക്കാൻ അമ്പലപ്പുഴയിലെത്തി. രാജാവ് നിത്യേന കണ്ണനെ ദർശിക്കാൻ എത്തുമെന്ന് അയാൾക്കറിയാമായിരുന്നു. രാജാവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന നേരം മുന്നിൽ ബ്രാഹ്മണൻ. ഇന്നു തന്നെ തന്റെ നെല്ല് മടക്കി നൽകണമെന്നും അതിനുശേഷം മതി ക്ഷേത്ര ദർശനമെന്നും അയാൾ വിളിച്ചു പറഞ്ഞത്രേ. അപമാനിതനും വിഷണ്ണനുമായി രാജാവ് ക്ഷേത്രനടയിൽ നിന്നു. നാട്ടുകാരെങ്ങനെയോ വിവരങ്ങൾ അറിഞ്ഞു. ബുദ്ധിമാനായ മന്ത്രി പറയിൽ മേനോൻ നാട്ടുകാരെ വിവരം അറിയിച്ചതാണെന്നും പറച്ചിലുണ്ട്. ഏതായാലും തങ്ങളുടെ രാജാവിൽ പ്രിയരായ നാട്ടുകാർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ധാന്യവുമായി ക്ഷേത്രനടയിലേക്ക് പാഞ്ഞു. നാനാഭാഗത്തു നിന്നും പ്രജകളെത്തി. ക്ഷേത്രനടയിൽ

മറ്റൊരു കഥ രാജാവിന്റെ ചൂതുകളി പ്രിയവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കൽ രാജാവ് ചൂതുകളിക്കാൻ നാട്ടുകാരെ വെല്ലുവിളിച്ചു. വെല്ലുവിളി ഏറ്റെടുത്തത് ഒരു സാധു ബ്രാഹ്മണനായിരുന്നു. പന്തയം നെല്ല് തന്നെ. ചതുരംഗപ്പലകയിലെ 64 കളങ്ങളിൽ ഒന്നാം കളത്തിൽ 1, രണ്ടാം കളത്തിൽ 2, മൂന്നാം കളത്തിൽ 4, നാലാം കളത്തിൽ 8, ഇപ്രകാരം വിജയിക്ക് നെല്ലു നൽകണം എന്ന വ്യവസ്ഥയിൽ കളി ആരംഭിച്ചു. കളിയിൽ രാജാവ് തോറ്റെന്നും കളങ്ങളിൽ നെല്ല് നിറയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് അളവ് സംബന്ധിച്ച ഭീകരത രാജാവിന് ബോധ്യപ്പെട്ടതെന്നുമാണ് കഥ. വിഷണ്ണനായി നിൽക്കുന്ന രാജാവിന്റെ മുന്നിൽ സാധു ബ്രാഹ്മണൻ കൃഷ്ണരൂപമായി മാറിയെന്നും എല്ലാ ദിവസവും തനിക്ക് ഈ നെല്ലിന്റെ അരിയാൽ പാൽപായസം വെച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ടത്രേ. തന്റെ അഹങ്കാരം ബോധ്യപ്പെട്ട മന്നൻ അന്നു മുതൽ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ഏർപ്പാടാക്കിയതാണ് കേളികേട്ട അമ്പലപ്പുഴ പാൽപായസം.

0: രണ്ട് കഥകളിലും കുട്ടനാടിന്റെ നെൽപ്പെരുമ രുചിച്ചെടുക്കാം. പ്രത്യേക ചാർത്തിൽ പാകപ്പെടുത്തുന്ന പാൽപായസ രുചി ഒന്ന് വേറെ തന്നെ. ക്ഷേത്രത്തിലെ തന്നെ ഗോക്കളുടെ പാലായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇടക്കാലത്ത് ഗോശാല പ്രവർത്തനം നിലച്ചപ്പോൾ പ്രദേശവാസികൾ നൽകുന്ന പാലിലായി പായസം. ഇപ്പോൾ വീണ്ടും ഗോശാല സജീവമായതോടെ ആവശ്യമായ പാൽ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു.
1: വ്യാഴം ഞായർ ദിവസങ്ങളിൽ കൂടുതൽ അളവിൽ പായസം തയ്യാറാക്കും. ഈ ദിവസങ്ങളിൽ ഭക്തജന തിരക്കുമേറും. 135-140 ലിറ്റർ വരെ തയ്യാറാക്കാറുണ്ട്. പായസക്കൂട്ട് രഹസ്യമാണ്. ഇപ്പോൾ ദേവസ്വം ജീവനക്കാരായ പൂജാരികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. മുതിർന്ന ജീവനക്കാരനാണ് പായസക്കൂട്ട് അറിയുക. അദ്ദേഹം അടുത്തയാൾക്ക് രഹസ്യം കൈമാറി വിരമിക്കും.

ആദ്യകാലത്ത് സൗജന്യമായി വിതരണം ചെയ്തിരുന്ന പായസം ഇപ്പോൾ 1 ലിറ്ററിന് 160 രൂപയാണ് വില. ഒരാൾക്ക് 1 ലിറ്റർ പായസമേ നൽകൂ. തലേ ദിവസം ദേവസ്വം ഓഫീസ് കൗണ്ടറിലെത്തി ബുക്ക് ചെയ്യണം. വില സംബന്ധിച്ചും പായസത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ചും ഏറെ വിവാദങ്ങളും പരാതികളും കേൾക്കാമെങ്കിലും അമ്പലപ്പുഴ ദേശപ്പെരുമ ഈ പാൽപായസ മധുരത്തോടൊപ്പം നാടെങ്ങും രുചിക്കുകയാണ്.

0: അമ്പലപ്പുഴ പാൽപായസം ഡോക്യുമെന്ററി സമാപിക്കുന്നു. രചന ഡോക്ടർ എസ് അജയകുമാർ. ആഖ്യാനം പറക്കോട് ഉണ്ണികൃഷ്ണൻ. നിർവഹണം മുരളീധരൻ തഴക്കര. നിർവഹണ സഹായം ലിജി അനിൽ.
1: ദേശത്തനിമ ദേശപെരുമ.
2: മണ്ണിന്റെ ഗന്ധമുള്ള ഭൂമിശാസ്ത്ര തനിമയാർന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പ്രതിവാര പരമ്പര സമാപിക്കുന്നു.

0: ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ മഹേഷ് മാണിക്യം സംസാരിക്കുന്നു.
1: പൊതുസമൂഹത്തിൽ ഗ്രന്ഥശാലകൾക്കുള്ള ഉത്തരവാദിത്വവും ഗ്രന്ഥശാല പ്രവർത്തന രംഗത്ത് നവീന ആശയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ് ആകാശവാണി ഗ്രന്ഥശാലകളെക്കുറിച്ച് ഇത്തരമൊരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. വായനയുടെ ഘടന മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊതുഗ്രന്ഥശാലകൾ നൂതന പദ്ധതികൾ വഴി വായനക്കാരനിലേക്ക് എത്തുകയാണ്. കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ രജത ജൂബിലി വർഷം കൂടിയാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ എ ഗ്രേഡ് ഗ്രന്ഥശാലയാണ് കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാല. വായനയ്ക്കപ്പുറം വൈവിധ്യങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2025 ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള വാർഡിനെ ഭരണഘടനാ സാക്ഷരതാ ഗ്രാമമാക്കി മാറ്റുവാൻ കഴിഞ്ഞു. വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, തൊഴിലുറപ്പിടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭരണഘടനാ സാക്ഷരതാ യജ്ഞം. ഭരണഘടനയുടെ ആമുഖം, പൗരന്റെ അവകാശങ്ങളും ചുമതലകളും എന്നിവയിൽ അവബോധം സൃഷ്ടിക്കുവാൻ ഈ ഭരണഘടനാ യജ്ഞത്തിലൂടെ കഴിഞ്ഞു. വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ച് വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു. ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിൽ കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, മലയങ്കീഴ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് എന്നീ സംഘടനകളുടെ സഹകരണം കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിലുണ്ടായി. ഭരണഘടനാ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായി ഭരണഘടനാ ക്യാമ്പസ്, ഭരണഘടനാ ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകി. മലയങ്കീഴ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെയാണ് ഭരണഘടനാ ക്യാമ്പസായി നമ്മൾ മാറ്റിയത്. കോളേജിലെ മുഴുവൻ കുട്ടികളിലും ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാൻ ഭരണഘടനാ ക്യാമ്പസിലൂടെ കഴിഞ്ഞു. അതുമാത്രമല്ല, ക്യാമ്പസിലെ പൊതുയിടങ്ങളിലെല്ലാം ഭരണഘടനയുടെ ആമുഖം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മലയങ്കീഴ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ഭരണഘടനാ ക്യാമ്പസായി മാറ്റിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഗ്രന്ഥശാല ഭരണഘടനാ സാക്ഷരതാ യജ്ഞം സംഘടിപ്പിച്ചത്. കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാല 2026-27 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോജന സൗഹൃദ ഗ്രാമം. ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന വാർഡിലെ വയോജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പരസ്പരം എന്ന പദ്ധതിയും ഈ പരിപാടിയുടെ ഭാഗമായി ഗ്രന്ഥശാല ഏറ്റെടുക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, വയോജന സംഘങ്ങൾ, വയോജനങ്ങളുടെ കൂട്ടായ്മ, വയോജനങ്ങൾക്ക് വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പരിപാടി, വയോജനങ്ങൾക്ക് പൊതുയിടമൊരുക്കൽ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി ഗ്രന്ഥശാല നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന അമ്മ വായന കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആശയമാണ്. ഈ പദ്ധതി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരികയാണ്. അമ്മ വായനയിലൂടെ കുട്ടികളിൽ വായനാശീലം വളർത്തുകയാണ് അമ്മ വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സ്കൂളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഗ്രന്ഥശാല സമീപത്തെ 3 സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് അമ്മ വായന എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ള എഴുത്തുപെട്ടി കുട്ടികളുടെ വായനയ്ക്കൊപ്പം അവരുടെ സർഗവാസനകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. 10,000-ത്തിലധികം പുസ്തകങ്ങൾ കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാലയിലുണ്ട്. ലൈബ്രറി കൗൺസിലിന്റെ വിവിധ വേദികൾ സജീവമാണ്. വനിതാവേദിയും ബാലവേദിയും വയോജനവേദിയും യുവജനവേദിയും സജീവമായി പ്രവർത്തിക്കുന്നു. കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ വയോജനവേദിയുടെ ഭാഗമായുള്ള 2 വയോജന സംഘത്തിലായി 42 അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. സ്വയം സഹായ സംഘത്തിന്റെ മാതൃകയിലാണ് വയോജന സംഘം പ്രവർത്തിക്കുന്നത്. ഇന്ന് 5,000 രൂപ മുതൽ 50,000 രൂപ വരെ വായ്പയായി അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ വയോജന സംഘത്തിന് കഴിയുന്നുണ്ട്. കൂടാതെ വിവിധ തൊഴിൽ പരിശീലനങ്ങൾ, വിവിധ ശില്പശാലകൾ, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ വനിതാ വയോജന പുസ്തക വിതരണ കേന്ദ്രം കൂടിയാണ് കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാല. ഈ പദ്ധതിയിൽ 100 കുടുംബങ്ങൾ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതോടുകൂടി പുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ കഴിയും. വായനയും ഗ്രന്ഥശാലകളുമാണ് കേരളത്തിൽ വിജ്ഞാന സമൂഹങ്ങളെ സൃഷ്ടിച്ചത്. പുസ്തകത്താളിൽ നിന്നും ഇലക്ട്രോണിക് മീഡിയയിലേക്ക് വായന മാറുമ്പോഴും വായനയുടെയും പുസ്തകങ്ങളുടെയും പ്രസക്തി മുൻകാലങ്ങളിൽ നിന്നും മുന്നോട്ടാണെന്നാണ് ഒരു ഗ്രന്ഥശാല പ്രവർത്തകനായ എന്റെ അനുഭവം. പൊതുഗ്രന്ഥശാലകൾ സാധാരണക്കാരുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ്. കൂടുതൽ കൂടുതൽ വായനക്കാരെ ഗ്രന്ഥശാലയിലേക്ക് എത്തിക്കുവാനും ഗ്രന്ഥശാലയെ പൊതുജന സേവന കേന്ദ്രമാക്കി മാറ്റുവാനാണ് ഈ രജത ജൂബിലി വർഷത്തിൽ കസ്തൂർബാ ഗ്രാമീണ ഗ്രന്ഥശാല ലക്ഷ്യമിടുന്നത്.
2: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
0: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: Bro, this offer is

0: Massive total aura. You got a lock in.
1: No cap. Pure vibes. Pitta pillil Saturday surprise sale il neck band mudal sound bar vare free aa.
2: Ivarude slang search cheythu palavedane aagunnavinekkal nallathu pitta pillil poi pudhiya smartphone vaangunnava.
3: October 10 pitta pillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു കുറുപ്പ് പാടിയത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം 3 കിങ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി അനൂപ് ശങ്കറും ശ്വേതയും പാടിയത്.

ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും പാടിയത്. ഗാനമെഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് രാഹുൽ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി
1: മാപ്പിളപ്പാട്ടുകൾ ആദ്യം ഐഷ ബീഗം അവതരിപ്പിക്കുന്നു.

ഐഷ ബീഗം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി എൻ കനകമണി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

0: എൻ കനകമണി അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. സംഗീത് എം ടി പാടിയത്, സംഗീതം നൽകിയത് ദർശൻ രാമൻ. ആദ്യ ഗാനം ശിശിരം മൂകം പൊഴിയുന്നു എന്ന് തുടങ്ങുന്നു. രചന അനു കാവുമൂലയിൽ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2nd ഇത്. സിഎംആർഎൽ എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVKയുടെ മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാഞ്ചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2nd സ്ഥാനത്തും DMK 3rd സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൻ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണനേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. TB മുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗാർഹിക സന്ദർശനം രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ TB സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം August 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ TB ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
1: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര ഡി ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹഘോഷയാത്ര പത്മനാഭപുരത്തുനിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300-അംഗ വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ളൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ VV രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം

0: FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു.
2: ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം എന്നത് പുറമേയുള്ള രൂപഭംഗി മാത്രമല്ല, ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആരോഗ്യം എന്നിവയുടെ സമതുലിതാവസ്ഥയിൽ നിന്നും സ്വാഭാവികമായി പ്രകടമാക്കുന്ന പ്രസന്നതയും തേജസ്സുമാണ് സൗന്ദര്യം. പ്രകൃതി ത്രിദോഷങ്ങളുടെ സമതുലിതമായ അവസ്ഥ, ധാതുക്കളുടെ പോഷണം, അഗ്നിയുടെ ശരിയായ പ്രവർത്തനം, നല്ല ആഹാരം, വിഹാരം, ഉറക്കം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവ സൗന്ദര്യത്തിനെ സ്വാധീനിക്കുന്നു. പുറമേ കാണുന്ന തിളക്കത്തേക്കാൾ ഉള്ളിൽ നിന്നുമുള്ള ആരോഗ്യവും പ്രസന്നതയും ആണ് ആയുർവേദത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. മുഖപരിചരണങ്ങൾ അഥവാ ഫേഷ്യൽ കെയർ. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ഫേഷ്യലുകൾ, ക്ലീനപ്പ്, ഫേസ് മാസ്ക്, പീൽ ഓഫ് മാസ്ക്, പീലിംഗ് എന്നിവയാണ് കൃത്യമായുള്ള മുഖപരിചരണങ്ങൾ. ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ: ചർമ്മത്തിനെ ശുദ്ധീകരിക്കുന്നു, രക്തസംക്രമണം മെച്ചപ്പെടുത്തുന്നു, പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ ചെറുക്കുന്നു, ചർമ്മത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു, മുഖക്കുരു കുറയ്ക്കുന്നു, ബ്ലാക്ക് ഹെഡുകളും വൈറ്റ് ഹെഡുകളും നീക്കം ചെയ്യുന്നു, മുഖത്തുള്ള പ്രഷർ പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് സമ്മർദ്ദം കുറയ്ക്കുന്നു. മുഖപരിചരണത്തിൽ വളരെ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഫേസ് പാക്കുകളെ കുറിച്ച് നോക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ മുഖലേപം എന്നാണ് ഫേസ് പാക്കുകൾ അറിയപ്പെടുന്നത്. മുഖലേപം എന്നത് ചർമ്മത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും മെച്ചപ്പെടുത്തുന്നതിനായി ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത ചേരുവകൾ മുഖത്ത് പുരട്ടുന്ന രീതിയാണ്. വ്യക്തിയുടെ പ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, കാലാവസ്ഥ, ചർമ്മപ്രശ്നം എന്നിവ പരിഗണിച്ചാണ് മുഖലേപം തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള മുഖലേപനങ്ങൾ പരിചയപ്പെടാം. ചേരുവകളുടെയും ചർമ്മപ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫേസ് പാക്കുകൾ പലവിധത്തിലുണ്ട്. മുൾട്ടാണിമിട്ടി പോലുള്ള പ്രകൃതിദത്തമായ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നവ അധികം എണ്ണമയം ആഗിരണം ചെയ്ത് ആഴത്തിലുള്ള സുഷിരങ്ങൾ വൃത്തിയാക്കുന്നു. എണ്ണമയമുള്ളതും മുഖക്കുരു സാധാരണമായി വരുന്നതുമായ ചർമ്മത്തിന് ഇവ നന്നായി പ്രവർത്തിക്കുന്നു. ക്രീം ആൻഡ് ഹൈഡ്രേറ്റിംഗ് പാക്ക്. പ്രത്യേകിച്ചും വരണ്ടതും അടർന്നു പോകുന്നതുമായ ചർമ്മത്തിന്റെ ഈർപ്പം പുനഃസ്ഥാപിക്കുകയും ചർമ്മത്തിനെ പോഷിപ്പിക്കുന്നതുമായ പാൽ, തേൻ, കറ്റാർവാഴ, ഞവരയരി തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. ബ്രൈറ്റനിംഗ് പാക്ക് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് പാക്ക്. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പഴങ്ങളുടെ പൾപ്പുകൾ, മറ്റു വർണ്ണഗണ ഔഷധങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലേപനങ്ങളാണ് ബ്രൈറ്റനിംഗ് പാക്കുകൾ. ആന്റി ഇൻഫ്ലമേറ്ററി പാക്കുകൾ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും വീക്കം ശമിപ്പിക്കാനും സഹായിക്കുന്നു. ഷീറ്റ് ആൻഡ് ഹൈഡ്രോജെൽ മാസ്ക്. ആധുനികമായ രീതിയിൽ കുങ്കുമാതി തൈലം, ഹൈലോറണിക് ആസിഡ്, വൈറ്റമിൻ സി പോലുള്ള ഭാരം കുറഞ്ഞ സിറമുകൾ ഉപയോഗിച്ച് മുൻകൂട്ടി കുതിർത്ത് തുണി അല്ലെങ്കിൽ ജെൽ ഷീറ്റുകൾ കൊണ്ടുള്ള മാസ്കുകൾ വേഗത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതാണ്. ആന്റി ഏജിംഗ് ഫേസ് പാക്കുകൾ. നെല്ലിക്ക, മഞ്ചിഷ്ട, എഷ്ടിമധു, ഞവര, ചന്ദനം അനുയോജ്യമായ രസായന ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഫേസ് പാക്കുകളാണ്. പ്രായപൂർത്തിയായ നേരിയ ചുളവുകളുള്ള ചർമ്മത്തിൽ ഇത്തരത്തിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഫലമായി ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുകയും ചർമ്മത്തിന്റെ പുനർജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഡി ടാൻ ഫേസ് പാക്കുകൾ. ടാൻ കുറയ്ക്കുന്നതിനുള്ള ഫേസ് പാക്കുകളാണിവ. സാധാരണമായി ചന്ദനം, എഷ്ടിമധു, കറ്റാർവാഴ, മഞ്ഞൾ തുടങ്ങിയ അനുയോജ്യമായ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ മുഖലേപനം നിർമ്മിക്കുന്നത്. ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലേപനം ചർമ്മത്തിൽ പൂർണ്ണമായി ഉണങ്ങാൻ അനുവദിക്കരുത്. രാത്രിയിൽ പുരട്ടരുത്. മുമ്പ് പുരട്ടിയ ലേപനത്തിന്റെ മുകളിൽ രണ്ടാമത്തെ ലേപനം നേരിട്ട് പുരട്ടരുത്. ഉണങ്ങിയ ലേപനം ഏതെങ്കിലും ദ്രാവകം ചേർന്ന് വീണ്ടും ഉപയോഗിക്കരുത്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉടനെ ലേപനം

പുരട്ടുന്നത് ഒഴിവാക്കണം. വർണ്ണലേപം അര അങ്കുലം കനത്തിൽ പുരട്ടണം, അതായത് അരവിരൽ കനത്തിൽ. മുഖത്ത് പുരട്ടുന്ന ലേപനത്തിന്റെ ദ്രവ്യം, മാധ്യമം, ഖനം, ഉപയോഗിക്കുന്ന സമയം എന്നിവ, വ്യക്തിയുടെ ദോഷപ്രകൃതി, ചർമ്മത്തിന്റെ സ്വഭാവം, നിലവിലുള്ള ചർമ്മാവസ്ഥ, കാലാവസ്ഥ എന്നിവ പരിഗണിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പുതിയ ഔഷധ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഉചിതമാണ്. മുറിവുകളുള്ള ചർമ്മത്തിലോ ശക്തമായ വീക്കമുള്ള ചർമ്മത്തിലോ പ്രകോപനം ഉണ്ടാക്കുന്ന ചേരുവകൾ ഉപയോഗിക്കരുത്. ഫേസ് പാക്കുകൾ ചർമ്മ പരിചരണ രീതികളാണ്. ഇവ ഗുരുതരമായ ചർമ്മ രോഗങ്ങൾക്ക് വൈദ്യചികിത്സയ്ക്ക് പകരമല്ല. ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ ഏതു തരം മാധ്യമം ഉപയോഗിക്കണമെന്ന വ്യക്തമായ ധാരണ ആവശ്യമാണ്. വെള്ളം എല്ലാ തരത്തിലുമുള്ള ചർമ്മത്തിന് ഉപയോഗിക്കാം. പാൽ വരണ്ടതും സാധാരണയുമായ ചർമ്മത്തിനും തേങ്ങാപ്പാൽ, തൈരിന്റെ തെളി വരണ്ട ചർമ്മത്തിലും ഉപയോഗിക്കാം. തേൻ വരണ്ട സെൻസിറ്റീവ് മുഖക്കുരു വരാൻ സാധ്യതയുള്ള ചർമ്മത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസ് എണ്ണമയമുള്ള ചർമ്മത്തിനും കഷായം, സ്വരസം, വൈദ്യനിർദ്ദേശപ്രകാരം ചർമ്മത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കണം. ഋതുക്കൾ അനുസരിച്ചുള്ള മുഖലേപനം. വസന്ത ഋതുവിൽ അമിത എണ്ണമയവും ഹെവിനെസ്സും ഉള്ള ചർമ്മത്തിന് ലഘുവായ കപശമനം സ്വഭാവമുള്ള ലേപങ്ങൾ ഉപയോഗിക്കുക. മഞ്ഞൾ, മഞ്ചിഷ്ട, നീം തുടങ്ങിയവ അനുയോജ്യമാണ്. ഗ്രീഷ്മ ഋതു ചൂടിന്റെയും പിത്തപ്രാധാന്യവും ഉള്ളതിനാൽ ചൂട്, ഇറിറ്റേഷൻ, ഡ്രൈനസ് എന്നിവ ഉള്ളപ്പോൾ ശീതളവും സൂത്തനിങ്ങുമായുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കുക. ചന്ദനം, എഷ്ടിമെതു പോലുള്ള സൗമ്യ ദ്രവ്യങ്ങൾ പരിഗണിക്കാം. വർഷ ഋതുവിൽ ഈർപ്പമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ത്വക്കിന് അമിത ഈർപ്പവും ഡൽനെസ്സും ഉണ്ടാകാം. വളരെ കട്ടിയുള്ള ഒട്ടുന്ന ലേപനങ്ങൾ ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ലേപനങ്ങൾ ഉപയോഗിക്കുക. ശരത് ഋതു പിത്തപ്രധാനമായതിനാൽ ചൂട്, റെഡ്നെസ്, പിഗ്മെന്റേഷൻ എന്നിവയ്ക്ക് പിത്ത ഫ്രണ്ട്ലി ലേപനങ്ങൾ പരിഗണിക്കാം. ചന്ദനം, ഇരട്ടിമധുരു തുടങ്ങിയവ ഉപയോഗിക്കാം. ഹേമന്തം ശിശിര ഋതു വാദപ്രധാനമായതിനാൽ വരൾച്ചയും റഫ്നെസ്സും കൂടുതലാകാം. ത്വക്കിന് സ്നിഗ്ധതയും പോഷണവും നൽകുന്ന രീതിയിലുള്ള ലേപനങ്ങൾ തിരഞ്ഞെടുക്കാം. ദിനചര്യയിൽ മുഖലേപനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖലേപനം ദിവസവും നിർബന്ധമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. ത്വക്കിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇടവിട്ട് ഉപയോഗിക്കാം. ദിനചര്യയിലെ അടിസ്ഥാനക്രമം: മുഖശുദ്ധീകരണം, ആവശ്യാനുസരണമായ മുഖലേപനം, കൃത്യസമയത്തുള്ള മുഖലേപനം കഴുകി നീക്കൽ, ത്വക്കിന് അനുയോജ്യമായ മോയ്സ്ചറൈസിംഗ് കെയർ, പകൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഫേസ് പാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല. പ്രകൃതി, ദോഷാവസ്ഥ, ഋതു, ത്വക്കിന്റെ നിലവിലെ അവസ്ഥ എന്നിവ പരിഗണിച്ചാണ് മുഖലേപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകിച്ചും നാരങ്ങ, ബേക്കിംഗ് സോഡ, ശക്തമായ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയ കിച്ചൺ ഇൻഗ്രീഡിയൻസ് നേരിട്ട് മുഖത്ത് ഉപയോഗിക്കുന്നത് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മുഖത്തിന്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങൾ ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ത്വക്കിന്റെ ആരോഗ്യം പുറത്തുനിന്നുള്ള സ്കിൻ കെയർ മാത്രമല്ല സമീകൃതമായ ഭക്ഷണക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനമായും ആന്റി ഓക്സിഡന്റ്സ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം എന്നിവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ: നെല്ലിക്ക, പേരയ്ക്ക, ഓറഞ്ച്, നാരങ്ങ വർഗ്ഗങ്ങൾ, പപ്പായ, കാപ്സിക്കം എന്നിവ ഉപയോഗിക്കുക. ഇതിന്റെ ഗുണം: കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുകയും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ബീറ്റാ കരോട്ടിൻ അഥവാ വൈറ്റമിൻ എ സോഴ്സുകൾ: കാരറ്റ്, മധുരക്കിഴങ്ങ്, മത്തൻ, ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ, മുട്ടയുടെ മഞ്ഞ എന്നിവ സാധാരണ സ്കിൻ മെയിന്റനൻസിന് സഹായിക്കുന്നു. ഹെൽത്തി ഫാറ്റ് ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കേണ്ടതാണ്. ബദാം, വാൾനട്ട്, നിലക്കടല, എള്ള്, അവഗാഡോ എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയറിനും ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷനും ഇവ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല, ചാള, സാൽമൺ, ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ് എന്നിവ ഉപയോഗിക്കുക. സ്കിൻ ബാരിയർ സപ്പോർട്ട് ചെയ്യാനും ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പ്രോട്ടീൻ റിച്ച് ഫുഡുകളായ പഴവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, തൈര്, പാല്, പനീർ എന്നിവയും ഉപയോഗിക്കുക. കൊളാജൻ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകൾ നൽകുന്നു ഇവ. ജലാംശം കൂടുതലുള്ള ഫുഡുകളായ വെള്ളരിക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ, തക്കാളി എന്നിവ ഉപയോഗിക്കുക. വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. അമിതമായ ഷുഗർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്,
അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. സ്കിൻ കെയറിനായി പ്രത്യേകിച്ച് പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, നട്സ്, ഹെൽത്തി ഫാറ്റ്സ് എന്നിവ ഉപയോഗിക്കുക.

0: ഫേസ്ബാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ എം നസിയ.
1: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. മൂന്ന് സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2nd. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അംഗൻവാടി കേന്ദ്രങ്ങളെ പുനർവിഭാവനം ചെയ്യൽ, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ, സ്ത്രീകളുടെ സുരക്ഷയുറപ്പാക്കൽ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത്. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. അർബുദ ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകി വരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനമെന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Dark Seva is a Jana Seva. And with our new postal apps, Dark Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations, an organization that selflessly serves us day and night.
1: ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് എന്ന 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം

0: ധരാപുരം മണ്ഡലങ്ങളിൽ ടി വി കെയാണ് ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റിജിനഗർ നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബി ജെ പിയാണ് മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
2: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം ഈ 12th തീയതി മുതൽ ആരംഭിക്കുകയാണ്. 12th തീയതി ആരംഭിച്ച് ഒക്ടോബർ മാസം 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനം. 12, 13, 14, 15, 16, 27, 28, 29 ഇങ്ങനെയാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
0: CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ED ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസെന്റ്, ക്യാബ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 പോയിന്റും നിഫ്റ്റി 262 പോയിന്റും നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന. പവന് 840 കൂടി, 1,10,520 ഗ്രാമിന് 13,815 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും

0: പശ്ചിമബംഗാളിൽ ബി ജെ പിയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി. ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553211. ഇനി ഒരു നമ്പർ കൂടി 9496593211. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു കുരിപ്പുഴ സജീവ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആ, പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. അഖില്. മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അന്ന് പറഞ്ഞിരുന്നു കണ്ണൂരാണ് ഇപ്പോ താമസിക്കുന്നത്, ആലപ്പുഴയിലാണ് സ്വദേശം. ഏത് പാട്ടാ വേണ്ടത്? എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? സജീവാണ്. നല്ല വിശേഷം. ആ, ഇവിടെ നല്ല വിശേഷം. നിങ്ങളുടെ വിശേഷം അല്ലേ കൂടുതൽ പറയേണ്ടത്?
3: കണ്ണൂര്?
2: ആ, കണ്ണൂര് മഴയൊന്നും ഇല്ല. ഇന്നലെയൊക്കെ മഴ പെയ്തിരുന്നേ? ആ, ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്തിരുന്നു. ശാരദാംബരം ഈ ഗാനം എഴുതിയത് ആരാണെന്ന് അറിയാമോ? ഇതൊരു കവിതയാണ്. ചങ്ങമ്പുഴയുടെ വരികളാണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വരികളാണ്. ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. സംഗീതം രമേശ് നാരായണനാണ്. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ, എം ജയചന്ദ്രനും രമേശ് നാരായണനും സംഗീതം ചെയ്തിട്ടുണ്ട് വിവിധ പാട്ടുകൾക്ക്. അതിൽ രമേശ് നാരായണന്റെ പാട്ടാണ് ശാരദാംബരം. ഈ പാട്ട്, ഈ പടം കണ്ടിരുന്നോ?
3: പടം കണ്ടില്ല, കാണാൻ പറ്റില്ല.
2: ആ, പൃഥ്വിരാജ് പാർവതി ഓക്കെ അഭിനയിച്ച ഒരു മനോഹരമായ ചിത്രമായിരുന്നു ഇത്. മുൻപ് ഒരു സംഭവത്തെ ആസ്പദമാക്കി ചെയ്തതാണെന്നാണ് പറയുന്നത് ഈ ചിത്രം.
3: പഴയ സിനിമയല്ലേ?
2: 2015. ആ, അത് ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു ചിത്രമാണെന്നാണ് ഈ കഥയിലെ പ്രധാന കഥ തന്തു. ഒരു സംഭവത്തെ, കോഴിക്കോട് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ഉള്ളതാണെന്നാണ്
3: പറയുന്നത്.
2: ആ, പാട്ട് കേൾക്കാം. ആ, 6 മാസം ഇടവിട്ട്, 3 മാസം ഇടവിട്ടൊക്കെ വിളിച്ചാൽ മതി.
3: ഓ,
2: ശരി.
3: ഓ, ശരി.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, ആ എന്താ പേര്?
1: ഞാനാണ്.
0: പേരെന്താണ്?
1: എന്റെ പേര് നിസാർ.
0: എന്താണ്?
1: നിസാർ നിസാർ
0: നിസാർ.
1: ഞാൻ മുമ്പൊക്കെ വെച്ചിരുന്നു 2 ദിവസം. അത്
0: ആ
1: നല്ല വീട്ടിൽ
0: എന്തായാലും
1: കിട്ടിയിരുന്നു.
0: പാട്ട് പറഞ്ഞോളൂ,
1: വീട്ടിൽ
0: പാട്ട്
1: കിട്ടിയില്ല.
0: പറഞ്ഞോളൂ.
1: ഇവിടെ വഴി എവിടേക്കാണ്, ഈശ്വരനും കണ്ടില്ല കണ്ടില്ല എന്നൊരു പാട്ട് തരാം.
0: എന്താണ്?
1: കണ്ടില്ല ഈശ്വരം, കണ്ടില്ല വഴി, ഈശ്വരം കണ്ടില്ല എന്ന
0: അത്
1: പാട്ട്.
0: ഈശ്വരനെ തേടി ഞാൻ ആ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്?
1: ആ പാട്ട്
0: ഈശ്വരനെ തേടി ഞാൻ നടന്നു, അതാണോ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞത് അത് സിനിമയിലെ, അത് ചിത്രത്തിലെ പാട്ടല്ല, അതൊരു ഒരു ആൽബത്തിലെ പാട്ടാണ്. അത് അതൊരു ഭക്തിഗാനമാണ്. വേറൊരു ചലച്ചിത്ര ഗാനം ആവശ്യപ്പെടൂ? ചലച്ചിത്ര ഗാനം ഹലോ. അത്
1: ഹലോ,
0: DTHO
1: ഇടയ്ക്ക് കിട്ടുന്നില്ലേ, കട്ടായി പോകും, ഇടയ്ക്ക് രണ്ടായി പോകുന്നു.
0: അതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതേക്കുറിച്ച് അതിന് വിദഗ്ധ അഭിപ്രായം തേടാനേ പറ്റുള്ളൂ. എനിക്കതേക്കുറിച്ച് പറയാൻ അറിയില്ല. ഏതെങ്കിലും ചലച്ചിത്ര ഗാനം ആവശ്യമുണ്ടോ? ചലച്ചിത്ര ഗാനം ഇത് ഈ ഈ ആവശ്യപ്പെട്ടത് ഭക്തിഗാനമാണ്. ഒരു ചലച്ചിത്ര ഗാനം ആവശ്യപ്പെടുമോ? ലങ്കാതകനത്തിലെ പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ? അങ്ങനെയാണെ അതുപോലെ വേറെ ചലച്ചിത്ര ഗാനം ഉണ്ട്, ഈശ്വരൻ ഒരിക്കൽ വരുന്ന ആ പാട്ട് കേൾപ്പിക്കാം.
1: അതല്ല ഈശ്വരല്ല, അതല്ല ഗൗരവുണ്ട്. ഇംഗ്ലീഷിനെയും കണ്ടില്ല, ഈശ്വരനെയും കണ്ടില്ല.
0: അത് ഈ ഈശ്വരനെ തേടി ഞാൻ നടന്നോളൂ എന്നുള്ള പാട്ടാണെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഭക്തിഗാനമാണ്. നമ്മുടെ ശബ്ദശേഖരത്തിൽ നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ പരിപാടിയിൽ നമുക്ക് ചലച്ചിത്ര ഗാനമാണ് ആവശ്യപ്പെടുന്നത്.
1: അല്ല അതല്ല പാട്ട്, ഈശ്വരനും ഇംഗ്ലീഷിനെയും കണ്ടില്ല, തേടി തേടി പോന്നവരെന്ന തുടക്കം വരിക. ഹലോ,
0: ആ എന്തായാലും നമുക്ക് ലങ്കാദഹനത്തിലെ ഒരു ഗാനം കേൾക്കാം. ഈശ്വരനെ ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി എന്നുള്ള പാട്ട്, അത് യേശുദാസ് പാടിയതാണ്, ശ്രീകുമാരൻ തമ്പി എഴുതി, MS സുശാന്ത് ഈണം പകർന്ന ഗാനം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറ്.
1: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് സജി, സജി മീനത്തിരിൽ, കുട്ടനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ന സ്ഥലത്ത്
1: ആ സജി മീനത്തിരിൽ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, സ്ഥിരം കത്തുകളെ കഴിക്കുന്നത്. ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് അഹിംസ എന്ന സിനിമയിലെ ഞാനൊരു ധോബി അലക്കു ജോലി.
1: ആ, ഞാനൊരു ധോബി അലക്കു ജോലി.
2: ആ, അത് ആവശ്യപ്പെടാൻ കാര്യം, ഇന്ന് തപാൽ ദിനമല്ലേ.
1: ആ,
2: അതില് തപാൽ പോസ്റ്റ്മാനെ പരാമർശിക്കുന്ന ഒരു പാട്ടുണ്ട്, വരിയുണ്ട്. ആ, അപ്പൊ അതാണ് ഇന്ന് അത് ചോദിക്കാനുള്ള ഒരു കാരണം.
1: ഇതില് ഇതില് ഈ ഈ പാട്ട് എഴുതിയത് ബിച്ചിത്തിരുമലയാണ്.
2: ബിച്ചിത്തിരുമല, അതെ.
1: സംഗീതം അറിയാലോ, ഏറ്റവും
2: അഹിംസ സിനിമയിലോ.
1: ആ, കാരണം പോസ്റ്റുകാരുടെ പാന്റിനുള്ളിൽ നാട്ടുകാരുടെ മണി ഓർഡർ,
2: അതെ,
1: ആരുടെയാണോ എന്തോ എന്നുള്ള വരിയുണ്ട്. ഇത് ഐ വി ശശിയുടെ ചിത്രമാണ്. ഐ വി ശശി,
2: പിന്നെ സാറേ, ഞങ്ങൾ കുട്ടനാട്ടിൽ, ഞങ്ങൾ എടുത്തതിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായി, ആകാശവാണി വാർത്തയിലും വന്നിരുന്നു. ആ, മാർക്കറ്റിലെ ഒരു മൂന്നാല് കടയ്ക്ക് ഒരു അക്ഷിമാതി ഉണ്ടായി, ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം,
1: ഞായറാഴ്ചയായിരുന്നു.
2: അത് കട, രണ്ട് കട പൂർണ്ണമായും കത്തിപ്പോയി. പിന്നെ അടുത്ത രണ്ട് കടയിലോട്ട് തീ പിടിക്കാതി തീ പിടിച്ചു എങ്കിലും തന്നെ നമുക്ക് അതിനും പിന്നെ ഫയർഫോഴ്സും മറ്റും കാര്യങ്ങളും വന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. അത് കാരണം വലിയൊരു അപകടത്തിൽ നിന്നും പക്ഷെ ആളപായൊന്നുമില്ല.
1: വീടിനടുത്ത് തന്നെയാണോ ഈ ഇത്? മാർക്കറ്റൊക്കെ,
2: മാർക്കറ്റ് കട, ഇതെല്ലാം അടുത്ത് തന്നെ.
1: ഓ, മീനത്തേരിൽ അടുത്ത് തന്നെ അല്ലേ?
2: മീനത്തേരി വീട്ടുകാരാണ്.
1: ഓ ഓ,
2: മീനത്തേരിന്നാണ് ഞാൻ ആകാശവാണിക്ക് കത്തുകൾ അയക്കുന്നത്.
1: ആ, അപ്പൊ ശരിക്കും ഞാൻ വിചാരിച്ചത് മീനത്തേരിൽ എന്ന് പറഞ്ഞ സ്ഥലപ്പേരായിരിക്കും എന്നാ ശരിക്കും.
2: അങ്ങനെ വിചാരിച്ചത്.
1: ഈ പാട്ടില് ഒരുപാട് പരാമർശങ്ങളുണ്ട്, അതുപോലെ
2: പരാമർശം.

0: താമസിക്കുന്നത്.
1: വക്കീലിൻ്റെ
0: അതെ അതെ അതെ,
1: കോട്ടാണല്ലോ.
0: വക്കീലിനെ ഉണ്ട്, അതെ
1: ആ
0: അതെ, ഡേഴ്സിനെ
1: ഓ,
0: പരാമർശിക്കുന്നുണ്ട്,
1: ഒരുപാടുണ്ട്.
0: പോലീസുകാരെ പോലെ വിടുന്നില്ല.
1: പാട്ട് കേട്ടാലോ.
0: പാട്ട് കേട്ടേക്കാം സാറേ, എല്ലാവർക്കും അടിസ്ഥാനം ആകാശവാണി എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു.
1: ഓ, സുഖമാണ്.
0: ഇന്ന് തപാൽ ദിനത്തിൽ ഞാനൊരു കത്തയച്ചിട്ടുണ്ട്, ആകാശവാണിക്ക് കത്തയച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ഒരു, ഹലോ,
1: ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
0: ആ ആ ഒരു നാണയത്തിന്റെ അകവും പുറവുമാണ്, തപാൽ തപാൽ തപാലും ആകാശവാണി.
1: അതെ, ആ
0: ആകാശവാണിക്ക് തപാലില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു.
1: അല്ല, ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയാണ്, രഞ്ജിനിയിലേക്കും
0: അതെ
1: എഴുത്തുപെട്ടിയിലേക്കും
0: ഉണ്ട്,
1: ആ ഓർമ്മച്ചിപ്പിലേക്കും ഒക്കെ കൂടുതൽ
0: ധാരാളം
1: കത്ത് വരുന്നത്. കത്ത്
0: കത്തുകൾ
1: ആ
0: വരുന്നത്, അതെ അതെ
1: മെയിലായാലും വാട്സപ്പായാലും അതൊക്കെ വളരെ കുറവാണ്.
0: അതെ അതെ, ആ
1: മെയിൽ
0: ഇപ്പൊ എല്ലാം പുതിയ യുഗമല്ലേ, ടെക്നോളജിയുടെ കാലമല്ലേ,
1: ഇപ്പോൾ
0: എഐയുടെ
1: രസകരമായൊരു കാര്യം
0: കാലമല്ലേ.
1: പലപ്പോഴും വരുന്നത് ഈ എഴുത്തുപെട്ടിയിലായാലും രഞ്ജിനിയിലേക്കാണ് കൂടുതൽ. അതായത് ഒരു കത്ത് എഴുതിയിട്ട് ഒരു അത് കവറിലാക്കി അത് രജിസ്റ്റേർഡ് ആക്കി അയക്കുന്ന ആൾക്കാർ വരെയുണ്ട്.
0: അത് ശരി.
1: ആ അത്രയും ശ്രദ്ധാപൂർവമാണ് ഇവിടെ കത്തുകളും ഒക്കെ അയക്കുന്നത്.
0: വരുന്നത്
1: ആ ശ്രോതാക്കളുടെ ആ ഒരു
0: ഞാൻ കൂടുതലും കാർഡിലാണ് അയക്കാറുള്ളത്.
1: ആ ഞാൻ
0: കാർഡ് ഞാൻ കുറെ ദിവസം മാറ്റി സൂക്ഷിച്ചിട്ടുണ്ട്.
1: ആ പാട്ട് കേൾക്കാം.
0: ആ പിന്നെ എന്റെ ഒരു സുഹൃത്ത് ആന്റണി തായങ്കേരി, അദ്ദേഹത്തിനും
1: ഈ പാട്ട് സമർപ്പിക്കാം.
0: അദ്ദേഹത്തിനും ഈ കാണാർത്ഥിക്കുന്നു.
1: ഓ,
0: ഓക്കെ.
1: പാട്ട് കേട്ടോളൂ.

0: ജമ്പർ ഡിങ്ഡിങ്
1: ഞാനൊരു ദോബി അലക്കു ജോലി പറച്ചു പെറ്റൊരു പന്തിരു ജാതിയിൽ ഒരുത്തനാണ് ഈ രജകൻ ഈ അലക്കുകാരനും അലക്കുക

0: കൊട്ടിപ്പാടി സേവ നടത്തും ഞാനൊരു ദോബി അലക്കു ജോലി.
1: Bro, this offer is massive. Total aura. You gotta lock in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale. Neckband mudal soundbar vare free ya.
3: Ivarada slang search cheythu thalavedane aagunnavenekkal nallathu Pittapillil poi pudiya smartphone vaangunnava.
4: October 10th Pittapillil Saturday surprise sale. Ella smartphone purchase num purchase value anusarichu urappaya sammanangal.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13
5: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
8: ഹലോ, ഹലോ സാർ, ഞാൻ സതീഷ് ആണ്, പത്തനംതിട്ട ജില്ലയിലെ.
7: സതീഷ് പുതുശ്ശേരി.
8: രഞ്ജിനിയുടെ ശ്രോതാവ്.
7: അതെ, ഏത് പാട്ടാ വേണ്ടത് സതീഷ്?
8: സാറേ, എനിക്ക് ഇന്ന് എന്താ ഈ കടലെന്നുള്ള സിനിമയിലെ, അതായത് ഈ 68 ചിത്രമല്ല, ഈ 94 എനിക്ക് തോന്നുന്നത്, അതിനകത്ത് ഈ ചാഞ്ചക്കം കടലിൽ ചാകര കൊയ്ത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് അധികം കേട്ട പാട്ടല്ല, അത് ആ സിനിമയിൽ 94 ആ വർഷത്തിൽ ഇറങ്ങിയാണ് എനിക്ക്
7: തോന്നുന്നത്. പഴയ ഒരു ചിത്രമുണ്ട്, 68 ഇറങ്ങിയത്,
8: 68 ആ തൊഴിൽ അല്ല, അത് അതിനകത്ത് ഒരു അഞ്ചാറ് പാട്ടുണ്ട് ആ പടത്തില്, അതിനകത്ത് ഈ പാട്ടാണ് എന്റെ ചാഞ്ചക്കം കടലിൽ ചാകരക്ക്.
7: ചാഞ്ചക്കം കടലിൽ ചാഞ്ചക്കം എന്നുള്ള പാട്ടല്ലേ?
8: അതെ, ചാഞ്ചക്കം കടലിൽ ചാകരക്ക് കൊയ്ത്തു പടിഞ്ഞാറ്
7: പാടത്തന്നെ എഴുതിയത് എസ് പി വെങ്കടേഷ് ആണ് അതിന്റെ ഈണം.
8: അത് തന്നെ എസ് പി വെങ്കടേഷിന്റെ സംഗീതം. രണ്ടുപേര് പാടിക്കോട്ടെ.
7: ഓ, പാടിക്കോളൂ.
8: വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ, മാമക ചിത്തത്തിലും ഇല്ല മാതക

0: മാമകചിത്തത്തിലം ഇല്ല മാതക വ്യാമോഹമും.
1: ആ നല്ലതായിട്ട് പാടി. ആ
0: താങ്ക് യു സാർ,
1: ആ
0: താങ്ക് യു.
1: 1968 ആ ചിത്രത്തിൽ സംഗീതം പകർന്നിരിക്കുന്നത് എം ബി ശ്രീനിവാസനാണ്.
0: സാറാ
1: ഇതിൽ
0: ശരി
1: എസ് പി
0: ശരി.
1: വെങ്കടേഷാണ്. 94
0: ശരി,
1: ചിത്രം കടൽ.
0: ശരി, അതെ.
1: പാട്ട് കേൾക്കാം.
0: ശരി സാറേ, പാട്ട് കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഹലോ, ഗാനസർ ലോകത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് സോമൻ, ചെങ്ങന്നൂർ.
1: ചെങ്ങന്നൂരിൽ നിന്ന് സോമൻ. ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് ഏതര കൂട്ടം എന്ന ചിത്രത്തിലെ സ്വന്തം പാടി ഒരു
1: പാട്ടുണ്ടല്ലോ,
2: മലയമണിയും. ആ ഒരു പാട്ടല്ലേ?
1: അതെ, ആ പാട്ട് എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്.
2: പിന്നെ
1: സംഗീതം ജോൺസൺ. ഇവിടുത്തെ വിശേഷം പറയൂ. ചെങ്ങന്നൂർ വിശേഷം
2: ചെങ്ങന്നൂരെ വിശേഷം ഇപ്പം 2 ദിവസം കൊണ്ട് രാത്രി നല്ല മഴയുണ്ട്, പകല് നല്ല ചൂടുമാണ്. ഞാൻ ഈ ചൂടത്താണ് ലോട്ടറി വിൽക്കാൻ പോകുന്നത്.
1: ഇപ്പോ ലോട്ടറി വിൽക്കുന്ന സ്ഥലത്ത് നിന്നാണോ വിളിക്കുന്നത്? വീട്ടിലാണോ?
2: അല്ലല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നു. ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഊണ് കഴിഞ്ഞു. ഊണ് കഴിഞ്ഞപ്പോ തോന്നി സാറിനോടൊന്ന് സംസാരിച്ചാ കൊള്ളാമെന്ന്. അപ്പൊ ഒരു പാട്ടും കേൾക്കാം.
1: ഊണ് കഴിഞ്ഞപ്പോ വിചാരിച്ചു ഊണ് കഴിക്കാതിരിക്കുന്ന ഒരാളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചു അല്ലേ.

0: പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഉണ്ട് ഉണ്ട് സാർ, എന്റെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് സഹായിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പിന്നെ കല്ലടയിലുള്ള ജെയിംസിനും, എന്റെ എന്റെ വൈഫിനും, ജെയിംസ് കല്ലടയിലുള്ള ജെയിംസിനും എന്റെ എന്റെ വൈഫിനും, പിന്നെ അതൊക്കെ ഉണ്ട് സാറേ.
0: അപ്പൊ ഏഴര കൂട്ടം എന്ന ചിത്രത്തിലെ ജോൺസണിന് പകർന്ന് സ്വർണലത പാടിയ പാട്ട് കേൾക്കാം. ഗാനരചന ഷിബു ചക്രവർത്തിയാണ്. പാട്ട് കേട്ടോ, പാട്ട് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഹലോ
0: ആ, പേര് പറഞ്ഞോളൂ. ഏത് സ്ഥലത്തു നിന്നാണ്?
1: കോട്ടയം ജില്ല പയ്യപ്പാടിയാണ്.
0: പയ്യപ്പാടി നിന്നാണ്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: വീടിനകത്ത് എം എസ് വിശ്വനാഥൻ പാടിയ കണ്ണീർത്തുള്ളിയോട് പാട്ടാണ്.
0: ആ, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് അദ്ദേഹം തന്നെ പാടിയ ഒരു പാട്ട്.
1: അദ്ദേഹം തന്നെ പാടിയ പാട്ട്.
0: ആ ആ, വയലാറാണ് ഈ പാട്ട്
1: താങ്കളുടെ
0: എഴുതിയത്.
1: പേര് ആ താങ്കളുടെ പേര്
0: ഹലോ,
1: താങ്കളുടെ പേര് എന്നാ?
0: എൻ്റെ പേര് സജീവ്.
1: ഹലോ, താങ്കളുടെ പേര്
0: സജീവ്. ആ,
1: സജീവ്.
0: കണ്ണുനീർ തുള്ളിയ സ്ത്രീയെ രൂപമിച്ച കാവ്യഭാവനി, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം എന്നുള്ള പാട്ട്. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും
0: ഒരു പഴയ ഗാനമാണ്. ആ, ഒരു പഴയ ആ ഒരു പഴയ ഗാനമാണ് അല്ലേ?
1: പഴയ ഗാന
0: പാട്ട് കേട്ടല്ലോ അന്നേരം.
1: ആ കേട്ടോ, ആയിക്കോട്ടെ.

0: ഹലോ, ഗാനസ്
1: അതിലേക്ക്
0: ലാബത്തിലേക്ക്
1: സ്വാഗതം.
0: സ്വാഗതം.
1: ഹലോ
0: ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം. ഹലോ, റേഡിയോ റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കുവോ? റേഡിയോ ഇപ്പോൾ ആൾ മാറിയോ? പേരെന്താ?
2: ഞാൻ മാറി. എന്റെ പേരല്ലോ.
0: എന്താ പേര്? പേര് പറയൂ.
2: അംബിക പ്രകാശ്, പുത്തൻപറമ്പ്.
0: അംബിക പ്രകാശ്, പുത്തൻപറമ്പിൽ. ഏത് പാട്ടാ വേണ്ടത്?
2: മഴ പെയ്തു മാനം കൊളുത്ത നേരം, തൊഴിലെ കൈമാവിൻ ചോട്ടിൽ. അതിന്റെ ബാക്കി അറിയത്തില്ല സാറേ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു.
0: എഴുതി വെച്ചിട്ടൊക്കെ വിളിച്ച, പക്ഷേ പരിഭ്രമത്തിലെല്ലാം മറന്നു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്നാണ്. തൊടിയിലെ തൈമാവിൻ ചുവട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റ് വീണ തേൻ മാമ്പഴം, ഒരുമിച്ച് പങ്കിട്ട കാലം, ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ആ പാട്ട്. ഈ പാട്ട് എഴുതിയ ഷിബു ചക്രവർത്തി, സംഗീതൻ രവീന്ദ്രൻ. ഇത് ഏത് ചിത്രത്തിലാണെന്ന് അറിയാമല്ലോ? ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിലെ പാട്ടാണ്.
2: ഞാൻ കുറെ പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അന്നിട്ട് എത്ര നാളായി സാറേ ഇങ്ങനെ വിളിക്കാൻ
0: തുടങ്ങിയിട്ട്? രണ്ടു വർഷത്തിന് മുമ്പ് കിട്ടി. ഒരു തവണ കിട്ടി അല്ലേ? പിന്നെ നീണ്ട
2: അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു ഞാൻ കേട്ടോ സാറേ, എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു. 99-ാമത്തെ വയസ്സാണ് എന്റെ അമ്മയ്ക്ക്. അപ്പൊ ഞാൻ കുമാര സംഭവത്തിലെ ഒരു പാട്ട് ആവശ്യപ്പെട്ടു. പ്രിയ സഹിജി പറയൂ, അത് അത് വെച്ച് വന്നായിരുന്നു എനിക്ക് രണ്ടു വർഷം മുന്നേ.
0: അപ്പൊ അതൊരു സന്തോഷമായി. ഇപ്പൊ വീണ്ടും സന്തോഷമായില്ലേ പാട്ട് കേൾപ്പിക്കാം?
2: ഇതിപ്പോ
0: ആർക്കാണ് സമർപ്പിക്കുന്നത്?
2: ഇതെന്റെ അമ്മയ്ക്കും എന്റെ സഹോദരങ്ങൾക്കും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ
0: വേണ്ടിയിട്ട്.
2: എന്റെ മോനും മോൾക്ക്, ഐശ്വര്യ മോൾക്കും പ്രശാന്ത് മോനും ഒക്കെ ഇട്ട്.
0: എല്ലാരും പാട്ട് കേട്ടോളൂ. ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തില് യേശുദാസ് പാടിയ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം.
2: എന്റെ അമ്മയുടെ

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ സാർ.
0: ആ, പേര്
1: ഹലോ
0: പറഞ്ഞോളൂ.
1: സാർ, ഞാൻ രാധയാണ്, വയലാറിൽ നിന്ന്.
0: ആരാധ വയലാർ. ആ, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആ, ഇന്നേത്
1: സാർ,
0: പാട്ടാ
1: എനിക്ക്
0: വേണ്ടത്?
1: നീലസാരി എന്ന സിനിമയിലെ തപസ്വിനി ഉണരു, പ്രേമ തപസ്വിനി ഉണരു, ആ പാട്ടാണ് കേൾക്കേണ്ടത്.
0: ആ, നീലസാരിയിലെ അല്ലേ? ആ, നീലസാരി എന്ന ചിത്രത്തിന് വേണ്ടി ഈ പാട്ട് ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തിയാണ്. ഇത് നിർമ്മാണം കലാനിലയം കൃഷ്ണനായർ, കലാനിലയം ഫിലിംസിൻ്റെതാണ് ഈ പടം. അത് അഭിനേതാക്കളൊക്കെ പഴയ അഭിനേതാക്കളാണ്. അടൂർ ഭാസി, ജോസ് പ്രകാശ്, അടൂർ ഭവാനി, രവികുമാർ, അങ്ങനെ ഒരു പഴയ നടന്മാരും നടികളും ഒക്കെ അഭിനയിച്ച ഒരു പഴയ ചിത്രമാണ്. 1976-73 കാലഘട്ടത്തിലെ ഒരു ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്തത് 76-ലാണ് ഈ ചിത്രം. വി ദക്ഷിണാമൂർത്തിയാണ്.
1: രാമവർമ്മയുടെ മരണത്തിനൊക്കെ ശേഷം
0: അതെ, ഈ പാപ്പനംകോട് ലക്ഷ്മണനാണ് ഈ പാട്ട് എഴുതിയത്. പാപ്പനംകോട് ലക്ഷ്മണൻ്റെ വരികളാണ് തപസ്സിനി ഉണ്ടു എന്നുള്ള പാട്ട്. പാട്ട് കേട്ടാലോ?
1: ശരി സാർ, ശരി.
0: പാട്ട്.
2: സീതാ ക്ഷണം പക്ഷ

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗാനശലാപത്തിലെ അടുത്ത അതിഥി,
3: ഹലോ,
2: സ്വാഗതം ചെയ്യുന്നു. പേര് പറഞ്ഞോളൂ.
3: നമസ്കാരം സാറേ.
2: നമസ്കാരം
3: സാറേ. കരുനാഗപ്പള്ളി തഴവയിൽ നിന്നും അനിൽകുമാറാ വിളിക്കുന്നേ.
2: തഴവ അല്ലേ? അനിൽകുമാറിന്റെ
3: എനിക്ക് മഴക്കാരനാത്ത പ്രളയപയോധി എന്നുള്ള പാട്ട് രണ്ടൊരു പാടണമെന്ന് ഒരു ആഗ്രഹമുണ്ട്.
2: അധികം
3: റേഡിയോ സ്നേഹിക്കുന്ന ഒരാളാണ്.
2: പാടിക്കൊള്ളു.
3: ഞാനൊരു 2 വർഷത്തിന് മുമ്പൊന്ന് വിളിച്ചതാ, വഹീദ മേടവായിട്ട് സംസാരിച്ചാണ് ആദ്യമായിട്ട് ജീവിതത്തില്. പിന്നെ രണ്ടാമത്തെയാണിത്. പാടിക്കോട്ടെ. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പഫാമയൂക്കം.

0: ഒരു പ്രഭാമയൂഖമേ കാലമേ.
1: വയലാറിന്റെ അതിമനോഹരമായ ഒരു ഗാനമാണ്. വയലാർ ദേവരാജന് കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസ് പാടി അതിമനോഹരമായ ഒരു പാട്ടാണ് മഴക്കാറില്.
0: അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്നല്ല, ഇഷ്ടപ്പെട്ടതിലൊരു പാട്ട്. അതെ, പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഉണ്ടല്ലോ പാട്ടുകൾ
1: അതിൽ. ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം,
0: അതും അതേപോലെ ഭയങ്കര നല്ലൊരു പാട്ടാണ്.
1: എനിക്ക് മാത്രം
0: പിന്നെ
1: ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സൗന്ദര്യം എനിക്ക് മാത്രം, എനിക്ക് മാത്രം.
0: അത് ഇതിനകത്ത് മറ്റൊരു വരി. അതെ അതെ അതെ അതെ അതെ അതെ അതെ. ഓക്കെ സാറേ, ഒത്തിരി നന്ദി, സന്തോഷം.
1: ഇന്നത്തെ ഗാനശലാപത്തിലെ അവസാനത്തെ
0: ഞാൻ അരമണിക്കൂറായി സാറേ ഇതിനു വേണ്ടി ജോലിയും മെനക്കെടുത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. തയ്യകടയാ
1: ആ അവസാനത്തെ അതിഥിയാണ് ഇന്ന് അവസാനത്തെ പാട്ടാണ്.
0: ഓക്കെ, ഒത്തിരി സന്തോഷം.
1: ഓ പാട്ടുകൾക്ക്
0: ഓക്കെ ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നീ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് കുരിപ്പുഴ സജീവ്. സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിങ്കര, ജയകൃഷ്ണൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് റാണി കൃഷ്ണൻ, വാണി രാജേന്ദ്ര.

0: അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റലി.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

0: സുധാകർ ഏട്ടാ,
1: ലോ എന്താ ഡോക്ടറെ? ഏ
0: ഇനി ഒ പിയിൽ ആരെങ്കിലും ഉണ്ടോ?
1: ആ ഒരാൾ കൂടിയുണ്ട് ഡോക്ടർ. ആളെ കണ്ടിട്ടേ ഒരു വല്ലാത്ത ലക്ഷണം. ഏതായാലും ഇവിടങ്ങ് ഉള്ള ആളല്ലെന്ന് തോന്നുന്നു.
0: ഓ ആ ഏതായാലും ആളെ വിളിക്കൂ.
1: ഓ
0: ഹലോ സാന്ദ്ര, ഇനിയും 10 മിനിറ്റ് ഉണ്ടല്ലോ. ആ വരാം, ഒരാൾ കൂടി പുറത്തിരിപ്പുണ്ട്. എന്റെ പുറത്തല്ലടോ, ഒപിയിലുണ്ടെന്ന്. ആ അതെ, ആൾ വന്നു, ഞാൻ കട്ട് ചെയ്യുവാണേ. ആ താൻ ഫോൺ വെക്കേ. ഓക്കെ ബൈ
2: ഡോക്ടർ.
0: ഏ ആനന്ദ്, നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വന്നു?
2: ക്ഷമിക്കണം ഡോക്ടർ, ഡോക്ടർ എന്നെ ഒന്ന് പരിശോധിക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കണം പ്ലീസ്. ഇവിടുത്തെ അന്തരീക്ഷം ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ ഡോക്ടർ.
0: അതിന് ഇവിടെ എന്ത് സ്റ്റഡി ചെയ്യാനാണ് ആനന്ദ്? നിങ്ങൾ അന്വേഷിക്കുന്ന വസന്തരാ ജെയിൻ ഈ ധന്യ ക്ലിനിക്കിൽ ഇല്ല.
2: ആയിക്കോട്ടെ, എന്നാലും വേണം ഡോക്ടർ. ഈ ഭൂമിയുടെ ഒരു മൂലയും വിട്ടുപോകരുതെന്ന് ഈ ആനന്ദിന് നിർബന്ധമുണ്ട് ഡോക്ടർ. ഡോക്ടർ എന്നോട് സഹകരിക്കില്ലേ?
0: ഓക്കെ, പക്ഷെ നിങ്ങൾ ഇപ്പോ ഇവിടെ നിന്ന് പോകണം ആനന്ദ്.
2: ഡോക്ടർ പേടിക്കണ്ട, എന്നെ ആരും ഇവിടെ തിരിച്ചറിയാൻ പോകുന്നില്ല ഡോക്ടർ. ജനിച്ച നാട്ടിൽ പോലും ഈ ആനന്ദിനെ ഇപ്പോൾ ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല.
0: അത് ശരിയായിരിക്കാം. എന്നാലും ആനന്ദ്,
2: ഡോക്ടറുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ തൽക്കാലം മടങ്ങട്ടെ ഡോക്ടർ.
0: അങ്ങനെ ആവട്ടെ ആനന്ദ്.
2: ഡോക്ടർ, ഡോക്ടർ ആ ഫോട്ടോ
0: ഏത്? ഓ അതോ, ആ അതാണ് ഈ ധന്യ ക്ലിനിക്കിന്റെ ഉടമ സാക്ഷാൽ ധന്യ മേരി.
2: ധന്യ മേരിയോ?
0: അതെ. ആനന്ദ്, നിങ്ങൾ എന്താണ് ആ ഫോട്ടോയിലേക്ക് നോക്കി അമ്പരപ്പോടെ നിൽക്കുന്നത്? അത് നിങ്ങൾ അന്വേഷിക്കുന്ന ഡ്രാക്കുളയോ വിഷചിലന്തിയോ ഒന്നും അല്ല.
2: വസുന്ധര ജയിന്റെ ഒരു വിദൂര ഛായ ആ ഫോട്ടോയിൽ കാണുന്ന ധന്യ മേരിക്കുണ്ടോ എന്നൊരു സംശയം.
0: ആനന്ദ്, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാനാകും. എവിടെയും നിങ്ങളുടെ കണ്ണുകൾ വസുന്ധര ജയനെ തിരയുന്നു. ആരെ നിങ്ങളുടെ കണ്ണുകൾ കാണുന്നുവോ അവരിൽ നിങ്ങൾ വസുന്ധരയെ കാണുന്നു.
2: സോറി ഡോക്ടർ, സോറി സോറി, ഞാൻ ഇറങ്ങുന്നു ഡോക്ടർ.
0: അങ്ങനെ ആയിക്കോട്ടെ, ഞാനും ഇറങ്ങാണ്. ഇന്നെനിക്കൊരു വിസിറ്റർ ഉണ്ട്. സുധാകരേട്ടാ,
1: എന്തോ അയാൾ പോയോ ഡോക്ടർ?
0: ആ
1: അല്ല, എന്തോ ആലോചിച്ചുകൊണ്ട് അയാളല്ലേ ദേ അവിടെ നിൽക്കുന്നത്. അയാളുടെ കണ്ണുകൾ നമ്മുടെ ഹാപ്പിനെസ് സെന്ററിലേക്കാണല്ലോ.
0: ആ അതെന്തോ ആയിക്കോട്ടെ സുധാകരേട്ടാ, ദേ നാളെ ഞാൻ ലീവ് ആയിരിക്കും കേട്ടോ.
1: ഓ
0: എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അല്ല, ധന്യ മാഡം ഇല്ലേ ഇവിടെ?
1: ഓ ഒരു മാഡം കള്ളിയാണ് ഡോക്ടർ. അവര് അലക്സാണ്ടർ ചക്രവർത്തി വിളിച്ചിട്ടേ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയിരിക്കുകയാണ്. മാഡം,
0: ധന്യ മാഡത്തെ കുറിച്ചുള്ള സുധാകരേട്ടന്റെ ബഹുമാനമൊക്കെ പോയെന്ന് തോന്നുന്നു. എന്തു പറ്റി സുധാകരേട്ട?
1: അത് ഞാൻ പിന്നെ പറയാം ഡോക്ടറെ. ഏതായാലും ഈ ധന്യ ക്ലിനിക്കിലെ സുധാകരന്റെ സർവീസ് ഇനി അധികകാലം ഉണ്ടാകില്ല ഡോക്ടർ. സുധാകരന്റെ മടുത്തു.
0: ഓക്കെ ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. അല്ല, അയാൾ ഇനിയും പോകാതെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണല്ലോ അവിടെ.
1: ഞാൻ പോയി അയാളെ പറഞ്ഞു വിടട്ടെ ഡോക്ടർ?
0: അത് വേണ്ട. ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണല്ലോ, ഞാൻ തന്നെ അയാളെ പറഞ്ഞു വിട്ടോളാം.
1: ഓ ആയിക്കോട്ടെ.
0: ആനന്ദ്, എന്തായത്? ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ നിങ്ങളൊന്ന് പോകൂ പ്ലീസ്.
2: പോകാം ഡോക്ടർ. അതിനു മുമ്പ് ഡോക്ടർ ഇത് കണ്ടോ?
0: ഇതൊരു പഴയ ദിനപത്രമാണല്ലോ, ഇതെന്തിനെ എന്നെ കാണിക്കണം ആനന്ദ്?
2: കാരണമുണ്ട്, അതിന് കാരണമുണ്ട് ഡോക്ടർ. ദാ ഈ ചിത്രം കണ്ടോ? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഇത് കണ്ടോ ഡോക്ടർ?
0: കണ്ടു. ഇത് ഒരു യുവതിയുടെ ചിത്രമല്ലേ? ഏറിയാൽ ഒരു 20-22 വയസ്സ് തോന്നുന്നു.
2: യെസ് യെസ്, അന്ന് അന്ന് നിയമത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയ ഇനിയും പിടികിട്ടാത്ത വസുന്ധര ജയന്റെ ചിത്രമാണ് ഡോക്ടർ ഇത്.
0: ഐ സി. പക്ഷേ ഇത് എന്നെ കാണിക്കുന്ന എന്തിന്?
2: ആ അതിന് കാരണമുണ്ട് ഡോക്ടർ.
0: എന്ത് കാരണം?
2: നിങ്ങളുടെ ക്ലിനിക്കിന്റെ ഉടമ ധന്യ മേരിയുടെ മുഖച്ഛായ ഈ ഫോട്ടോയ്ക്കുള്ളതുകൊണ്ട്.
0: ആനന്ദ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?
2: സത്യമായി ഭവിച്ചേക്കാവുന്ന ഒരർദ്ധ സത്യം.
0: ആനന്ദ്.

0: അല്ല സാന്ദ്ര, എന്നെയും കൂട്ടി നടപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. നമ്മൾ എങ്ങോട്ട് പോകുന്നു സാന്ദ്ര? അതെങ്കിലും പറയൂ പ്ലീസ്.
1: ദാ എത്തിക്കഴിഞ്ഞു ഡോക്ടർ. ഇങ്ങോട്ട് കാറ് വരില്ല, കണ്ടില്ലേ? ഇടുങ്ങിയ വഴി, കഷ്ടിച്ച് ഓട്ടോ കടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. ആ ദാ, ഇതാണ് ഞങ്ങൾ അടുത്ത കാലത്തായി വാങ്ങിയ വീട്. എങ്ങനെയുണ്ട് ഡോക്ടർ?
0: നന്നായിരിക്കുന്നു. ആഹാ, ആ പൂത്തു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ബോഗിയൻ വില്ലകൾ കാണാൻ എന്ത് ഭംഗിയാ! കുടമുല്ല പന്തൽ, വിവിധ തരത്തിലുള്ള ചെമ്പരത്തികൾ, പിന്നെയും എന്തൊക്കെയോ ചെടികൾ, പൂക്കൾ, ആകപ്പാട് ഹരിതാഭം.
1: ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ കക്ഷിയുടെ വീടായിരുന്നു. അവർ ഗോവയ്ക്ക് മടങ്ങിയപ്പോൾ അത് എന്റെ പേരിൽ ഡാഡി വാങ്ങിച്ചു. ആ, ഞാൻ വാതിൽ തുറക്കാം. അകത്തേക്ക് വലതുകാലി വെച്ച് കയറി ഡോക്ടറെ.
0: ഇതെന്താണോ, താനെന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണോ? എന്തായാലും ആദ്യമായി വന്നതല്ലേ, താൻ ആവശ്യപ്പെട്ടതുപോലെ ഇതാ വലത് കാല് വെച്ച് തന്നെ അകത്തേക്ക് കയറിയേക്കാം.
1: ഇനി ആ ചെയറിലേക്ക് ഇരിക്കെ, ഞാനിവിടെ ഡോക്ടർക്ക് അഭിമുഖമായി ഈ ചെയറിലും ഇരിക്കാം.
0: ഓക്കേ. ഇനി പറയ സാന്ദ്ര, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
1: ഒന്ന് ഈ വീട് കാണിക്കാൻ.
0: ഈ വീട് മാത്രം അല്ലല്ലോ തനിക്കുള്ളത്, മമ്മി താമസിക്കുന്ന വീടും ഇല്ലേ? ആ വീടെന്താ എന്നെ ഇതുവരെ കാണിക്കാത്തത്?
1: അതും ഡോക്ടർ ഉടനെ കാണുന്നുണ്ട്. ആ ഡോക്ടർ, ഞാൻ ഫോൺ ചെയ്ത് ഡോക്ടറെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനായിരുന്നു.
0: എന്നാൽ അതങ്ങോട്ട് വേഗം പറയൂ സാന്ദ്ര, ഇങ്ങനെ സസ്പെൻസിൽ നിർത്താതെ. തന്റെ മുഖം പെട്ടെന്ന് മ്ലാനമായല്ലോ സാന്ദ്ര, വാട്ട് ഹാപ്പൻഡ്?
1: അത്, ജർമ്മനിയിൽ നിന്ന് മാത്തച്ഛനും ഡാഡിയും വിളിച്ചിരുന്നു.
0: മാത്തച്ഛനോ?
1: ഹോ, ഈ ഡോക്ടർ ഇത്ര വേഗം മറന്നുപോയോ? എന്റെ ചേട്ടൻ മാത്തച്ഛൻ, തോമസ് മാത്യു, എന്റെ ഡാഡി. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ ഡോക്ടർക്ക്?
0: ഓ ഓ, മാറി മാറി, സോറി സാന്ദ്ര.
1: ആ, അത് പോട്ടെ. അടുത്ത മാസം അവർ നാട്ടിലെത്തും. മടങ്ങിപ്പോകുമ്പോ അവരുടെ കൂടെ ഞാനും മമ്മിയും ഉണ്ടാവണമെന്ന് അവർക്കൊരേ നിർബന്ധം.
0: അതേതായാലും നന്നായി.
1: ഞാനിവിടുന്ന് പോകണമെന്നാണോ ഡോക്ടറുടെ ആഗ്രഹം?
0: താൻ ഇവിടുന്ന് പോകരുതെന്ന് എനിക്ക് എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയും സാന്ദ്ര? ഇനി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാൽ കൂടി തന്റെ പേരൻസ് വിളിക്കുന്നിടത്തേക്ക് തനിക്ക് ചെന്നല്ലേ പറ്റൂ.
1: ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിൽ ഡോക്ടർക്ക് വിഷമമില്ലേ?
0: ഉണ്ട്, നല്ലവണ്ണമുണ്ട്. പക്ഷേ എന്റെ മാനസിക വ്യാപാരത്തിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല സാന്ദ്ര. കാരണം താൻ എന്റെ ഒരു നല്ല സുഹൃത്ത് മാത്രമാണ്, അതിലപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. വേണ്ട, അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ട.
1: ഓക്കെ ഓക്കെ ഡോക്ടർ, മറ്റൊന്നും ഞാനും ചിന്തിക്കുന്നേയില്ല. പക്ഷേ
0: ആ പക്ഷേ എന്താണെന്ന് സാന്ദ്രയ്ക്ക് പറയരുതോ?
1: ഇപ്പോഴില്ല, സമയം വരുമ്പോ ഞാൻ പറയാം. അതുവരെ ഡോക്ടർ ക്ഷമിക്ക്.
0: ആയിക്കോട്ടെ, അതുവരെ ഇതെന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നോട്ടെ.
1: എക്സാക്ട്ലി. ആ ഡോക്ടർ, അടുത്ത ആഴ്ച ഡോക്ടറെ ഞാൻ എന്റെ മമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ.
0: ഓക്കെ, മമ്മിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായാലും ഒന്ന് കണ്ട് പരിചയപ്പെടുകയും ചെയ്യാം.
1: വയ്യാതെ കിടക്കുകയാണെങ്കിലും ഞാൻ എല്ലാ വിവരങ്ങളും മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡോക്ടറുടെ കാര്യം. മമ്മിക്ക് ഡോക്ടറെ ഒന്ന് കാണണം എന്ന് ആഗ്രഹവുമുണ്ട്.
0: ആ ആഗ്രഹം ഉടനെ സാധിച്ചു കൊടുത്തേക്കാം. അല്ല സാന്ദ്ര, താനൊരിക്കൽ ഒരു ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴും അവർ വീട്ടിലുണ്ടോ അതോ വല്ല മോഷ്ടിച്ചുകൊണ്ട് അവർ കടന്നുകളഞ്ഞോ?
1: ഏ ലിസി, അത്തരക്കാരിയല്ല ഡോക്ടർ, നല്ല ആത്മാർത്ഥതയും കോറും. മമ്മിക്കാണെങ്കിൽ ലിസിയെ കാണാതെ ജീവിക്കാൻ വയ്യെന്ന അവസ്ഥയും. എല്ലാ കാര്യത്തിനും മമ്മിക്ക് ലിസി അടുത്തു വേണം. ലിസിക്കും അങ്ങനെ തന്നെ. ഒരു ഹോം നഴ്സായിട്ടല്ല ഡോക്ടർ ലിസിയെ ഞങ്ങൾ കാണുന്നത്, ഒരു കുടുംബാംഗത്തെ പോലെയാ. ലിസിയെ ഞങ്ങൾക്ക് കിട്ടിയത് വലിയ ഭാഗ്യ.
0: ഇന്നത്തെ കാലത്ത് സത്യസന്ധതയും മനുഷ്യത്വവും ഉള്ളവരെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാ.
1: ജർമ്മനിയിലേക്ക് പോകുമ്പോൾ യാത്ര ചെയ്യാൻ

0: തന്നെ. ഒരു ഹോം നേഴ്സായിട്ടല്ല ഡോക്ടർ ലിസിയെ ഞങ്ങൾ കാണുന്നത്, ഒരു കുടുംബാംഗത്തെ പോലെയാ. ലിസി ഞങ്ങൾക്ക് കിട്ടിയത് വലിയ ഭാഗ്യ.
1: ഇന്നത്തെ കാലത്ത് സത്യസന്ധതയും മനുഷ്യത്വവും ഉള്ളവരെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ്.
0: ജർമ്മനിയിലേക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുവാൻ

0: ഉള്ളൂ. എന്ത് സഹായമാ വേണ്ടതെന്ന് പറയാമെന്ന് പറഞ്ഞാണ് ആനന്ദ് അവസാനം പിരിഞ്ഞത്.
1: സൂക്ഷിക്കണം ഡോക്ടർ.
0: അത് പിന്നെ പറയണോ സാന്ദ്ര. ആ എന്നാ ഇനി നമുക്ക് ഇറങ്ങാം. വീടെല്ലാം കണ്ടു, തൃപ്തിയായി.
1: എല്ലാ കഥകളും ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞാറ്റ, അവളെ കിട്ടുന്നതിന് വേണ്ടി കേസ് കൊടുക്കരുതോ? ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുൻപ് കുഞ്ഞാറ്റ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഡോക്ടർ.
2: കുഞ്ഞാറ്റ, എന്റെ പൊന്നുമോൾ, എന്റെ തങ്കക്കുട, ബധിരയും മൂകയുമായ എന്റെ മോളെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്യിക്കാൻ പോലും തയ്യാറാകാതെ എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുകയാണ് ആ ദുഷ്ടക്കൂട്ടങ്ങൾ. കോടതി ഉത്തരവുണ്ടായിട്ടും എന്നെ ഒന്ന് കാണിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല സാന്ദ്ര. ഞാനൊരു പിതാവല്ലേ? എന്റെ മോളെ ഒന്ന് കാണാനുള്ള ആഗ്രഹവും അവകാശവും എനിക്കില്ലേ സാന്ദ്ര?
1: ഡോക്ടർ, ഡോക്ടർ വിഷമിക്കാതെ, എല്ലാത്തിനും വഴിയുണ്ടാകും, നമുക്കുണ്ടാക്കാം.
2: എല്ലാ മനോവേദനയും ഉള്ളിലൊതുക്കി പ്രതികരിക്കാൻ പോലും കഴിയാതെ എന്റെ കുഞ്ഞ്, എന്റെ പൊന്നുമോൾ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്തിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് എന്നെ അച്ഛ എന്നൊന്ന് വിളിക്കാൻ കഴിയുമായിരുന്നു. സംസാരിക്കാനും പാട്ടുപാടാനും കഴിയുമായിരുന്നു. എല്ലാ മധുര ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സാന്ദ്ര,
1: ഡോക്ടർ, ഡോക്ടർ,
2: കുഞ്ഞേട്ടാ,

0: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ. നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 16-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
2: ഇന്ന് വൈകുന്നേരം 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. മറക്കാതെ കേൾക്കുക വയലും വീടും ഇന്ന് വൈകുന്നേരം 6:50.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദേവയുടെ സംഗീതം. ചിത്രം ദ പ്രിൻസ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ഈണം നൽകിയ ഗാനമാണ്. ഈ ഗാനം പാടിയത് യേശുദാസും സുജാതയും.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോപഹാരമാണ്. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം കോക്ടെയിൽ എന്ന ചിത്രത്തിലെ ഗാനം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഈണം നൽകിയത് രതീഷ് വേഗ, ഈ ഗാനം പാടിയത് വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പുണ്ട്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 4 3

1, മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടി 9496593211. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. തുടർന്ന് കേൾക്കാം ഗാനോപഹാരം. തൂവൽ കൊട്ടാരം ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഇളയരാജയുടെ സംഗീതത്തിൽ മറ്റൊരു ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും പി മാധുരിയും. ചിത്രം സാഗരസംഗമം.

സാഗരസംഗമം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം യേശുദാസൻ ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശരത്. ചിത്രം ക്ഷണക്കത്ത്.

അകം രചനയും ഈണവും നിർവഹിച്ച് ശാശ തിരുപ്പതി പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. സോളോ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

ആകാശവാണി. സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ. ഈ ഗാനം പാടിയത് ശ്വേതയും മധു ബാലകൃഷ്ണനും. ചിത്രം വിനോദയാത്ര.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളിൽ മറ്റൊരു ഗാനം. ഈ ഗാനത്തിന് ഈണം നൽകിയത് വിദ്യാസാഗർ, പാടിയത് ശങ്കർ മഹാദേവനും ചിത്രയും. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനിയൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ, മനോ, സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം ഇൻഡിപെൻഡൻസ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

ആകാശവാണി ഇപ്പോൾ മഴവെല്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. മഴവെല്ലിൽ ആദ്യ ഗാനം ചിച്ചോർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഹേമലതയും പാടിയതാണ്. ഈ ഗാനത്തിന് ഈണവും സംഗീതവും നൽകിയത് ഈ ഗാനത്തിന് ഈണവും രചനയും നിർവഹിച്ചത് രവീന്ദ്ര ജെയിൻ.

0: മഴവില്ലാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ സ്മിത എസ് വി, ഛാത്രായം ഹേ അർപ്പിത ഓർ ചാന്ദിനി മോഹൻ.
2: നമസ്തേ ബിച്ചു.
3: നമസ്തേ അധ്യാപിക ജീ.
2: ആപ് സബ് കൈസേ ഹോ?
3: ഹം ടീക് ഹൂം.
2: ടീക് ഹേ ബിച്ചു, പിച്ചലി കക്ഷാ മേ ക്യാ ക്യാ പഠാ യാദ് ഹേ?
3: ഹാ ജീ യാദ് ഹേ.
2: ജീ അർപ്പിത ആപ് ബതായേ.
4: ബുവാ ജീ കി ജീവിത രീതി കെ ബാരേ മേ ബതായാ. ബുവാ ജീ കി സയാനി ധേ അപ്നി ബേട്ടി അന്നു കോ തബിയത് ഖരാബ് ഹോ ചുകി. ഡോക്ടർ നെ അന്നു കോ ഹിമാലയ മേ ലേക്കർ ജാനേ കേ ലിയെ ബതായാ ഓർ മാ സേ ദൂർ രഹനേ കേ ലിയെ. മഗർ ബായി സാഹബ് കോ ഏക് വികട് സമസ്യ ഹോ ഗൈ.
2: ടീക് ഹേ ബിച്ചോ, ആഗേ ദേഖ് ലീജിയേ. ബുവാ ജീ കേ രഹതേ യഹ സംഭവ നഹീ ഥാ, ക്യോംകി അൻജാനെ ഹീ ഉൻകി ഇച്ഛാ കേ സാമനെ കിസി ഓർ കി ഇച്ഛാ ചൽ നഹീ സക്തി ഥീ. ഭായി സാഹബ് നേ ശായദ് സാരി ബാത് ഡോക്ടർ കേ സാമനെ രഖ് ദി, തഫി ഡോക്ടർ നെ കഹാ കി മാ കാ സാത് രഹന ഠീക് നഹീ ഹോഗാ. ബുവാ ജീ നേ സുനാ തോ ബഹുത് ആനാകാരി കി, പർ ഡോക്ടർ കി രായ് കേ ബിരുദ്ധ ജാനേ കാ സാഹസ് സ്വീകാർ നഹീ സകി. ഡോക്ടർ നെ ബതായാ കി അന്നു കോ ലേക്കർ ഹിമാലയ കഹീ പഹാഡ് മേ ലേ ജാനാ, ഉസ്കേ മൻ മേ ഥോഡാ ചേഞ്ച് ഹോനാ ചാഹിയേ. തബ് ഭായി സാബ് കോ യേ ബഹുത് മുഷ്കിൽ പട് ഗയാ, ക്യോംകി ബുവ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനെതിരായിട്ട് ഇപ്പൊ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ബുവാജി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിഷമം. അപ്പൊ ക്യോംകി അൻ ജാനേക്ക് ഉൻകി ഇച്ഛാസെ സാമനെ കിസി ഓർക്ക്.

0: വെച്ചാൽ നീ സെക്ത് അവര് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ ആരായാലും വേറൊരു ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ അതവിടെ പ്രാക്ടിക്കൽ ആകുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയുടെ ഇത്രയും ഓവറായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ആ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അമ്മയിൽ നിന്നും കുറച്ച് മാറി നിൽക്കണമെന്നും ഉപദേശിച്ചു. ബുവാജി നീ സുനാത്തോ ബഹുത്ത ആനാകാരി ആനാകാരി ബുവാജി ഇതൊന്നും മൈൻഡ് ചെയ്തില്ല, കേട്ടിട്ടും കേൾക്കാതിരിക്കുന്ന ഒരു ഭാവം അവർ പ്രകടിപ്പിച്ചു. പറ ഡോക്ടർ കി രായ്ക്കെ വിരുദ്ധ ജാനേക സാഹ സ്പീക്കറിനെ ഹിംസകി തള്ളാനും വയ്യ, അതെന്നാൽ നിരസിക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് ബുവാജിയുടെ അവസ്ഥയായിരുന്നത്. ടീക്ക് സംശയമാക്കിയാ വെച്ചോ
1: ഹാജി
0: ഇസ്മേ ഏക് പ്രശ്ന ഹേ ബുവാജിനെ സുനാത്തോ ബഹുത്ത ആനാകാരിക്ക് ബുവാജിക്ക് ആനാകാരി കർണേക്ക കാരണം ക്യാത്ത ബുവാജി ഇത് ഡോക്ടർ പറഞ്ഞിട്ടും കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ നിന്നതുകൊണ്ട് കാരണം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ബുവാജി ബഹുത്ത ഹി വ്യവസ്ഥാസേ കാര്യ ചലനേ വാലി സ്ത്രീ ഥി തോട്ട് ഫോർസേ തോ ഉസേ സഖത് നഫ്രത് ഥി അഗർ അന്യുക്കോ പഹാഡ് പർ ലേ ജായ് തോ സാരാ കാര്യാലാപ് സമയ പർ നഹീ ചലേഗ ഇസി കെ ഡർസേ ബുവാജിനെ ഡോക്ടർ കി രായ്ക്കോ അനാകാരിക്ക് ക്യോംകി മന്നുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മാറും. ഇപ്പൊ മോളെ അങ്ങനെ പഴയത് നോക്കിയതുപോലെ ഇവർക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയതും അവരതിനെ ആദ്യം കേട്ടപാടെ കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ നിന്നതും. സംശയമാകിയ
1: ഹാജി
0: ജി അർപ്പിത ആപ് ഈ പ്രശ്നക്ക ഉത്തർ ബതായേ.
1: ഹാജി ബുവാജി ബഹുത് ഹി വ്യവസ്ഥാ സേ കാര്യ ചലാനേ വാലി സ്ത്രീ ധി തോടെ ഫോർ സേ തോ ഉസ് സഖ്ത് നഫ്രത് ധി അഗർ അന്യുക്കോ പഹാഡ് പർ ലേ ജായേ തോ സായി കാര്യകലാപ് സമയ പർ നഹീം ചലേഗ ഇസി കെ ഡർ സേ ബുവാജി നെ ഡോക്ടർ കി രായി കോ ആനാകാനി കി
0: ടീക്ക് സബാഷ് അർപ്പിത ആകെ ദേഖ് ലീജിയേ ബച്ചോ സോർ ഷോർ സേ അന്നു കെ പഹാഡ് ജാനേ കി തയ്യാറി ശുരു ഹുയി പഹലെ ദോനോം കെ കപ്പടോം കി ലിസ്റ്റ് ബനി ഫിർ ജൂത്തോം കി മോസോം കി ഗരം കപ്പടോം കി ഓട്ടനെ ബിഛാനേ കെ സാമാൻ കി ബർത്തനോം കി ഹർ ചീസ് രഹത്തെ സമയം വേ ഭായി സാഹബ് കോ സഖ്യ ഹിദായത് കർ ദേതി ഥി കി ഏക് ഭീ ചീസ് ഖൂനി നഹീ ചാഹിയേ ദേഖോ യഹ് ഫ്രോക്ക് മത് ഖോ ദേന സാത് റുപേ മൈനെ ഇസ്കി സിലായി ദി ഹൈ യഹ് പ്യാലേ മത് തോഡ് ദേന വർണാ പചാസ് റുപേ കാ സെറ്റ് ബിഗഡ് ജായേഗ പ്രത്യേക വസ്തു കി ഹിദായത് കി വാദ് വേ അന്യൂ പർ ആയി വഹ കിസ് ദിൻ കിസ് സമയ ക്യാ ഖായേംഗി കബ കിത്തന ഘൂമേംഗി സബ് കുച്ച് നിശ്ചിത് കർ ദിയ ദേഖോ ബച്ചു ഇസ് അനുച്ഛേദമേ ഓർ വ്യക്ത കർ ചുക്കാ ഹേ ബുവാജി കാ ആദത്ത് നോക്കൂ അവർ ഹിമാലയത്തിലേക്ക് അതായത് മോളുടെ ഒരു ചേഞ്ചസ് ഡോക്ടർ വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടേക്ക് അയക്കാൻ അവർ വിസമ്മതിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പൊ ജോർ സോർസെ അന്നൂക്ക പഹാഡ് ജാനേക്ക് തയ്യാറി ശുരുഹി പഹലെ ദോനോംക്ക് കപ്പടം എല്ലാവരും ഡ്രസ് എടുത്ത് വെച്ചു അതിലെ ലിസ്റ്റ് തയ്യാറ് ചെയ്തു എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഷൂസ് സോക്സ് തുണിത്തരങ്ങള് പുതയ്ക്കാനും വിരിക്കാനും ഒക്കെ ഉള്ളത് പിന്നെ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെല്ലാം വെച്ചു. അങ്ങനെ വയ്ക്കുമ്പോഴും എന്താണ് ഒരു സിറ്റുവേഷൻ ഇത് പാക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഹർ ചീസ് രഹത്തെ സമയവേ ഭായി സാഹബ്ക്കോ സഖ്യത് ഹിദായത്ത് വളരെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഹസ്ബൻഡിന്. എന്തൊക്കെയാണ്, ഏകഫി ചീസ് ഖൂനീനെ ഹിഞ്ചാഹി ഒന്നും കളഞ്ഞു പോകരുത്, തേക്കോ ഏഹ് ഫ്രോക്ക് മത് ഖൂനേന ഇത് കളയരുത്, ഇത് ഞാൻ പൈസ കൊടുത്ത് തുന്നിച്ച 7 rupees കൊടുത്ത് തുന്നിച്ചതാണ്. അപ്പൊ ഇതൊക്കെ ആൾക്കാരിൽ മറ്റു കേൾക്കുന്നവരിൽ ഒരു അരോചകം സൃഷ്ടിക്കും എന്നുള്ള കാര്യം ബുവാജിക്ക് മനസ്സിലാവുന്നില്ല. ഏഹ് പ്യാലെ മത്തോടന ഈ കപ്പ് പൊട്ടിക്കരുത് വരണ 50 rupees ആ സെറ്റ് ബിഗടിച്ചോ 50 rupees സെറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ അത് ചീത്തായി പോവും. പ്രത്യേക വസ്തുക്കി ഹിദായത്ത് കെ ബാദ് വേ അന്യൂപ്പർ ആയി ഇത് പൊട്ടിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് എല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന് ശേഷം കി സമയ ക്യാ ഖായേഗി എത്ര സമയത്ത് എന്തൊക്കെ കഴിക്കണം കബ് കിത്തന ഘൂമിനെ എത്ര മാത്രം കറങ്ങണം സബ് കുച്ച് നിശ്ചയം ചെയ്ത് എല്ലാം ഭായ സബിനോട് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പൊ തന്നെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി വരികയാണ് ഓരോ അനുച്ഛേദ് കഴിയും തോറും. ടീക്കെ സംശയം ആകെ ബച്ചു
1: ഹാജി
0: ടീക്ക് ബച്ചു ആകെ ദേഖ് ലീജിയെ ആഖിർ വഹ് ക്ഷണ ഭി ആ പഹൂജ ജബ് ഭായി സാഹബ് ഏക് നൗക്കർ ഔവർ അന്യുക്കു ലേക്കർ ചലേഗേ ബുവാജിനെ അന്യുക്കോ ഖൂ പ്യാർ കിയ രോയേ ഭി ഉൻക രോന മേരേ ലിയെ നൈ ബാത് ഥി ഉൻ ദിൻ പഹലി ബാർ ലഗാക്കി ഉൻകി ഭയങ്കർ കഠോരത മേ കഹീം കോമളത ഭി ചിപ്പി ഹെ ഭായി സാഹബ് ക പത്ര റോസ് ആതാ ഥാ ജിസ്മേ അന്യുക്കി തബിയത്ത് കെ സമാജ രഹതേ ഥേ ബുവാജി ഭി റോസ് ഏക പത്ര ലിഖ്തി ഥി ജിസ്മേ അപ്നി ഉൻ മൗഖിക ഹിദായത്തോം കോ ലിഖിത രൂപ സേ ദൊഹാര ദിയ കർത്തി ഥി ജബ് ഭായി സാഹബ് ഏക് നൌക്കർ ഔർ അന്യുക്കോ ലേക്കർ ഭായി സാഹബ് എന്ത് ചെയ്തു ഒരു സെർവന്റും അന്യുക്കോ ആയിട്ട് അവിടെ നിന്ന് പോയി. ബുവാജിനെ അന്യുക്കോ ഖൂബ് പ്യാർ കിയ ബുവാജിക്ക് അന്യുവിന്റെ അടുത്ത് അത്രമാത്രം സ്നേഹമാണ്, വളരെ സ്നേഹമുള്ള വ്യക്തിത്വമാണെങ്കിലും അവരുടെ ആവശ്യമില്ലാതെ അതായത് അതിൽ കവിഞ്ഞുള്ള അവരുടെ ആ സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളുമാണ് ഇപ്പോ പ്രശ്നമായിരിക്കുന്നത്. ഉൻകാ രോന മേരേലിയെ നൈ ബാത്തി ഉൻദിൻ പഹലി ബാർ ലഗ്കി ഉൻകി ഭയങ്കർ കഠോരതാമേ കഹീം കോമളത ഭിച്ചിപ്പി ഹെ മത്ലബ് ക്യാ ഹോത്താ ഹെ അന്നു ഉദർസേ നികൽ ഗെയ് അന്നു നികളിലേക്ക്

0: लिखित रूप से दोहरा दिया करती थी। ठीक है, समझ में आ गया बच्चों?
1: हाँ जी।
0: आगे देख लीजिए बच्चों। करीब एक महीने के बाद एक दिन भाई साहब का पत्र नहीं आया, दूसरे दिन भी नहीं आया। बुआ जी बड़े चिंतित हो उठी। तीसरा दिन भी निकला गया, अब तो बुआ जी की चिंता का पार रही था। देखो इस छोटे से अनुच्छेद में क्या लिखा, करीब एक महीने के बाद, അന്യവിടുന്ന് പോയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഏക ദിൻ ഭായി സാഹബ് ക പത്ര നഹീമായ, ഭായി സാഹബിന് ലെറ്റർ വന്നിട്ടില്ല. ദൂസരേ ദിൻ ഭി നഹീമായ, വന്നില്ല. ബുവാജി ബഡി ചിന്തിത ഹോ ഉഠി, ബുവാജിക്ക് വളരെ ടെൻഷനായി, അവർ ആലോചിച്ചു തുടങ്ങി. തീസരാ ദിൻ ഭി നികലാകയ, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്തോ ബുവാജിക്ക് ചിന്ത കാ പാർ നഹീൻ രഹ, ബുവാജിയുടെ ചിന്തയോ ഒരു അതിരില്ലാതായിപ്പോയി. കാരണം ലെറ്റർ വരുന്നില്ല, ഒരു വിവരം അറിയുന്നില്ല. അങ്ങനെ ബുവാജി ആകെപ്പാട് അസ്വസ്ഥതയായിരിക്കുന്നതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ठीक है बच्चो, एक प्रश्न और उत्तर भी है इसमें. सवाल ये है, अब तो बुआ जी की चिंता का पार नहीं रहा, बुआ की चिंता क्या रही होगी? चांदनी आप बताइए.
1: हाँ जी। बाई साहब और अन्नू के जाने के करीब एक महीने के बाद उनका पत्र नहीं आया, दूसरे दिन भी नहीं आया, तीसरा दिन भी निकल गया। उसकी यही चिंता रही होगी कि उन्हें कुछ हो गया क्या।
0: सबर चांदनी, आगे देख लीजिए बच्चो. रात का वे मेरे कमरे में आकर सुई पर सारी रात दुस्वप्न देखती रही और रोती रही. वे बार बार कहती कि उन्होंने स्वप्न में देखा है कि भाई साहब अकेले चले आ रहे हैं, अन्नू साथ रही है और उसकी आंखें लाल है. मैं तरह तरह से उन्हें आश्वासन देती पर बस वे तो कुछ सुन नहीं रही थी. तभी नौकर ने भाई साहब का पत्र ला कर दिया. बड़ी व्याग्रता से कांपते हाथों से उन्होंने उसे खोला और पढ़ने लगी. एकाएक पत्र फेंक कर सर पीटती बुआ जी छींक कर रो पड़ी. मैं थक रह गई. आंखों के आगे अन्नू की फूली सी तस्वीर घूम गई. तो क्या अब अन्नू सचमुच ही संसार में नहीं है? मैंने साहब करके भाई साहब का पत्र उठाया, लिखा था, എഴുത്ത് സമയത്തിന് കിട്ടിയില്ല, കിട്ടാതെ ആകെ ഒരു അസ്വസ്ഥതയായി പോയി. ആ അസ്വസ്ഥതയിൽ വന്നത് അപ്പൊ രാത് കോ കമരേമേ ആക്കർ സോയി പേർ സാരി രാത് ദുസ്വപ്ന ദേക്തി തി. അവര് മുറിയിലേക്ക് ഉറങ്ങാൻ പോയെങ്കിലും അവർക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചിരുന്നില്ല. അവരെന്ത് ചെയ്തു, ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഒരു രോത്തി രഹി, കരയുകയും ചെയ്യായിരുന്നു. വേ ബാർ ബാർ കത്തേക്ക്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഉൻഹോനെ സ്വപ്നമേ രേഖാ ഹേക്കി, കണ്ടത് ഭായി സാഹബ് അകേലെ ചലേ ആ രഹേ ഹൈ, ഉച്ചയ്ക്ക് നടന്നു വരുന്നതായിട്ടും. അന്നു സാത്ത് നഹീം ഹെ, അന്നു കൂടെ ഇല്ല. അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ അന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. അവർ ഉൻകി ആംഖ്യം ലാൽ ഹെ, കണ്ണുകൾ ചുമന്നിരിക്കുന്നു. തരഹ് തരഹ് സെ ഉൻഹേയും ആശ്വാസൻ ദേത്തി പർ ബസ് വേ തോ കുച്ച് സുൻ നഹീ രഹി തി, ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നില്ല. തഫി നൗക്കറിനെ ഭായി സാഹബ് കാ പത്ര ലാക്കർ ദിയ, എഴുത്തു കൊണ്ടുവന്നു. ബഡി വ്യഗ്രദാസെ കാംതെ ഹാത്തോംസ്, വളരെ വ്യഗ്രതയോടുകൂടിയും വിറയ്ക്കുന്ന കൈകളോടും കൂടിയും ഉൻഹോനെ ഉസേ ഖോല അവർ പടനയിലേക്ക് അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. ഏകായേക്ക് പത്ര ഫേക്കുക്കർ സർ പീഡ്തി ബുവാജി ചീക്കുക്കർ, ഓരോരോ പത്രം വായിക്കും തോറും എന്താണ്, അവര് വളരെ അസ്വസ്ഥതയായിട്ട് വളരെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. മെയും ധക്കൂ രഹുകൈ, ആംഖോം കെ ആകെ അന്നൂക്കി ഫോലീസി തസ്വീർ കൂങ്കൈ, ആ അന്നൂന്റെ വളരെ ഭൂലിഭാലിയായിട്ടുള്ള, അതായത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഫോട്ടോയും അവിടെ നിന്ന് കാണാനില്ല. തോ ക്യാ അപ അന്നു സച്ചുമുച്ചി സംസാർമേ നഹി ഹെ, ഈ ലോകത്ത് ഇപ്പൊ എന്റെ അന്നു ജീവിച്ചിരിപ്പില്ലേ എന്ന് വരെ അവര് ചിന്തിച്ചു. മേനെ സാഹസ് കർക്കെ ഭായി സാഹബ് ക പത്രം ഉഠായ ലിഖാത്ത, ഞാൻ വളരെ സാഹസപ്പെട്ട ഭായി സാഹബിന്റെ പത്രം എടുത്ത് അതിനെ എഴുതാൻ തുടങ്ങി. സമുച്ചമേ ആകെയാ ബച്ചു?
1: ഹാജി.
0: ആകെ ദേക്കോ ബച്ചു, പ്രിയ സയാനി, സമുച്ചമേ നഹി ആത്ത കിസ് പ്രകാർ തുംഹേം ഇഹ പത്ര ലിഖോ, കിസ് മുഹസേ തുംഹേം ഇഹ ദുഃഖദ് സമാചാർ സുനാവോ. ഫിർഫി റാണി തും ഇസ് ചോട്ടുക്കോ ധൈര്യപൂർവക സഹലേന, ഇഹ സൻസാർ നശ്വർ ഹേ ജോ ബനാ ഹേ വഹ ഏക് ന ഏക് ദിൻ മിട്ടേങ്കാ ഹി, തുംഹാരി ഇതിനി ഹിദായത്തോം കേ ഔർ അപ്നി സാരി സതർക്കതാ കെ ബാവജൂദ് മേം ഉസേ നഹി ബജാ സക ഇസേ അപ്നെ ദുർഭാഗ്യ കെ അതിരിക്ത ഔർ ക്യാ കഹു, ഏഹ് സബ് കുച്ച് മേരേ ഹി ഹാത്തോം ഹോനാ ഥാ, ആസൂ ഭരി ആംഗോം കെ കാരൺ ശബ്ദോം കാ രൂപ അസ്പഷ്ട സേ അസ്പഷ്ടതർ ഹോതാ ജാ രഹാ ഥാ, ഔർ മേരേ ഹാത്ത് കാം രഹേ ഥേ, മേരേ ആംഖേ ശബ്ദോം കോ പാർ കർത്തി ഹുയി പത്ര കെ അന്തിം ഹിസ്സേ പർ ജാ പഡി, ധൈര്യ രഖന റാണി ജി കുച്ച് ഹുവ ഉസേ സഹനേ കി ഔർ ഭൂലനേ കി കോശിഷ് കർണ, കൽ ചാർ ബജെ തുംഹാരെ പച്ചാസ് റുപ്യേ വാലേ സെറ്റ് കെ ദോനോം പ്യാലെ മേരെ ഹാത്ത് സേ ഗിർക്കർ ടൂട്ട് ഗയേ, അന്നോ അച്ചി ഹെ ശീക്ര ഹി ഹം രവാന ഹോനെ വാലേ ഹു. അതായത് അദ്ദേഹം എഴുതിയത്, പ്രിയ സയാനി, समझ में नहीं।

0: മാതാ, കിസ് പ്രകാർ തുംഹേം ഇഹ പത്ര ലിഖു, എങ്ങനെ നിനക്ക് എഴുത്തെഴുതും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. കിസ് മുഹുസേ തുംഹേം ഇഹ ദുഃഖത് സമാചാർ സുനൂങ്ക, ഞാൻ എങ്ങനെയാണ് ഈ ദുഃഖകരമായിട്ടുള്ള വാർത്ത നിന്നെ അറിയിക്കുക. ഫിർഫി റാണി തും ഇസ് ചോട്ടുക്കോ ധൈര്യപൂർവക സഹലേന, നീ ഇത് ധൈര്യപൂർവ്വം നീ ക്ഷമിക്കണം, നീ അത് കേൾക്കണം, ഉൾക്കൊള്ളണം. ഇഹ സംസാര നശ്വർ ഹേ, ഇത് സംസാര നശ്വരമാണ്. ജോ ബനാഹേ വഹ ഏക് നാ ഏക് ദിൻ മിട്ടേങ്കാരേഹി, അതായത് എന്തും നമ്മുടെ ഈ ഭൂമിയിൽ ഉടലെടുത്താലും അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ ഒരു കാലത്ത് നശിക്കുക തന്നെ ചെയ്യും. തുംഹാരി ഇത്തിനി ഹിദായത്തെയും കേ അവർ അപ്പനെ സാരേ സതർക്കതാക്കിയ ബാവജൂത് മേയും ഉസൈനഹിയും ബജാസക, നിന്റെ ഈ ഇൻസ്ട്രക്ഷനുകളിൽ നിന്നോ നിന്റെ ഈ സ്വഭാവത്തിൽ നിന്നോ എന്നും ഉസൈനഹി ബജാസക രക്ഷപ്പെടാൻ പറ്റില്ല. ഇസേ അപ്പനെ ദുർഭാഗ്യക്ക് അതിരിക്ത അവർക്കാക്കരു, ദുർഭാഗ്യം എന്നല്ലാതെ എന്താണ് പറയുക. എഹ്സബ് കുച്ച് മേരേഹി ഹാത്തവും ഹോനാഥ, ഇതെല്ലാം എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണ്. ആസൂപരി ആംഗവും കെ കാരൻ ശബ്ദവും ക രൂപ അസ്പഷ്ടാത്തർ ഹോത്താ ജാരഹാഥ, നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ അത് നമ്മൾ കേൾക്കുന്ന ആള് അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ ആ തെറ്റ് വിവരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവികാരമാണ് ഈ ലെറ്ററിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് അവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, മേരെ ഹാത്ത് കാപ് രഹേഥ, എന്റെ കൈകൾ വിറയ്ക്കുന്നു. മേരെ ആംഗോ ശബ്ദവും കെ പാർ കർത്തി ഹേ പത്രിക അന്തിം ഹിസേമേ, അവസാനത്തെ പേജിൽ ലെറ്ററിന്റെ ആ എഴുത്തിന്റെ അവസാനത്തെ പേജില് അദ്ദേഹം എത്തിയപ്പോൾ ധൈര്യ രഖന റാണി ജോ കുച്ചു ഹുവ ഉസേ സഹനേക്ക് ഓർ ഫൂലിനേക്ക് കോശിഷ് കർ, നമുക്ക് എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം സഹിക്കാനും മറക്കാനും നമ്മൾ ശ്രമിക്കണം. കൽ ചാർ ബജെ, ഇന്നലെ 4 മണിക്ക് തുംഹാരെ 50 രൂപയെ വാലെ സെറ്റ്, നിങ്ങളുടെ ആ 50 രൂപയുടെ ആ സെറ്റിൽ നിന്ന് 2 ഗ്ലാസുകളും എന്റെ കയ്യിൽ നിന്നും വീണ് പൊട്ടിപ്പോയി. അന്നു അച്ചിഹെ, അന്നു നന്നായിരിക്കുന്നു. ശീക്രഹി ഹം രവാന ഹോനി വാലേഹെ, നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യണം. അപ്പൊ ആ 50 രൂപയുടെ ആ കപ്പ് പൊട്ടിയതിനെ എങ്ങനെയാണ് പൂവാജി അറിയിക്കുക എന്നുള്ള ഒരു സാഹസപരമായിട്ടുള്ള എഴുത്തായിരുന്നു അത്. ആജ് കാ കക്ഷ ഇതർ സമാപ്ത ഹോഗ്യാ ബച്ചു.
1: ധന്യവാദ് അധ്യാപിക ജി.
0: ധന്യവാദ്.
2: അഭി തക് ആപ്സിന്റെ ഹേഥേ ഹിന്ദി പാട്ട്. അധ്യാപിക ഥേ സ്മിത എസ് വി. ഛാത്രായം ഥേ അർപ്പിത ഓർ ചാന്ദിനി മോഹൻ. ഇസീ കെ സാത്ത് ആജ് കാ ഹിന്ദി പാട്ട് യഹി സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.
3: ആകാശവാണി ഇപ്പോൾ ചങ്ങാതി.
4: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ 2 തരത്തിലുള്ള സത്യപ്രതിജ്ഞകളാണ് നടക്കുന്നത്. അതിലൊന്ന് ദൈവനാമത്തിലുള്ള സത്യപ്രതിജ്ഞ, മറ്റൊന്ന് ദൈവവിശ്വാസികളല്ലാത്തവർ ചെയ്യുന്ന ദൃഢപ്രതിജ്ഞ. കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നവരും ഒരു ഗ്രന്ഥത്തിൽ തൊട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് അവർ പറയുന്ന കാര്യത്തിന് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും അവ പാലിക്കാത്തവരുമുണ്ട്. സാധാരണ പറയുന്ന കാര്യവും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്ന കാര്യവും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ടാകുമോ? ഇന്ന് നമുക്ക് ഇതേക്കുറിച്ച് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക. 9880221957.
5: നാളെ ഒക്ടോബർ 10 10:30 കോട്ടയം YMCA വെച്ച് ചങ്ങാതി പരിപാടിയുടെ ഒരു സമ്മേളനം നടക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
6: ചങ്ങാതി റേഡിയോ പരിപാടി നടത്തുന്ന ടീം അംഗങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും ഇതൊരു അവസരമാണ്. ചങ്ങാതി റേഡിയോ ശ്രോതാക്കളുടെ ഈ സമ്മേളനം വരുന്ന ഒക്ടോബർ 10 രാവിലെ 10 കോട്ടയം YMCA ഹാളിൽ വെച്ച്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക. 9880221957.

0: വളരെ പ്രസിദ്ധമായ പല പുസ്തകങ്ങളെക്കുറിച്ചും ആളുകൾ സംസാരിക്കാറുണ്ട്. മിക്കവരും ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പ് വായിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ മാത്രം അറിവുള്ളവരോ ആയിരിക്കും. ആ ഗ്രന്ഥം പൂർണ്ണമായി അവർ വായിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെക്കുറിച്ചും സത്യമാണ്. യേശുക്രിസ്തു ഗിരിപ്രഭാഷണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചിലർ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില ഉദ്ധരണികൾ തെറ്റാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വായിച്ചിട്ടുള്ളവർക്കറിയാം ഈ പറയുന്നവർ ഗിരിപ്രഭാഷണം വായിച്ചിട്ടില്ല എന്ന്.
1: എന്നാൽ ഗിരിപ്രഭാഷണങ്ങൾ വായിച്ചിട്ടുള്ളവർ അതിശയിച്ചു പോകുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിലൊന്നാണ് സത്യം ചെയ്യരുത് എന്ന കൽപ്പന.
0: നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന് യേശു ഗിരിപ്രഭാഷണത്തിൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് വളരെ വിചിത്രമായി തോന്നും. സത്യം ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? സത്യപ്രതിജ്ഞയും കോടതിയിലെ സാക്ഷ്യവുമൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവൻ്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. നിന്റെ തലയെക്കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആളുകൾ സത്യം ചെയ്യുന്നതും ആണയിടുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ മക്കളാണ് സത്യം എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ ആണയിട്ട് പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഈ പറയുന്നവർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത്ര വിശ്വാസം പോരാ. പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ ചെയ്യുന്ന ചില എക്സ്ട്രാ പൊടിക്കൈകളാണ് ഈ സത്യം ചെയ്യലും ആണയിടലുമെല്ലാം. യഹൂദന്മാർ ആണയിട്ടിരുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവർ സ്വർഗത്തെക്കൊണ്ട് ആണയിടുമായിരുന്നു, അവരുടെ തലസ്ഥാന നഗരമായ യെരുശലേമിനെ കൊണ്ട് ആണയിടുമായിരുന്നു, സ്വന്തം തലയെക്കൊണ്ട് പോലും ആണയിടുമായിരുന്നു. എന്നാൽ ഇവയൊന്നും ആണയിടുന്ന ആളുടെ നിയന്ത്രണത്തിലുള്ളതല്ല. സ്വർഗവും ഭൂമിയും ദൈവത്തിൻ്റെതാണ്, തലസ്ഥാന നഗരം രാജാവിൻ്റേത്. സ്വന്തം തലമുറയാണെങ്കിലും ആ തലയിലുള്ള ഒരു മുടി സ്വതവേ വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നമുക്ക് കഴിയില്ല. പിന്നെ എന്തിനാണ് ഇതിനെയൊക്കെ ചൊല്ലി ആണയിടുന്നത്? ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അത് മാത്രം പറഞ്ഞാൽ പോരെ? ഒരാൾ ഒരു ലളിതമായ കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്നവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ പറയുന്നയാൾ സത്യസന്ധനല്ല എന്ന് മറ്റുള്ളവർക്ക് ഓൾറെഡി അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വഭാവം സത്യസന്ധത ഉള്ളതാണെങ്കിൽ നമ്മൾ ആണയിടേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ പറയുന്നത് ആളുകൾ വിശ്വസിക്കും. മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ആണയിടുകയും സത്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്.
1: അപ്പോൾ ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സത്യവാങ്മൂലം നൽകുന്നു, അതുപോലെ ചില സമ്മതി പത്രങ്ങളിൽ എഴുതി ഒപ്പിട്ട് നൽകുന്നു, ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ?
0: സത്യപ്രതിജ്ഞ ചെയ്യുന്നതോ കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതോ ഒക്കെ തെറ്റാണെന്നല്ല. കോടതിയിൽ ഉള്ളവർക്കോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിലുള്ളവർക്കോ എല്ലാവരെയും പരിചയമുണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെയൊക്കെ ചെയ്യണം. എന്നാൽ നമ്മെ പരിചയമുള്ളവർ നമ്മൾ പറയുന്നു വിശ്വസിക്കുന്നില്ലെങ്കിൽ അത്

0: ദുഃഖകരമാണ്. അതേസമയം ഒരാൾ സത്യമേ പറയൂ എന്ന് അയാളെ പരിചയമുള്ളവരും ബന്ധുക്കളും പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്.
1: ഗിരിപ്രഭാഷണത്തിലെ മറ്റൊരു വിവാദകരം ആയ കാര്യം ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെവിടും കാണിച്ചു കൊടുക്കണം എന്നതാണ്. ഇത് പ്രായോഗികമായി നടപ്പിലാകുമോ?
0: ഗിരിപ്രഭാഷണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണിത്. ഇതിന് ഒരല്പം വ്യത്യാസമുണ്ട്. ഇങ്ങനെയല്ല അത് പറഞ്ഞിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഇങ്ങനെയാണ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന തത്വം യഹൂദന്മാർ കേട്ടിട്ടുണ്ട്. അവരുടെ ന്യായപ്രമാണത്തിൽ ഉള്ള കാര്യമാണിത്. ഒരു സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥിതി കുറ്റം ചെയ്തയാൾക്ക് ശിക്ഷ നൽകുമ്പോൾ ആ ശിക്ഷ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ നിയമം കൊടുത്തത്. അല്ലാതെ വ്യക്തിപരമായി ആരെങ്കിലും നമുക്ക് വേദനയോ വിഷമമോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഉടൻ തന്നെ പ്രതികാരം ചെയ്യണമെന്ന് പഠിപ്പിക്കാനായിരുന്നില്ല ഈ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന തത്വം കൊടുത്തത്. എന്നാൽ യഹൂദ മത നേതാക്കൾ യേശുവിൻ്റെ സമയമായപ്പോഴേക്കും പകരം വീട്ടുവാനുള്ള ഒരു ഉപാധിയായി ഈ പറച്ചിലിനെ ഉപയോഗിച്ചു. നമ്മെ മനഃപൂർവ്വമായി ഉപദ്രവിക്കുന്ന ഒരാളോട് പ്രതികാരം ചെയ്യാനോ വഴക്കിടാനോ പോകരുത് എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവനെ മറ്റേതും കാണിക്കുക എന്നാണ്. ഇതിൻ്റെ അർത്ഥം നമ്മെ ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് തന്നെ നിന്ന് അവരുടെ ഉപദ്രവം മുഴുവൻ സഹിക്കുക എന്നല്ല. കാരണം വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവൻ എന്നത് അവരുടെ നാട്ടിലെ ഒരു ഭാഷാപ്രയോഗമാണ്. വലത്ത് കൈകൊണ്ട് ഒരാളുടെ ചെകിട്ടത്ത് അടിച്ചാൽ അത് അടി കൊള്ളുന്നയാളുടെ ഇടത്തെ ചെകിട്ടിലാണ് പതിയുക. വലത്തെ ചെകിട്ടത്ത് അടിക്കണമെങ്കിൽ ഒന്നുകിൽ ഇടത് കൈ കൊണ്ടടിക്കണം, അല്ലെങ്കിൽ വലത് കൈയുടെ പുറം ഭാഗം കൊണ്ടടിക്കണം. ഭൂരിപക്ഷം ആളുകളും വലങ്കയ്യന്മാരായതുകൊണ്ട് ഇടത് കൈ കൊണ്ടടിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരാളെ പരിഹസിക്കുന്നതിനോ നിസാരനാക്കുന്നതിനോ വേണ്ടി കൈയുടെ പുറം കൊണ്ട് മുഖത്ത് പതുക്കെ തട്ടുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. യേശു അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. വലത്തെ ചെകിട്ടത്ത് അടിക്കുക എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കിയത് ഒരാൾ നമ്മെ നിസാരനാക്കുന്നു, പരിഹസിക്കുന്നു എന്നാണ്. അയാളോട് കണക്ക് തീർക്കാൻ പോകാതെ അയാൾ വേണമെങ്കിൽ ഇനിയും പരിഹസിച്ചോട്ടെ, ഇനിയും എന്നെ ഇൻസൾട്ട് ചെയ്തോട്ടെ എന്നാണ് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദുഷ്ടൻ ചെയ്യുന്നതുപോലെ തന്നെ ദുഷ്ടനോട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ദുഷ്ടന്മാരായ ആളുകൾ നമ്മെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അത് മുഴുവൻ സഹിക്കണമെന്നല്ല. അക്കാലത്തെ യഹൂദന്മാരെ ഭരിച്ചിരുന്നത് റോമൻ ഗവൺമെൻറ് ആയിരുന്നു. റോമൻ പടയാളികൾക്ക് ആ നാട്ടുകാരായ ആളുകളെ കൊണ്ട് അവരുടെ ആയുധം ചുമപ്പിക്കാൻ ഒരു അവകാശമുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ നിയമമായിരുന്നു. ഒരു പടയാളിക്ക് സാധാരണക്കാരനായ ഒരാളോട് എൻ്റെ വാൾ അല്ലെങ്കിൽ കുന്തം ഒരു മൈൽ ദൂരം ചുമക്കണമെന്ന് പറഞ്ഞാൽ ആ കേട്ടയാൾ അതനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അവനു വേണ്ടി ഒരു മൈലല്ല രണ്ട് മൈൽ പോകാൻ മടിക്കരുതെന്നാണ് യേശു പറഞ്ഞത്. ഒരാളൊരു സഹായം അഭ്യർത്ഥിച്ചാൽ അത് മനസ്സോടെ ചെയ്തു കൊടുക്കുക, അതാണതിൻ്റെ അർത്ഥം. നമ്മോട് ആരെങ്കിലും സാമ്പത്തിക സഹായം ചോദിച്ചാൽ അവനോട് പിന്നെ വാ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും അരുത്.
1: ഇങ്ങനെയൊക്കെ പെരുമാറാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? സാധാരണക്കാരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ?
0: ആ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെയൊക്കെ പെരുമാറാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല അസാധ്യവുമാണ്. സാധാരണക്കാരെ കൊണ്ട് ഇത് പറ്റുകയേയില്ല. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അതിൻ്റെ അർത്ഥം സമൂഹത്തിലെ മത നേതാക്കൾ, ധർമ്മോപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇതൊന്നും പാലിക്കാൻ സാധിച്ചിരുന്നില്ല. സമൂഹത്തിലെ ആരും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. അത് കേട്ട യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. യേശു പറയുന്ന ധാർമ്മിക നിലവാരം അവരുടെ മതവും മത നേതാക്കളും പറയുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും വളരെ ഉയരത്തിലാണ്.
1: യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ആളുകളെ

0: സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: അതൊക്കെ അങ്ങനെ പറയുന്നവർ തന്നെ വേണം വിശദീകരിക്കാൻ. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം, ദൈവത്തിന്റെ ധാർമ്മിക നിലവാരം മനുഷ്യർ കരുതുന്ന അവരുടെ ധാർമ്മിക നിലവാരത്തെക്കാളും വളരെ ഉയർന്നതാണ്. ഇതാണ് ഗിരിപ്രഭാഷണം മനുഷ്യനോട് പ്രാഥമികമായി പറയുന്നത്.
0: ഇതേപ്പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. ഞങ്ങളുടെ നമ്പർ 9880221957. നമ്പർ വീണ്ടും 9880221957.
1: നാളെ ഒക്ടോബർ 10-ാം തീയതി 10:30 മണിക്ക് കോട്ടയം YMCA വെച്ച് ചങ്ങാതി പരിപാടിയുടെ ഒരു സമ്മേളനം നടക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ ശ്രദ്ധിക്കുക, 9880221957.
0: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. പ്രത്യേക അറിയിപ്പ്.
1: ഒരു പ്രത്യേക അറിയിപ്പ്: ചങ്ങാതി പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നവരുമായി പരിചയപ്പെടുവാൻ നിങ്ങൾക്ക് ഒരു അവസരം. നാളെ ഒക്ടോബർ 10-ാം തീയതി 10:30 മണിക്ക് കോട്ടയം YMCA വെച്ച് ചങ്ങാതി പരിപാടിയുടെ ഒരു സമ്മേളനം നടക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പർ ശ്രദ്ധിക്കുക, 9880221957.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: Bro, this offer is massive. Total aura. You got a lock-in.
2: No cap. Pure vibes. Pittapillil Saturday surprise sale il neckband mudal soundbar vare free aa.
3: Ivarude slang search cheythu thalavedane aagunnavinekkal nallathu Pittapillil poi pudhiya smartphone vaangunnava.
4: October 10 Pittapillil Saturday surprise sale. Ella smartphone purchase inum purchase value anusarichu urappaya sammanangal.
5: Aagashavani. Eppol samayam 5 mani kazhinju 40 minute.
6: നഗരപുരാണം.
7: കുണ്ടറ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക കുണ്ടറ വിളംബരം തന്നെയാണ്. പിന്നെ അലിൻഡ്, കേരള സെറാമിക്സ് എന്ന കുണ്ടറ കളിമൺ ഫാക്ടറി, ലക്ഷ്മി സ്റ്റാർച്ച് തുടങ്ങിയ വ്യാവസായിക നാമങ്ങളും ഓടിയെത്തും. വിദേശികൾ കേരളത്തിലെത്തിയ ഇടമെന്ന നിലയിൽ കൊല്ലത്തിന്റെ പ്രാധാന്യം പോലെ തന്നെ പ്രസക്തമാണ് വിദേശ ശക്തികളുടെ ചൂഷണത്തിന് ആദ്യം പ്രതിരോധം തീർത്ത മണ്ണും കൊല്ലമായിരുന്നു. അതിന്റെ മരിക്കാത്ത ഓർമ്മകൾ ഇവിടെയുണ്ട്. കൊല്ലം നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ എത്താം. കുണ്ടറ വിളംബരം നടത്തിയ ഇളം വള്ളൂരിൽ ആ കുണ്ടറ വിളംബര സ്മാരകവും കാണാം. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിന്റെ ഐതിഹാസിക സ്മരണകൾ ഇരമ്പുന്ന ഫലകം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ജനങ്ങളത് ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. പിന്നീട് പോരാട്ടത്തിന്റെ തുടർച്ചയായി ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുന്നതിനിടെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത്. കുണ്ടറയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയായി പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായ മ്യൂസിയം നിലകൊള്ളുന്നു. പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ അഷ്ടമുടി കായലിന്റെ 8 മുടികളിൽ ഒരെണ്ണമായ കാഞ്ഞിരക്കോട് കായലിന്റെ തീരത്താണ് കുണ്ടറ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം മുതൽ റോഡ്, തീവണ്ടി, ജലം വഴിയുള്ള ഗതാഗത സൗകര്യമുണ്ടായിരുന്ന ദേശം. വിദ്യുച്ഛക്തിയുടെ ലഭ്യതയും അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെ സാന്നിധ്യവും കുണ്ടറയെ വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റി. അത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടുകളാണ്. 1804 കുണ്ടറയിലൂടെ കൊല്ലം ചെങ്കോട്ട റെയിൽപാത വരുന്നത്. ഇതോടെ മദ്രാസിൽ നിന്ന് റെയിൽ മാർഗം കൊല്ലത്തേക്ക് ആളുകളെയും യന്ത്ര സാമഗ്രികളെയും വ്യവസായ ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളെയും എളുപ്പത്തിൽ എത്തിക്കുന്നതിനുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു. അതിന്റെ തുടർച്ചയായി 1920 കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും കശുവണ്ടി വ്യവസായം വളർച്ച നേടി. സെറാമിക് വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവായ ചൈന കളിമണ്ണിന്റെ സമൃദ്ധമായ നിക്ഷേപം കുണ്ടറയിലുണ്ടായിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് 1937

കുണ്ടറയിൽ കളിമണ്ണ് സംസ്കരണ വ്യവസായം ആരംഭിച്ചു. 1960കളിൽ ഇതാണ് വികസിച്ച് ദി കേരള സെറാമിക്സ് ലിമിറ്റഡായി മാറിയത്. 1940 മെയ് 3 കുണ്ടറയിൽ 66 KV വൈദ്യുത സബ്സ്റ്റേഷനും സ്ഥാപിച്ചതോടെ വ്യവസായ രംഗം കൂടുതൽ പുഷ്ടിപ്പെട്ടു. 1943 ട്രാവൻകൂർ കെമിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ആദ്യത്തെ ഉൽപാദന യൂണിറ്റ് സ്ഥാപിച്ചതും ഇതിന്റെ തുടർച്ചയാണ്. അലുമിനിയം വ്യവസായം ആരംഭിക്കുന്നതിന് സഹായകമായതും അതുതന്നെയാണ്. മദ്രാസിലെ ശേഷശ്രായി ബ്രദേഴ്സ് ഗ്രൂപ്പ് 1946 ജനുവരി 2 അലിൻഡ് കുണ്ടറ സ്ഥാപിച്ചത് അലുമിനിയം വൈദ്യുത കേബിൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു അത്. കാലം കടന്നുപോകെ വ്യവസായങ്ങൾ തകർന്നതിനും കുണ്ടറ സാക്ഷ്യം വഹിച്ചു. കാലത്തിനനുസരിച്ച് വ്യാവസായിക പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ കൊല്ലം ക്യാമ്പസായ കൊല്ലം ടെക്നോ പാർക്ക്. അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള 44.46 ഏക്കർ സ്ഥലത്താണിത്. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുണ്ടറ എന്നത് ഈ ദേശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ആകാശവാണി
1: ഇപ്പോൾ എ സിറാജുദ്ദീൻ ഖുർആൻ പാരായണം ചെയ്യുന്നു.
2: സൂറത്തു ലുഖ്മാൻ. ലുഖ്മാൻ എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. വലിയ തത്വജ്ഞാനിയും പണ്ഡിതനും ഭക്തരുമായിരുന്നു ലുഖ്മാനുൽ ഹക്കീം. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പാഠമായിട്ടുള്ള കുറെ ഉപദേശങ്ങൾ തൻ്റെ പ്രിയപുത്രനെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ചിലത് ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ധ്യായത്തിൽ ആ മഹാപുരുഷൻ്റെ പേര് നൽകിയത്. ഇതിൻ്റെ അവതരണം മക്കയിലാണ്. 34 സൂക്തങ്ങളാണുള്ളത്. അള്ളാഹുവിൻ്റെ ഏകത്വം, പ്രവാചകത്വം, ഖബറിലെ ജീവിതം, പുനരുദ്ധാനം എന്നിവയാണ് ഇതിൻ്റെ മുഖ്യ പ്രമേയം. ഈ ദിവ്യഗ്രന്ഥം സന്മാർഗകാംക്ഷികളുടെ രക്ഷാകവചമാണ്. നിസ്കാരവും നോമ്പും മറ്റ് മതശാസനങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്ന സച്ചിതന്മാർക്ക് ഈ ഗ്രന്ഥം ഒരു പ്രകാശഗോപുരം കണക്കെ വഴിവെളിച്ചം നൽകിയിരിക്കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ വിജയവും ശാശ്വത നേട്ടവും അവർക്കാണ് ഉണ്ടാവുക. എന്നാൽ ജീവിതം വെറുതെ ഹോമിച്ചു കളയുന്ന എത്രയെത്ര ആളുകളാണ്. കളിയും ചിരിയും വിനോദവും തമാശയും തന്നെയാണ് അവരുടെ ജീവിതം. അത്യാവശ്യ കാര്യങ്ങളും സൃഷ്ടിപരമായ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കളയുന്ന പല ശൂന്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുക. ഇതിൻ്റെ ഫലം എന്താകുമെന്നല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിലും സത്യത്തിൻ്റെ പന്ഥാവിലും നിന്ന് അവൻ സ്വയം അകലും, മറ്റുള്ളവരുടെ അകൽച്ചയ്ക്കും അത് വഴിതെളിയിക്കും. അത്തരം ദുശ്ചേതികൾക്കെതിരെ ഇനിയും ആരെങ്കിലും അവനെ ഗുണദോഷിച്ചാലോ, അതവൻ തിരസ്കരിക്കും. സതുപദേശന്മാരെ പരിഹസിക്കാനും അവഹേളിക്കാനും അവനത് നിമിത്തമാകും. സൂറയുടെ അവസാന ഭാഗങ്ങളിൽ ചിന്തോദ്ദീപകമായ മറ്റു പല ദൃഷ്ടാന്തങ്ങളും ദൈവികാനുഗ്രഹങ്ങളും എടുത്തു പറയുന്നത് അള്ളാഹുവിൻ്റെ സമഗ്രാധിപത്യത്തിലുള്ള തെളിവുകൾ ധാരാളം കാണാം. ഖിയാമത്തിനാളിനെക്കുറിച്ച് ജാഗ്രതയോടെ ഗ്രഹിക്കുവാനും അതിനെ ഭയപ്പെടാനുള്ള കൽപ്പനയുമാണ്. ഓരോ വസ്തുവിനെയും സമഗ്രമായി ചൂഴ്ന്നു നൽകുന്ന അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് വിളംബരത്തോടെയാണ് അദ്ധ്യായം അവസാനിക്കുന്നത്. അള്ളാഹു സർവജ്ഞാനിയും സൂക്ഷ്മജ്ഞനുമാവത്തരം.

وحنا حملته أمه وحنا على وهن وفصاله في عامين

ശംസി ഫിൽ അർളി ഹറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക വഅ്ലുലു മിൻ സൗതിക

0: വൽഹംദുലില്ലാഹി റബ്ബിൽആലമീൻ.
1: ഖുർആൻ പാരായണം സമാപിച്ചു. പാരായണം ചെയ്തത് എ സിറാജുദ്ദീൻ. ആകാശവാണി, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ആദ്യം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ജൽജീവൻ മിഷൻ, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലുമീടും, മുന്നേറാം കൃഷിയിലൂടെ, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും, ഡോ മിനിമോൾ JS സംസാരിക്കുന്നു, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, അഞ്ജന ഹരീഷ് എഴുതി അവതരിപ്പിച്ച കഥ, ശ്രുതി നാഗേഷ് അവതരിപ്പിച്ച കവിത, ജ്യോതി എസ് അവതരിപ്പിച്ച കഥ, 8:00 സാഹിത്യവേദി, ആശാ കിഷോർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, യുദ്ധകൊതി, ദയാവധം, ഷുഹാന മെഹ്ഫിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ, അകലങ്ങളില്ലാത്ത ബന്ധം, പി സുദർശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത, പാടവരമ്പത്ത്, അഭിലാഷ് PP എഴുതി അവതരിപ്പിച്ച കഥ, കൂട്ടക്ഷരങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് സക്ഷം അംഗൻവാടി പോഷൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം, മനോജ് കോവിൽ വീട് നടത്തുന്ന പ്രഭാഷണം, 9:30 ഇംഗ്ലീഷ് പരിപാടി, മെന്റൽ വെൽ ബീയിങ് ദ നീഡ് ഓഫ് ദ അവർ, ടോക്ക് ബൈ സൈറ ജോർജ്, 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ, മേൽവിലാസം, 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബീരഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ, 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പൊൻപുലരി എന്ന കവിത, ആലാപനം കാവാലം സജീവ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് 6:15 ഉദയഗീതം, ജയ വിജയ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണി, കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം, പഠിക്കുന്നത് അരുമാനൂർ പ്രശാന്ത്, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, IT ഇൻസ്ട്രക്ടറായ ആമോസ് ജോയിയുമായി അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലെ, 11:00 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, നീലകണ്ഠ ശിവൻ കൃതികൾ, 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി, ശ്രീരേഖാകൃഷ്ണ പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നത്.

0: അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 തുടർ നാടകം, അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് കൂട്ടുകാരി, മനസ്സിന്റെ തെളിച്ചം ജീവിതത്തിന്റെ വെളിച്ചം ചിത്രീകരണം, രചന ഡോക്ടർ ആർ എസ് രാജീവ്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വെള്ളി വെളിച്ചം, 4:45 ജനപഥം, 5 മണിക്ക് സംസ്കൃത പരിപാടി, സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 5:15 പാട്ടുകളും, വിനീഷ് കമ്മത്ത് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 5:40 ചലച്ചിത്ര ഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ജലസേചനത്തിന് നൂതന രീതികൾ, ഡോക്ടർ മനോജ് പി സാമുവൽ സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8 മണിക്ക് നാടകം ജെൻസി വെഡ്ലോക്ക് ഭാഗം 1, രചന ഹരികുമാർ വാലേത്ത്, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM വിശ്വകർമ്മ സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, ഏഷ്യൻ ഗെയിംസ് 2026 അവലോകനം, രചന ഷിനോജ് ST, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, അർച്ചന ജി ഉപാധ്യായ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 11:35 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 38.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ജൽ ജീവൻ മിഷനെ കുറിച്ച് കേൾക്കാം. രാജ്യത്തെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും വീടിനുള്ളിൽ തന്നെ പൈപ്പ് വഴി മതിയായ അളവിൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ പ്രധാന ആശയം ഹർ ഘർ ജൽ, ഓരോ വീട്ടിലും ജലം എന്നതാണ്. ജൽ ജീവൻ മിഷൻ ആരംഭിച്ച കാലത്ത് ഗ്രാമീണ കുടുംബങ്ങളിൽ വളരെ കുറച്ച് വീടുകൾക്ക് മാത്രമാണ് വീടിനുള്ളിൽ പൈപ്പ് വഴിയുള്ള കുടിവെള്ള സൌകര്യം ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം മാറ്റി എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും ഫംഗ്ഷണൽ ഹൌസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ അഥവാ പ്രവർത്തനക്ഷമമായ ഗാർഹിക ടാപ്പ് കണക്ഷൻ നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൽ ജീവൻ മിഷൻ എന്നത് വീടുകളിൽ പൈപ്പ് സ്ഥാപിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, സുരക്ഷിതമായ ജലത്തിന്റെ ലഭ്യതയും അതിന്റെ ഗുണനിലവാരവും ദീർഘകാല സുസ്ഥിരതയും ഉറപ്പാക്കുക എന്ന വിശാലമായ ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നത് നമ്മുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലിനമായ വെള്ളം പലതരം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകാം. അതിനാൽ സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുന്നത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ജൽ ജീവൻ മിഷന്റെ പ്രാധാന്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിലും കാണാം. പല ഗ്രാമപ്രദേശങ്ങളിലും വീടിന്റെ ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. വീടിനുള്ളിൽ തന്നെ ടാപ്പിലൂടെ വെള്ളം ലഭിക്കുന്നതോടെ ഈ അധ്വാനം കുറയ്ക്കുവാൻ കഴിയും. കുട്ടികൾക്ക് പഠനത്തിനും സ്ത്രീകൾക്ക് തൊഴിൽ, കുടുംബകാര്യങ്ങൾ, സ്വയം തൊഴിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുമായി കൂടുതൽ സമയം ലഭിക്കുവാനും ഇത് സഹായിക്കുന്നു. എന്നാൽ വീടുകളിൽ ടാപ്പ് സ്ഥാപിച്ചതുകൊണ്ടും

0: മാത്രം ജലപ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകില്ല. ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും അത്ര തന്നെ പ്രധാനമാണ്. മഴവെള്ള സംഭരണം, ഭൂഗർഭ ജലസംരക്ഷണം, കുളങ്ങളുടെയും കിണറുകളുടെയും പുനരുജ്ജീവനം, ജലാശയങ്ങളുടെ സംരക്ഷണം, ഉപയോഗിച്ച വെള്ളത്തിന്റെ ശരിയായ പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഗ്രേ വാട്ടർ മാനേജ്മെന്റിനും പ്രാധാന്യമുണ്ട്. വീടുകളിൽ കുളിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്ന വെള്ളം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാത്ത വിധം പുനരുപയോഗിക്കുന്നതും ജലസംരക്ഷണത്തിന്റെ ഭാഗമാണ്. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതും ജൽജീവൻ മിഷന്റെ പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ലഭിക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുകയും ആവശ്യമായിടത്ത് ശുദ്ധീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ പദ്ധതിയുടെ വിജയത്തിൽ ജനപങ്കാളിത്തത്തിന് വലിയ സ്ഥാനമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാത്രമായി ജലസംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പരിമിതപ്പെടുത്താനാവില്ല. ഓരോ കുടുംബവും ഓരോ സമൂഹവും അതിൽ പങ്കാളികളാകണം. കേരളത്തിന്റെ സാഹചര്യത്തിലും ഈ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മഴ സമൃദ്ധമായി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ മഴക്കാലത്ത് ലഭിക്കുന്ന വലിയ അളവിലുള്ള വെള്ളത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുന്നത്. വേനൽക്കാലത്ത് ചില പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതും നാം കാണുന്നു. അതുകൊണ്ട് മഴവെള്ളം ശേഖരിക്കുകയും ഭൂഗർഭജലം സംരക്ഷിക്കുകയും തോടുകളും കുളങ്ങളും കിണറുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ജൽജീവൻ മിഷനെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: This is Akashvani. The news are read by Abhishek Mukhopadhyay. Delhi police has denied permission for the proposed protest by the CJP at Jantar Mantar tomorrow. Addressing the media in New Delhi this morning, Delhi Police Joint Commissioner Nupur Prasad said that applications seeking permission to hold protest or other programs at Jantar Mantar must be submitted at least 10 days in advance. Ms. Prasad noted that the CJP had previously been granted permission to hold a protest at the venue but failed to comply with the prescribed guidelines and the undertakings given by the party. The Joint Commissioner said the decision to deny permission was taken in view of the prevailing law and order situation, public safety and traffic regulations in the New Delhi area.
3: We have received an application from Sarav Das, co-convener of Cockroach Janata Party. The application is regarding an intimation for protest off on 10th of October at Jantar Mantar. The protest was regarding accountability of CEC. This intimation was considered and it was found that the intimation was given in a very short span of time, whereas as per the prescribed guideline, the intimation has to be received 10 days prior to the protest which is planned.
2: Ms. Prasad further stated that prohibitory orders under Section 163 of the Bharatiya Nagarik Suraksha Sahita are currently in force in the area, imposing necessary restrictions to maintain public safety and law and order. The Joint Commissioner warned that the Delhi police would take appropriate legal action against anyone found violating the law. All mail and express trains departing from the source stations after 2 p.m. today and scheduled to arrive at New Delhi and Hazrat Nizamuddin railway stations between 4 a.m. and 2 p.m. tomorrow will be cancelled at source. The Railways Ministry said that this decision has been taken in view of the anticipated severe road traffic congestion in areas around both the railway stations tomorrow. Delhi Metro Rail Corporation has informed that 57 metro stations will be closed from 9 p.m. today till tomorrow due to security reasons in the National Capital Region. These stations include Rajiv Chowk, Lok Kalyan Marg, Central Secretariat, Janpath, Patel Chowk, New Delhi, Seva Tirth, Mandi House and Janpath. DMRC said that interchange facility will remain available at all the concerned metro stations except New Delhi Metro Station. The Supreme Court has directed the centre and the authorities to ensure that there is no complete suspension of Delhi Metro and railway

0: envisioned by the Prime Minister to strengthen cooperative federalism, foster collective ownership of national priorities, and accelerate outcomes through closer centre-state collaboration. India Today stressed that the steps announced by the US regarding permanent labour certification, PERM program, do not advance the shared ambitions of both countries. Addressing media in New Delhi this afternoon, External Affairs Ministry spokesperson Ranveer Jaiswal emphasized that talent mobility adds value to both economies of India and the US. He also highlighted that while it creates opportunities for Indians, it equally benefits US companies by providing access to cutting-edge talent, innovation, research, productivity, competitiveness, and job creation. South African jurist of Indian origin, Navneetam Navi Pillai, has won the Nobel Peace Prize today for her contributions to promoting peace and international law. A former UN human rights chief and a judge at the International Court of Justice, ICJ, Pillai grew up under apartheid and went on to build a career defending anti-apartheid activists and advancing human rights and equality. In cricket, India will take on West Indies in the second of the five-match T20 International Series in Ranchi today. The match is scheduled to begin at 7 p.m. Indian time. India lead the series 1-0. And that is the end of this news bulletin.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡയറ്റ് കോഴിക്കോട് നടപ്പാക്കുന്ന സ്പെഷ്യൽ എൻറിച്ച് പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെമ്പുകട് ജി യു പി സ്കൂളിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാമംഗലത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തെ ഗോത്ര, തീരദേശ, തോട്ടം മേഖലകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അക്കാദമിക ശാക്തീകരണവും സമഗ്ര വികസനവും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പാഠ്യപദ്ധതിയെ പ്രാദേശിക സാഹചര്യങ്ങളുമായി ഇണക്കിച്ചേർക്കൽ, പ്രത്യേക പഠന പിന്തുണ, വിദഗ്ധ ക്ലാസുകൾ, റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, നൈപുണ്യ വികസന ശില്പശാലകൾ, പഠനയാത്രകൾ, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ഇവയിലൂടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും ഉപരിപഠന തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്താനും സാധിക്കും. ചടങ്ങിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബി ഇലന്തൂർ, ഡയറ്റ് പ്രിൻസിപ്പാൾ യു കെ അബ്ദുൽ നാസർ, കോഴിക്കോട് വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ സി എസ് അമൃത, ഡയറ്റ് അധ്യാപിക ഡോക്ടർ കെ പി സജ്ന, ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ കാക്കവയൽ വനപർവ്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഫോറസ്ട്രി ക്ലബിന്റെ ചാർജുള്ള ഗ്രീൻ കൺസർവേറ്റർമാർ 30 അധ്യാപകർക്ക് ഏകദിന പഠന ക്യാമ്പും കാനന സഞ്ചാരവും നടത്തി. ഉത്തരമേഖല സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ കെ എൻ കുറുപ്പ്, പേരാമ്പ്ര അഗ്രികൾച്ചർ ഓഫീസർ ഡോക്ടർ അഖിൽജിത്ത് എന്നിവർ ക്ലാസുകൾ നയിച്ചു. വടകര സാൻഡ് ബാങ്ക്സ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് സന്ദർശിച്ചു. വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ് സാൻഡ് ബാങ്ക്സ് എന്ന് മന്ത്രി പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവും കൃത്യമായ പരിപാലനത്തിന്റെ അഭാവവും കാരണം നിലവിൽ ശോചനീയാവസ്ഥയിലാണ് ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ പ്രവർത്തനരഹിതമായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ട് ജെട്ടി, ഓപ്പൺ ജിം, ശുചിമുറികൾ എന്നിവയുടെ നിലവിലെ അവസ്ഥ മന്ത്രി നേരിട്ട് വിലയിരുത്തി. രാത്രികാലങ്ങളിൽ വിളക്കുകൾ തെളിയുന്നില്ലെന്ന പരാതിയും കേട്ടു. അടിയന്തരമായി വകുപ്പ് തല പരിശോധന നടത്തി പുതുക്കിയ പ്ലാൻ തയ്യാറാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുൻപത്തെ നിർമ്മാണത്തിലെ വീഴ്ചകൾ പരിഹരിച്ച് മിനി ആംഫി തിയേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ ഭിന്നശേഷി സൗഹൃദ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഷാഫി പറമ്പിൽ എം പി, കെ കെ രമ എം എൽ എ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസർമാരുടെ ജില്ലാതല സംഗമം നവപദം JDT ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് വിദ്യാബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എസ് സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. NSS സംസ്ഥാന, റീജിയണൽ, ജില്ലാതല പുരസ്കാരങ്ങൾ നേടിയ ജില്ലയിലെ NSS യൂണിറ്റുകളെയും പ്രോഗ്രാം ഓഫീസർമാരെയും വളണ്ടിയർമാരെയും ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയ 12 NSS യൂണിറ്റുകളെയും വേറിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയ യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ നിസാർ ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അൻവർ ഷബീം NSS സന്ദേശം നൽകി. ഇന്ത്യൻ യൂത്ത് അംബാസിഡറും UN ഏഷ്യ പസഫിക് യൂത്ത് അംബാസിഡറുമായ അമൽ മനോജിനെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് NSS കർമ്മ പദ്ധതികൾ RPC PBBനു വിശദീകരിച്ചു. വടകര റവന്യൂ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിൽ യോഗം ചേർന്നു.

0: വെന്യൂ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ ഈ മാസം 20-നകം മുറിച്ചു മാറ്റി ലേലം ചെയ്തു തീർക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണ സ്ഥലത്തെ മണ്ണ് തൊട്ടടുത്തുള്ള റവന്യൂ വകുപ്പിന് ഭൂമിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് സാധ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള റോയൽറ്റിയും സീനിയർ റേഞ്ച് ചാർജും ഒഴിവാക്കുന്നതിനായി സർക്കാരിന്റെ അനുമതി തേടും. തുക അടക്കുന്നവർക്ക് സ്ഥലത്തെ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്നും KCB അധികൃതർ യോഗത്തിൽ അറിയിച്ചു. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ അടിയന്തരമായി ആവശ്യമായി വരുന്ന ചെറിയ തുകകൾ റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നും മന്ത്രി അറിയിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട NOC എത്രയും വേഗം ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ MLA മാരായ KK രമ, KJയന്ത്, കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസ്, ADM കെ ഷെറീന, വടകര സബ് കളക്ടർ PP അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു. വടകര റവന്യൂ ടവറിന്റെ നിർമ്മാണത്തിനായി ഹൗസിംഗ് ബോർഡാണ് കരാർ ക്ഷണിച്ചത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ഇന്ന് 6:50 വയലുംവീടും പരിപാടിയിൽ കേരള കാർഷിക സർവകലാശാല വയലുംവീടും മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോ മിനിമോൾ ജെയസ് സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:50 കേരള കാർഷിക സർവകലാശാല വയലുംവീടും പരിപാടിയിൽ. രാത്രി 7:35 യുവവാണി, ഇതിൽ റേഡിയോ ഗൈഡ്. അഞ്ജന ഹരീഷ് എഴുതി അവതരിപ്പിച്ച കഥ, ശ്രുതി നാഗേഷ് അവതരിപ്പിച്ച കവിത, ജ്യോതി എസ് അവതരിപ്പിച്ച കഥ എന്നിവ കേൾക്കാം.

രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ ആശാ കിഷോർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ യുദ്ധക്കൊതി, ദയാവധം. ഷുഹാന മെഹഫിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ അകലങ്ങളില്ലാത്ത ബന്ധം. പി സുദർശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത പാഠവരമ്പത്ത്. അഭിലാഷ് പി പി എഴുതി അവതരിപ്പിച്ച കഥ കൂട്ടക്ഷരങ്ങൾ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി സാഹിത്യവേദിയിൽ.

9:45-നുള്ള മൊഴിയാമൊരു കഥയിൽ കാരൂർ എഴുതിയ കഥ മേൽവിലാസം കേൾക്കാം ഇന്ന് രാത്രി 9:45-ന് മൊഴിയാം ഒരു കഥയിൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം, മനോജ് കുമാർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

ഇന്ന് രാത്രി 10 മണിക്ക് സംഗീത സാധകം. പഠിപ്പിക്കുന്നത് വീരഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. രാത്രി 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ഇന്ന് രാത്രി 10:30.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ജന്തരമന്തരസ്ഥലേ ശ്വസ്തന പ്രതിഷേധ പ്രദർശനാർത്ഥം ദില്ലിയാരക്ഷിബലേന പ്രത്യാഖ്യാത അനുമതിഃ. അദ്യ രാത്രി നവവാദനാത് ദില്ല്യാഃ സപ്തപഞ്ചാശത് മെട്രോ സ്ഥാനകാനി പിഹിതാനി ഭവിഷ്യന്തി. ശ്വഃ പ്രാതഃ ചതുർവാദനതഃ അപരാഹ്നെ ദ്വിവാദനം യാവത് നവദില്ലി ഹസ്രത് നിസാമുദ്ദീൻ സ്ഥാനകയോഃ ആഗമ്യമാണാനി സർവാണ്യപി ഡാകദ്രുതഗാമി റെയിലയാനാനി ഉദ്ഗമസ്ഥാനാദേവ നിരസ്തീകൃതാനി. ഭാരത് ഇഥിയോപ്യ സാമരിക സന്ധിഃ സാമൂഹിക മൂല്യേഷു ദക്ഷിണ ദക്ഷിണ ഐക്യഭാവ്യ ച പ്രതിഷ്ഠിതഃ ഇതി വിദേശമന്ത്രിണഃ ഡോക്ടർ എസ് ജയശങ്കരസ്യ പ്രതിപാദനം. വിദേശമന്ത്രാലയേന സ്പഷ്ടീകൃതം യത് പം പ്രക്രിയാ നിലംബനം എച്ച് വൺ ബി വീസ വൈധതാം ന ബാധതെ. അപി ച ക്രിക്കറ്റ് ക്രീഡായാം റാഞ്ചിനഗരെ ഭാരത വെസ്റ്റ് ഇൻഡീസ് ദലയോഃ മധ്യേ ദ്വിതീയ വിംശതി പ്രതി വിംശതിഃ അന്താരാഷ്ട്രീയ പ്രതിസ്പർദ്ധ അദ്യ സായം ആയോജിഷ്യത്തെ. അഥ വാർത്താഃ വിശദീകൃത്യ. ദില്ലി ആരക്ഷിബലേന ശ്വഃ ജന്തരമന്തരസ്ഥലെ സി ജെ പി ഇത്യനേന ആയോജയിതും നിശ്ചിതസ്യ പ്രസ്താവിത വിരോധ പ്രദർശനസ്യ അനുമതിഃ അദ്യ പ്രത്യാഖ്യാത. അദ്യ പ്രാതഃ കാലെ നവദില്ല്യാം വാർത്താഹരാൻ സംബോധയന്തി ദില്ലി ആരക്ഷിബലസ്യ സംയുക്തായുക്ത നൂപുരപ്രസാദഃ അവോചത് യത് ജന്തർമന്തരസ്ഥലെ പ്രതിഷേധസഭാനാം അഥ അന്യ കാര്യക്രമാണാം ആയോജനായ ദശദിവസേഭ്യഃ പൂർവമേവ ആവേദനപത്രം സമർപ്പണീയം. സംയുക്ത ആരക്ഷ്യായുക്തയാ സ്പഷ്ടീകൃതം യദനേന സമൂഹേന പൂർവമപി അസ്മിൻ സ്ഥലെ വിരോധ പ്രദർശനായ അനുമതിഃ ലബ്ധാ ആസീത്. കിന്തു തൈഃ നിർധാരിതാനാം മാർഗദർശികാനാം അഥ ച സമർപ്പിതാനാം ആശ്വാസനപത്രാണാം അനുപാലനം ന കൃതം. സാന്യരൂപയത് യത് വർത്തമാനശാന്തിവ്യവസ്ഥാം ലോകസുരക്ഷാം അഥ ച നവദില്ലിക്ഷേത്രസ്യ യാതായാത നിയമനം ദൃഷ്ട്വാ അനുമതിനിഷേധസ്യ അയം നിർണയഃ.
2: 7 तारीख को इन्होंने एक एप्लीकेशन दिया था नई दिल्ली डिस्ट्रिक्ट में, जिसमें उन्होंने एक इंटीमेशन दिया है कि वो 10 तारीख को प्रदर्शन करने आ रहे हैं अकाउंटेबिलिटी ऑफ सीईसी के रिगार्डिंग. इस इंटीमेशन पर गौर किया गया और इसको कंसिडर करते हुए आगे देखा गया कि नहीं, ये बहुत ही कम समय में पहले तो प्राप्त हुआ है. जो हमारी लेट डाउन गाइडलाइंस है कि हमें धरना के 10 दिन पहले से ये चाहिए होता है और वो नहीं था.
1: നൂപുരപ്രസാദന അഗ്രെ പ്രതിപാദിതം യത് ക്ഷേത്രേസ്മിൻ ലോകസുരക്ഷായൈ വ്യവസ്ഥാരക്ഷണായ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതായാഃ ത്രിഷഷ്ട്യധികൈകശതമിതി ധാരായാഃ അന്തർഗതം നിഷേധാജ്ഞാ പ്രവൃത്താ. സംയുക്തായുക്തയാ സചേതിതം യത് വിധി നിയമ ഉല്ലംഘി കാരിണഃ കസ്യാപി ജനസ്യ വിരുദ്ധം ദില്ലിയാരക്ഷിബലേന സമുചിതം വൈധാനികം കാര്യാചരണം വിധാസ്യതേ. ദില്ലി മെട്രോ റെയിൽ നിഗമേന സൂചിതം യത് രാഷ്ട്രീയ രാജധാനി ക്ഷേത്രേ സുരക്ഷാദൃഷ്ട്യാ അദ്യ രാത്രൌ നവവാദനതഃ ശ്വഃ യാവത് മധ്യദില്ല്യാഃ സപ്തപഞ്ചാശത് മെട്രോ സ്ഥാനകാനി പിഹിതാനി ഭവിഷ്യന്തി. ഏതേഷു പിഹിതേഷു സ്ഥാനകേഷു രാജീവ് ചൗക്, ലോകകല്യാണ മാർഗ്ഗ, കേന്ദ്രീയ സചിവാലയ, ജനപഥ, പട്ടേൽ ചൗക്ക്, നവദില്ലി, സേവാതീർത്ഥ അഥ ച മണ്ഡി ഹൌസ് പ്രഭൃതീനി പ്രമുഖ സ്ഥാനകാനി സമ്മിലിതാനി സന്തി. നിഗമേന സ്പഷ്ടീകൃതം യത് നവദില്ലി മെട്രോ സ്ഥാനകം വിഹായ അന്യേഷു സർവേഷു സംബദ്ധ സ്ഥാനകേഷു മെട്രോ പരിവർത്തനസ്യ സുവിധ പൂർവവത് ഉപലഭ്യാ ഭവിഷ്യതി. മെട്രോ പ്രശാസനേന ഉക്തം യത് സ്ഥാനകപിധാനസ്യ അയം നിർണയഃ അഗ്രിമസൂചനാം യാവത് പ്രഭാവിത്വേന സ്ഥാസ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്ല്യാം സ്വനിവാസസ്ഥാനേ 26th വിശ്വകൌശല പ്രതിസ്പർദ്ധായാഃ ഭാരതീയ യുവ വിജേതൃഭിഃ സഹ സംഭാഷണം കൃതവാന്. സാമാജിക പട്ടലീയ സന്ദേശേ പ്രധാനമന്ത്രിണാ പ്രതിപാദിതം യത് അസ്മിൻ ജാഗതിക ആയോജനേ ഭാരതീയ യുവാനഃ ദീപ്തിമന്തഃ അഭവന്. സഹ സമ്പൂർണേന ദലേന സഹ സംവാദം വിഹിതവാൻ അഥ ച തേഷാം ഉത്കൃഷ്ട പ്രദർശനായ അഭിനന്ദനമപി व्याहृतवान् उल्लेखनीयं वर्तते यत् अस्यां स्पर्धायां भारतेन 6 रजत पदकानि सहैव 20 उत्कृष्टता पदकानि विजितानि येन देशः प्रथमवारं जागतिक स्तरे 10th स्थानम् अवाप्तवान् इयं जागतिक कौशल प्रतिस्पर्धा विगत मासस्य 22 27 दिनांकं यावत् चीनदेशस्य शंघाई नगरे समायोजिता आसीत् अद्य अपराह्णे 2 प्रस्थानं कुर्वन्ती सहैव श्वः प्रातः 4 अपराह्णे 2 यावत् नवदिल्ली हजरत निजामुद्दीन रेलस्थानकयोः प्राप्यमाणानि डाक द्रुतगामी रेलयानानि तानि सर्वाण्यपि आरम्भस्थानकादेव निरस्ती कृतानि भविष्यन्ति रेलमन्त्रालयेन स्पष्टीकृतं यत् श्वः उभयोः रेलस्थानकयोः परितः मार्गेषु सम्भावितं भीषण यातायात संकटमवलोक्य अयं निर्णयः गृहीतः संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते
3: यस्यां कस्यांचित् द्वादिशि स्थिताः सन्तः वार्ता प्रवाहेण सह अविरतं तिष्ठन्तु एक्स पटले अथ थ्रेड्स पटले च @EIRNewsAlerts इत्यनुगच्छन्तु
1: सर्वोच्च न्यायालयेन अक्टूबर मासस्य 10 दिनांके CJP समूहस्य प्रतिषेध प्रदर्शनमभिलक्ष्य राष्ट्रीय राजधानी क्षेत्रे मेट्रो रेल यानानां पूर्ण निलंबनं न स्यात् इति सुनिश्चेतुं केन्द्र सर्वकाराय सम्बद्ध प्राधिकारिभ्यश्च निर्देशः दत्तः भारतस्य प्रधान न्यायाधीशस्य सूर्यकांतस्य अध्यक्षतायां न्यायमूर्तेः जयमाल्य बागचीत्यस्य अथ च न्यायमूर्तेः वी मोहनायाः पीठेन स्पष्टीकृतं यत् दैनिक यात्रिकाणाम् असुविधां न्यूनीकर्तुं लोकपरिवहनसेवाः नियन्त्रितरूपेण प्रचालनीयाः पीठाग्रे महान्याय अभिकर्ता तुषार मेहता आश्वासितवान् यत् प्रशासनेन निर्गताः प्रतिबन्धाः पुनर्विमृश्यन्ते न्यायालयः आनुपातिकता सिद्धान्तं प्रतिपादयन् अवोचत् यत् सुरक्षारक्षणाय सेवानां नियमनं पूर्णनिषेधात् भिन्नं वर्तते शीर्षन्यायालयेन मेट्रो रेलयानानां सञ्चालननिर्णयान् यातायातप्रतिबन्धान् मार्ग अवरोध पुनः समीक्षाम् अथ च वैकल्पिकमार्गाणां विषये सर्वसाधारणाय पर्याप्तप्रचारप्रसारं कर्तुं प्राधिकारिणः आदिष्टाः येन जनसामान्यस्य असुविधा न भवेत् विदेशमन्त्रालयेन स्पष्टीकृतं यत् अमेरिकादेशस्य श्रमविभागेन कतिपयसंस्थानानां कृते स्थायि श्रमप्रमाणीकरणं कार्यक्रमे गृहीतः निर्णयः H-1B वीजा कार्यक्रमात् सर्वथा पृथक् वर्तते मन्त्रालयेन स्ववक्तव्ये प्रतिपादितं यत् PM आवेदनपत्राणां निलम्बनेन स्वयं H-1B वीजा वैधतायां वा तद्धारकाणां तेषां च आश्रितानां वर्तमानस्थितौ कोऽपि प्रत्यक्षप्रभावः नैव भविष्यति यद्यपि प्रभावितसंस्थानां योग्यानां कर्मचारिणां स्थायिनिवासप्रक्रियायां कश्चन प्रभावः सम्भाव्यते अस्मिन् सन्दर्भे अमेरिकादेशस्य उपराष्ट्रपतिनः टिप्पण्यः अनुचिताः इति आक्षिपता मन्त्रालयेन उक्तं यत् एतादृशानि वक्तव्यानि तथ्यम् उपेक्षन्ते भारतेन दृढतया प्रतिपादितं यत् अमेरिकादेशे कार्यरताः भारतीयाः कुशलाः वृत्तिकाः उच्चशिक्षिताः सन्ति अथ ते तद्देशस्य अर्थव्यवस्थायां नवनिर्माण पारिस्थितिकीतन्त्रे च महत्त्वपूर्णम् अवदानं यच्छन्ति विदेशमन्त्रिणा डॉ SJYSHANKARENA प्रतिपादितं यत् भारत इथियोपिया देशयोः सामरिकसन्धिः परस्परसहभागीमूल्येषु समान आकांक्षासु अथ च ऐतिहासिके दक्षिण ऐक्यभावे प्रतिष्ठितः अस्ति डॉ जयशंकरः अदीस अबाबा नगरे स्वसमकक्षेण इथियोपिया देशस्य विदेशमन्त्रिणा गेडियन तिमोथिवोस हेसेबोन इत्यनेन सह द्विपक्षीयवार्तां विहितवान् क्रिकेट क्रीडायाम् अद्य भारत वेस्ट इंडीज दलयोः मध्ये 5 प्रतिस्पर्धात्मिकायाः 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया प्रतिस्पर्धा रांची नगरे आयोजिष्यते इति वार्ताः
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ ടിവിക്ക് ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48th വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുടെ പതാകവാഹകരായി മാറാൻ അദ്ദേഹം യുവ പ്രതിനിധികളോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15 ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. December 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 2 ബില്ലുകൾ കൂടി ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് സ്പീക്കർ സൂചിപ്പിച്ചു. അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളും. കേരളപ്പിറവി ദിനത്തിൽ മുൻ നിയമസഭാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവം പുതിയ മുഖത്തോടുകൂടി തുടരും എന്നും സ്പീക്കർ അറിയിച്ചു. സാംസ്കാരികോത്സവം എന്ന പേരിലായിരിക്കും ഇത് നടത്തുക. ചെലവ് ചുരുക്കി ഗുണം മെച്ചപ്പെടുത്തി നടത്തുക എന്നതായിരിക്കും ഇവിടെ പിന്തുടരുന്ന രീതി എന്നും സ്പീക്കർ പറഞ്ഞു. കേരള നിയമസഭ എന്ന പേര് അതേപടി തുടരുന്നതാണ് ഉചിതം എന്നും ഏതെല്ലാം ബില്ലുകൾ അവതരിപ്പിക്കണം എന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
1: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബിജെപി വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ ടിവികെ വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും ടിവികെ ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയാണ് മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവി പിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. CMR എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്ക വിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ശിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ശിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ശിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
1: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞുവീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16 കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി TVK. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി വാർത്താ വീക്ഷണം. മാനസികാരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും സമൂഹത്തിന്റെ ജാഗ്രതയും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്. മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. ലോകത്ത് കൌമാരക്കാരിൽ 7-ൽ 1 മാനസികാരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം കടന്നുവരുന്നത്. 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കണക്കെടുത്താൽ ആഗോള ജനസംഖ്യയിൽ 15% പേർ മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്നവരാണ്. 2023 കണക്കുകൾ പ്രകാരം ഏകദേശം 120 കോടി ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല 15-ഉം 19-ഉം ഇടയിൽ പ്രായമുള്ളവർ മരണപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആത്മഹത്യയാണ്. അതിന്റെ കാരണവും മാനസിക പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ആണ്. സമൂഹത്തിൽ ഇത്രയേറെ ബാധിക്കപ്പെട്ടിട്ടും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഗൌരവമായ സമീപനം ഇല്ലെന്നുള്ളത് നിരാശാജനകമാണ്. മാനസികാരോഗ്യമെന്നത് ഒരു വ്യക്തിയുടെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അനുഭവിക്കുന്നു, പെരുമാറുന്നു എന്നതിനെയാണ് ഇത് സ്വാധീനിക്കുന്നത്. തീരുമാനമെടുക്കൽ, സമ്മർദ്ദ നിയന്ത്രണം, ബന്ധങ്ങൾ എന്നിവയെയും ഇത് ബാധിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും നന്നായി പഠിക്കാനും നന്നായി പ്രവർത്തിക്കാനും സമൂഹത്തിന് സംഭാവന നൽകാനും ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു മാനസിക ക്ഷേമാവസ്ഥയാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യവും ക്ഷേമവും എല്ലാവർക്കും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകാരോഗ്യ സംഘടന ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരോടുള്ള വിവേചനവും അതിക്രമവും ഇല്ലാതാക്കുക, ആവശ്യമായ ചികിത്സയും പിന്തുണയും ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നയരൂപീകരണത്തിലും ചികിത്സാ സംവിധാനങ്ങളിലും ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിലെ പ്രമേയം. മാനസികാരോഗ്യം ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, കുടുംബം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക സാഹചര്യം, സാമൂഹിക ബന്ധങ്ങൾ, ഡിജിറ്റൽ ജീവിതം, പൊതുജനാരോഗ്യ സംവിധാനം എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണത്. അതുകൊണ്ടുതന്നെ മാനസികാരോഗ്യ സംരക്ഷണം വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമായി കാണാനാകില്ല, മറിച്ച് സമൂഹത്തിനാകെ ഉത്തരവാദിത്തമുള്ള കാര്യമാണത്. മാനസിക രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമാണ് മാനസികാരോഗ്യമെന്ന് കരുതാനാകില്ല. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും ജീവിതത്തിലെ സാധാരണവും പ്രതീക്ഷിതവുമായ സമ്മർദ്ദങ്ങളെ നേരിടാനും ഫലപ്രദമായി പ്രവർത്തിക്കാനും അതുവഴി സമൂഹവുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള ക്ഷേമാവസ്ഥ കൂടിയാണത്. ശരിയായ നിലയിലുള്ള മാനസികാരോഗ്യം നേടുന്നതിൽ ജൈവികവും സാമൂഹികവുമായ ഒട്ടേറെ ഘടകങ്ങളുടെ സ്വാധീനമുണ്ട്. ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം, ജനിതക ഘടകങ്ങൾ, ഹോർമോണുകളുടെ സ്വാധീനം

0: കുടുംബ അന്തരീക്ഷം, ജീവിതാനുഭവങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഏറെയും കുറഞ്ഞുമുള്ള പങ്കുവഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷാദം, ഉത്കണ്ഠ, ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയ മാനസികാവസ്ഥകളെ കേവലം ഇച്ഛാശക്തിയുടെ പരിമിതിയായോ ചിന്താഗതിയിലെ പിഴവായോ വ്യാഖ്യാനിക്കുന്നത് ഒട്ടും ശാസ്ത്രീയവുമല്ല. തുടർച്ചയായ മാനസിക സമ്മർദ്ദം ഉറക്കത്തെയും ശ്രദ്ധയെയും ഓർമ്മശക്തിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ബാധിക്കാം. ദീർഘകാല സമ്മർദ്ദം ശരീരത്തിന്റെ സമ്മർദ്ദ പ്രതികരണ സംവിധാനങ്ങളെ സ്വാധീനിക്കുകയും ചില ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേസമയം എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ഒരേ ഒരു ജൈവിക കാരണമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഓരോ വ്യക്തിയുടെയും അനുഭവവും സാഹചര്യവും വ്യത്യസ്തമാണ്. ജോലി, പഠനം, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളുടെ മാനസികാരോഗ്യത്തെ ദുർബലമാക്കുന്നു. വിദ്യാർത്ഥികളിൽ പരീക്ഷാഭയം, പഠനം, സാമൂഹിക പ്രശ്നങ്ങളുടെ ആഘാതം, വിവിധ വിഷയങ്ങളിലെ താരതമ്യം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇവ പ്രതികൂലമായ മാനസിക നിലയാണ് സൃഷ്ടിക്കുന്നത്. ഏകാന്തതയും മറ്റുള്ളവരുമായുള്ള അകൽച്ചയും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. വ്യക്തിപരമായ കാരണങ്ങൾ മാത്രമല്ല, സാമൂഹ്യ സാഹചര്യവും മാനസികാരോഗ്യത്തെ ഏറെ ബാധിക്കുന്നുണ്ട്. സാമ്പത്തിക അസമത്വം, തൊഴിൽ അരക്ഷിതാവസ്ഥ, മത, ജാതി, വർണ്ണവർഗ വിവേചനം, വിദ്യാഭ്യാസ മേഖലയിലെ സമ്മർദ്ദം, കുടുംബ ബന്ധങ്ങളിലെ മാറ്റങ്ങൾ, ദുരന്തങ്ങൾ തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നവയാണ്. അതിവൈകാരികത, ലഹരിവസ്തുക്കളുടെ ഉപയോഗം, ജനിതകശാസ്ത്രം തുടങ്ങിയ വ്യക്തിഗത ഘടകങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം, അക്രമം, അസമത്വം, പാരിസ്ഥിതിക ദാരിദ്ര്യം എന്നിവയുൾപ്പെടെയുള്ള സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളും മാനസികാരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു. സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ കാട്ടുന്ന വിമുഖതയാണ് മാനസിക പ്രശ്നങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായ പ്രശ്നങ്ങളിൽ ഒന്ന്. തങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും വിശ്വസ്തരായവരോട് പങ്കുവയ്ക്കാൻ പോലും പലരും മടിക്കുന്നത് മാനസികാരോഗ്യത്തെ തളർത്തുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ ആവലാതികൾക്ക് നേരായ പരിഹാരം നിർദ്ദേശിക്കാനും മടി കാണിക്കുന്നവരും സമൂഹത്തെ രോഗാതുരമാക്കുന്നവരാണ്. വ്യക്തിയോ കൂട്ടമോ ഏതെങ്കിലും സംഘടനകളോ സർക്കാർ സംവിധാനമോ മാത്രമല്ല, സമൂഹം ഒന്നായി മാനസികാരോഗ്യത്തിനുള്ള അടിത്തറ ഒരുക്കുകയാണ് വേണ്ടത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദരോഗം. ആഗോളതലത്തിൽ മുതിർന്നവരിൽ 5.2% പേർ വിഷാദരോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നതായാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. വിഷാദമെന്നത് ഒരു സാധാരണ മാനസിക രോഗമാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് വിഷാദരോഗം ബാധിക്കുന്നത്. വിഷാദരോഗം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടേക്കാം. പതിവ് മാനസികാവസ്ഥയിലെ മാറ്റങ്ങളിൽ നിന്നും ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള വികാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരവസ്ഥയാണ് വിഷാദരോഗം. ഒന്നിലും ഇഷ്ടമോ താൽപര്യമോ ഇല്ലാതെ എല്ലായ്പ്പോഴും മനസ്സിൽ ദുഃഖഭാരവുമായി നിഷേധാത്മക ചിന്തകളുമായി നിരന്തരം മനസ്സുമായി ഏറ്റുമുട്ടലിലേക്ക് വിഷാദം ഒരാളെ എത്തിക്കും. കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുമായുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വിഷാദം ബാധിച്ചേക്കാം. സ്കൂളിലോ ജോലിസ്ഥലത്തോ സൌഹൃദങ്ങളിലോ എന്തിന് കുടുംബങ്ങളിലോ ഉള്ള പ്രശ്നങ്ങൾ ഇതിന് കാരണമായേക്കാം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചേക്കാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വിഷാദരോഗം ആർക്കുമുണ്ടാകാം. പീഡനം, കടുത്ത നഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദകരമായ സംഭവങ്ങൾ എന്നിവയിലൂടെ ജീവിച്ച ആളുകൾക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകാഗ്രത നഷ്ടപ്പെടൽ, അമിതമായ കുറ്റബോധം അല്ലെങ്കിൽ ആത്മാഭിമാനം കുറഞ്ഞതായുള്ള തോന്നൽ, ഭാവിയെക്കുറിച്ചുള്ള നിരാശ, മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ ഉള്ള ചിന്തകൾ, കാരണമില്ലാതെയുള്ള മാനസിക സംഘർഷങ്ങൾ, ഉറക്കമില്ലായ്മ, വിശപ്പിലോ ഭാരത്തിലോ ഉള്ള പ്രകടമായ മാറ്റങ്ങൾ, എല്ലായ്പ്പോഴും ക്ഷീണമല്ലെങ്കിൽ ഉന്മേഷക്കുറവ് അനുഭവപ്പെടൽ തുടങ്ങിയവയാണ് വിഷാദരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സാമൂഹിക, മാനസിക, ജൈവശാസ്ത്രപരമായ ഘടകങ്ങളുടെ സങ്കീർണമായ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നാണ് വിഷാദമുണ്ടാകുന്നത്. വിഷാദരോഗം മറ്റു പല അസുഖങ്ങൾക്കും പരോക്ഷമായി കാരണമാകുന്നതായി ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിഷാദരോഗം കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ പരിപാടികൾ ഫലപ്രദമാണെന്ന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ തലം തൊട്ട് ഇതിനുള്ള പ്രായോഗിക പരിശീലനങ്ങളും ശാസ്ത്രീയ ബോധവൽക്കരണവും നൽകുന്നതുവഴി രോഗലക്ഷണങ്ങൾ ഉള്ളവരെ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയുന്നു. വിഷാദരോഗത്തിനുള്ള ആദ്യ ചികിത്സാ രീതിയാണ് മനഃശാസ്ത്ര ചികിത്സകൾ. കൌൺസിലിംഗ്, തെറാപ്പികൾ തുടങ്ങിയവയിലൂടെ വിഷാദരോഗിയെ പതിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകും. പ്രകടമായ രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അനുഭവപ്പെടുമ്പോൾ തന്നെ ചികിത്സയും പരിചരണവും ലഭ്യമാക്കുകയാണെങ്കിൽ വിഷാദരോഗം അപകടകാരിയല്ല. അറിവില്ലായ്മ, അപമാനബോധം, സാമൂഹ്യ വെല്ലുവിളികൾ, ദാരിദ്ര്യം എന്നിവ കാരണം വിഷാദമുൾപ്പെടെയുള്ള മാനസിക രോഗാവസ്ഥയെ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്നതാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും കടുത്ത പ്രതിസന്ധി. മനഃശാസ്ത്രപരമായ ചികിത്സ, ആവശ്യമായ ഘട്ടങ്ങളിൽ മരുന്നുകൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ എന്നിവ സംയോജിപ്പിച്ചുള്ള സമീപനത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ സമർത്ഥമായി പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള നിതാന്ത ജാഗ്രത പുലർത്താനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനാണ്. ശാസ്ത്ര സാങ്കേതിക വിവര വിജ്ഞാന മേഖലകളിൽ ലോകം അതിദ്രുത വളർച്ച നേടുമ്പോഴും മാനസികാരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിൽ ലോകരാജ്യങ്ങൾ പ്രതീക്ഷിത നേട്ടം കൈവരിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നമ്മുടെ രാജ്യവും മാനസികാരോഗ്യ രംഗത്ത് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്തിയിട്ടില്ല. 2015-16 നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരിൽ ഏറിയ പങ്കും ചികിത്സ ലഭിക്കാത്തവരാണെന്നാണ്. മാനസികാരോഗ്യമെന്നത് മനുഷ്യന്റെ ക്ഷേമത്തെക്കുറിച്ചുള്ള അനിവാര്യമായ ഒരു സമീപനമാണ്. മാനസികാരോഗ്യം ഒരു പ്രധാന മനുഷ്യാവകാശമായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നേരിടുന്ന വെല്ലുവിളികളും അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ചർച്ചകളും ലോകത്താകെ സജീവമായി ഉയർന്നുവന്നിട്ടുണ്ട്. ഇന്ത്യയിലും കഴിഞ്ഞ കുറച്ചു വർഷമായി മാനസികാരോഗ്യ മേഖലയെ വളരെ പ്രാധാന്യത്തോടെയാണ് സമീപിക്കുന്നത്. ഇന്ത്യയിൽ മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2014 ദേശീയ മാനസികാരോഗ്യ നയം ഈ രംഗത്തെ സുപ്രധാനമായ മറ്റൊരു ചുവടുവയ്പ്പാണ്. 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമം ഒരു നാഴികക്കല്ലാണ്. വൈകല്യമുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച 2016 നിയമം മാനസിക രോഗത്തെ ഒരു വൈകല്യമായി അംഗീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവരുടേതായ നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട്. ആത്മഹത്യകൾ ഒരു സാമൂഹ്യ വിപത്തായി മാറിയ കാലത്തെങ്കിലും മനുഷ്യന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഗൌരവമായ ആലോചനകളും നടപടികളും കാലവിളംബരമില്ലാതെ സ്വീകരിക്കാനുള്ള പ്രേരണ കൂടിയാണ് ലോക മാനസികാരോഗ്യ ദിനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. മാനസികാരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും സമൂഹത്തിന്റെ ജാഗ്രതയും.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: പറയാതെ തന്നെ മനസ്സിലാക്കുന്ന കരുതലും ചോദിക്കാതെ തന്നെ കൂടെ എത്തുന്ന സാന്നിധ്യവും തളരുമ്പോൾ കൈവിടാതെ ചേർത്തു പിടിക്കുന്ന വിശ്വാസവുമാണ് യഥാർത്ഥ സൗഹൃദം. കാലം മാറിയാലും ദൂരങ്ങൾ കൂടിയാലും മനസ്സിലെ ആ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും വരാത്തിടത്താണ് സൗഹൃദം അതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നത്. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും അവയുടെ സവിശേഷതകളുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളാനിക്കര കൊക്കോ റിസർച്ച് സെന്ററിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെ എസ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. കൃഷി നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും അവിഭാജ്യ ഘടകമാണ്. കൃഷിയിൽ പുതിയ അറിവുകളും ശാസ്ത്രീയമായ രീതികളും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മികച്ച വിളവും നല്ല വരുമാനവും നേടാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ സാധ്യതകളുള്ള ഒരു വിളയാണ് കൊക്കോ. ചോക്ലേറ്റിന്റെ പ്രധാന അസംസ്കൃത വസ്തുവായ കൊക്കോയ്ക്ക് ഭക്ഷ്യവ്യവസായത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളോടൊപ്പം ഇടവിളയായി കൃഷി ചെയ്യാനുമുള്ള സാധ്യതകൾ കൊക്കോ കൃഷിയെ കർഷകർക്ക് കൂടുതൽ പ്രയോജനകരമാക്കുന്നു. എന്നാൽ ഏതൊരു കൃഷിയിലും മികച്ച വിളവ് ലഭിക്കാൻ അനുയോജ്യമായ ഇനം തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഉയർന്ന ഉൽപാദനശേഷിയുള്ളതും രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃഷിയുടെ വിജയസാധ്യത വർദ്ധിക്കുന്നു. ഇന്ന് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും അവയുടെ സവിശേഷതകളുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നു വെള്ളാനിക്കര കൊക്കോ റിസർച്ച് സെന്ററിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെ എസ്.
2: തെക്കേ അമേരിക്കയിൽ ഉത്ഭവിച്ച കൊക്കോ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നെങ്കിലും കുറെ കാലം അത് സർക്കാർ തോട്ടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കൊക്കോ പാനീയ വിളകളിൽ മൂന്നാമനാണ്. കൊതിയൂറുന്നതും പോഷക സമൃദ്ധവും ശക്തിദായകവും ഉണർവേകുന്നതും അതീവ വിഷവുമായ ചോക്ലേറ്റിൻ്റെ ഉറവിടവും കൊക്കോ കുരുവാണ്. കൊക്കോയെ മറ്റു പാനീയ വിളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പോഷക സമൃദ്ധിയും ഉത്തേജക ആൽക്കലോയ്ഡായ കഫീൻ്റെ കുറവുമാണ്. 8 ഔൺസ് ചായയിൽ 40 മുതൽ 70 മില്ലിഗ്രാമും കാപ്പിയിൽ 135 മില്ലിഗ്രാമും കഫീൻ അടങ്ങിയിരിക്കുമ്പോൾ കൊക്കോ പാനീയത്തിൽ അത് വെറും 2 മുതൽ 7 മില്ലിഗ്രാം മാത്രമാണ്. കൊക്കോയിൽ മാത്രം കാണുന്ന തിയോബ്രോമിൻ എന്ന ഉത്തേജക ആൽക്കലോയിഡ് കഫീനിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര നാഡീവ്യൂഹത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നത് കൊക്കോയുടെ മാറ്റുകൂട്ടുന്നു.
3: കൊക്കോ കൃഷി ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപിച്ചു തുടങ്ങിയത് 1970-കളിലാണ്. നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ കൊക്കോ ഇനങ്ങളും ശാസ്ത്രീയ കൃഷിരീതികളും വികസിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി ലോകബാങ്കിന്റെ ധനസഹായത്തോടെ 1979 കേരള കാർഷിക സർവകലാശാലയിൽ കൊക്കോ ഗവേഷണത്തിന് തുടക്കമിട്ടു. ജനിതക ശേഖരണം, ജനിതക അഭിവൃദ്ധി, കൃഷിരീതികൾ, രോഗകീട നിയന്ത്രണം തുടങ്ങിയ മേഖലകളിലാണ് ഈ കാലയളവിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ സഹകരണ ഗവേഷണത്തിലൂടെ കൊക്കോയിലെ ജനിതക പഠനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രജനനം, നടീൽ, പരിചരണം, തണൽ ക്രമീകരണം, വളപ്രയോഗം, പ്രൂണിംഗ്, രോഗകീട നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാനും സാധിച്ചു. കൂടുതൽ വിളവ് നൽകുന്ന കൊക്കോ ഇനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലോണൽ സെലക്ഷൻ എന്ന രീതിയിലൂടെ CCRP 1 മുതൽ CCRP 7 വരെയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇവ ഉയർന്ന ഉൽപാദനശേഷിയുള്ളതും വാസ്കുലർ സ്ട്രീക്ക് ഡൈബാക്ക് എന്ന കൊമ്പുണക്ക രോഗത്തിന് ഒരു പരിധിവരെ പ്രതിരോധശേഷിയുള്ളതും ആണ്. വർഷം തോറും കൂടുതൽ കായ്ഫലമുള്ള ചെടികളെ കണ്ടെത്തി മാതൃ പിതൃവൃക്ഷങ്ങളായി തിരഞ്ഞെടുത്ത് കൃത്രിമ പരാഗണം നടത്തുകയായിരുന്നു ഗവേഷണത്തിന്റെ പ്രധാന രീതികളിൽ ഒന്ന്. കൊക്കോ കൃഷി താരതമ്യേന പ്രശ്നരഹിതമായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളെ ഉരുത്തിരിച്ചെടുക്കുന്നതിനായിരുന്നു പ്രധാന ഊന്നൽ. ഈ പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് സങ്കരണ ഇനം ചെടികൾ വികസിപ്പിച്ചെടുത്തു. അവയിൽ നിന്ന് മികച്ച ഗുണമുള്ള 7 സങ്കരണ ഇനങ്ങളെ തെരഞ്ഞെടുത്ത് CCRP 8, 9, 10, 11, 12, 13, 14 എന്നീ പേരുകളിൽ കർഷകർക്കായി പുറത്തിറക്കി.
2: കേരളത്തിൽ കാലവർഷം ആരംഭിക്കുന്ന സമയമാണ് കൊക്കോ നടാൻ ഏറ്റവും ഫലപ്രദം. കായിക പ്രജനനം വഴിയും വിത്തുപയോഗിച്ചും കൊക്കോ നടാം എന്നിരിക്കെ വിത്തുപയോഗിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫലപ്രദം. എന്നിരുന്നാലും തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വപരാഗണശേഷി ഇല്ലാത്ത വൃക്ഷമാണ് കൊക്കോ. എന്നതിനർത്ഥം കായ് പിടിക്കണമെങ്കിൽ മറ്റൊരു ചെടിയിൽ നിന്നുള്ള പൂമ്പൊടി അനിവാര്യമാണ് എന്നതാണ്. മാതൃവൃക്ഷത്തിൻ്റെ ഒപ്പം പിതൃവൃക്ഷത്തിൻ്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കൊക്കോ ഒരു ദീർഘവിളയായതിനാൽ ഈ ഗുണങ്ങളില്ല എന്നത് മനസ്സിലാക്കാൻ 4-5 വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ശാസ്ത്രീയമായി വെച്ചുപിടിപ്പിച്ച പോളിക്ലോണൽ ഹൈബ്രിഡ് തോട്ടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച തൈകൾ മാത്രമേ നടാൻ ഉപയോഗിക്കാവൂ. ഈ തോട്ടത്തിൽ മുന്തിയ മാതൃവൃക്ഷവും പിതൃവൃക്ഷവും ഇടകലർത്തി നടന്നു. ഇവ തമ്മിൽ പൂർണ്ണ പരപരാഗണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത്തരം തോട്ടങ്ങൾ മറ്റ് കൊക്കോ തോട്ടങ്ങളിൽ നിന്നും അകലെയായിട്ടാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ മോശം പിതൃവൃക്ഷത്തിൻ്റെ പൂമ്പടി കൊണ്ട് പരാഗണം നടക്കാനുള്ള സാധ്യത തീരെയില്ല. പ്രശ്നരഹിതവും അനായാസവുമാണ് കൊക്കോ കൃഷി. ഇടവേള കൃഷിയിലൂടെ വർഷം തോറും ശരാശരി 20,000 മുതൽ 30,000 രൂപ വരെ അധിക വരുമാനം ഏക്കർ ഒന്നിന് ലഭിക്കുന്നു. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ കാലാവസ്ഥയുടെ മെച്ചം കൊണ്ട് ഇരട്ടിയും അതിലധികവും വരുമാനം ലഭിക്കാം. എല്ലാ മാസത്തിലും പൂവും കായും ഉണ്ടാകുന്ന ചെടിയായതിനാൽ ചെറിയ ഏറ്റക്കുറച്ചിലോടുകൂടി വർഷം മുഴുവൻ വരുമാനം ലഭിക്കുന്നു. വളർച്ച നിയന്ത്രിച്ചുള്ള കൃഷിയായതിനാൽ പരിപാലന മുറകളും വിളവെടുപ്പും സ്ത്രീകൾക്കും നടത്താവുന്നതാണ്. കൂലിച്ചെലവ് താരതമ്യേന കുറഞ്ഞ ചെടിയാണിത്. മലയോര ജില്ലകളിൽ ഇന്ന് കർഷകർക്ക് നിത്യ ചെലവിനുള്ള പ്രധാന വരുമാന മാർഗം കൊക്കോ ആണ്.
3: 1990 വാസ്കുലർ സ്ട്രീറ്റ് ഡൈബാക്ക് എന്ന കൊമ്പുണക്ക രോഗം കേരളത്തിലെ കൊക്കോ ചെടികളിൽ വ്യാപിക്കാൻ തുടങ്ങിയതോടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. കുമിൾനാശിനി പ്രയോഗത്തിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള

0: നിരവധി സങ്കരയിനം തൈകൾ കൃത്രിമ പരാഗണത്തിലൂടെ വികസിപ്പിച്ചെടുത്തു. ഇവ തോട്ടങ്ങളിൽ നട്ടുവളർത്തി ദീർഘകാലം നിരീക്ഷിച്ചതിലൂടെ രോഗപ്രതിരോധ ശേഷിയോടൊപ്പം ഉയർന്ന കായ്ഫലവും പ്രകടിപ്പിച്ച ഹൈബ്രിഡിനെ CCRP 15 എന്ന പേരിൽ പുറത്തിറക്കി. ഈ രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള ലോകത്തെ ആദ്യത്തെ ഇനമാണ് CCRP 15. കൊക്കോ കൃഷിയുടെ ഭാവി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കൊക്കോ ഗവേഷണ കേന്ദ്രം കേരള കാർഷിക സർവകലാശാല CCRP 16 മുതൽ CCRP 21 വരെയുള്ള 6 അത്യുൽപാദന ശേഷിയുള്ള പുതിയ കൊക്കോ ഹൈബ്രിഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഹൈബ്രിഡുകൾ സർവകലാശാല പുറത്തിറക്കിയ മുൻനിര ഇനമായ CCRP 15 അപേക്ഷിച്ച് 25% വരെ വിളവിലും ഉണക്കക്കുരുവിൻ്റെയും പച്ചക്കുരുവിൻ്റെയും തൂക്കത്തിലും മികവ് പുലർത്തുന്നവയാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ കൊക്കോയെ ബാധിക്കുന്ന പ്രധാന രോഗമായ കൊമ്പുണക്ക രോഗത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ ഹൈബ്രിഡുകൾക്കുണ്ട്. കൊക്കോയുടെ ഉൽപ്പാദനത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന കറുത്തകായ രോഗത്തിനെതിരെ CCRP 16, 17, 18, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്നു. ഏകദേശം 40% വരെ കൊക്കോ വിളവ് നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഈ രോഗത്തിനെതിരായ പ്രതിരോധം പുതിയ ഹൈബ്രിഡുകളുടെ പ്രധാന സവിശേഷതയാണ്. കൊക്കോയിലെ പ്രധാന കീടമായ തേയിലക്കൊതുകിനെതിരെ CCRP 16, 17, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുന്നു. കീടനാശിനി ഉപയോഗത്തിൽ കൂടെ തേയിലക്കൊതുകിനെ നിയന്ത്രിക്കുമ്പോൾ പരാഗണ ജീവികളും നശിക്കുന്നു എന്നതിനാൽ തന്നെ ഈ ഹൈബ്രിഡുകൾക്ക് പ്രാധാന്യമുണ്ട്. മാറിവരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന വരൾച്ചാ സാഹചര്യങ്ങളും കൊക്കോ കൃഷിക്ക് വെല്ലുവിളികളാകുന്ന സാഹചര്യത്തിൽ വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുവാനും ഗവേഷണത്തിലൂടെ സാധിച്ചു. CCRP 16, 18, 19, 20, 21 എന്നീ ഹൈബ്രിഡുകൾ വരൾച്ച പ്രതിരോധ ശേഷിയുള്ളവയാണ്. ഹൈബ്രിഡുകളുടെ വ്യത്യസ്ത ഗുണങ്ങൾ കർഷകർക്ക് ഒരേ സമയം ലഭ്യമാക്കുന്നതിനായി ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് പോളിക്ലോണൽ തോട്ടങ്ങൾ സ്ഥാപിക്കുകയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈബ്രിഡ് തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വിവിധ ഹൈബ്രിഡുകളുടെ സമ്മിശ്ര ഗുണഫലങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഉയർന്ന വിളവ്, രോഗകീട പ്രതിരോധം, വരൾച്ച പ്രതിരോധം തുടങ്ങിയ ഗുണങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ മാറുന്ന കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ സമീപനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കേരള കാർഷിക സർവകലാശാല നടത്തിയ നിരന്തര ഗവേഷണത്തിന്റെ ഫലമായാണ് ഈ മികച്ച കൊക്കോ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഇവയുടെ പോളിക്ലോണൽ ഹൈബ്രിഡ് തൈകൾ രാജ്യമൊട്ടാകെ വിതരണം നടത്തി വരുന്നു. ഇന്ത്യയിൽ കൊക്കോ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും കർഷകരുടെ ഉൽപ്പാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും ഈ ഗവേഷണ നേട്ടങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ഉൽപ്പാദനശേഷിയുള്ള പ്രദേശമായി ആന്ധ്രാപ്രദേശ് ഇന്ന് മാറിയിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് വെച്ചുപിടിപ്പിച്ച 95% തൈകളും കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് വിതരണം ചെയ്തതാണെന്ന് അഭിമാനപൂർവം പറയാം.
1: കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും അവയുടെ സവിശേഷതകളുമൊക്കെ ശ്രോതാക്കൾക്ക് വ്യക്തമായല്ലോ. ഈ വിഷയത്തിലുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളാനിക്കര കൊക്കോ റിസർച്ച് സെന്ററിലെ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ മിനിമോൾ ജെയസ്. ഡോക്ടർ മിനിമോൾ ജെയസിന്റെ ഫോൺ നമ്പർ പറയാം. 9400909001. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9400909001.

ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിൻ്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിൻ്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. വിത്ത് പരിചരണം. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കി വെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. രാസ കുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2. ഇതിൻ്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ ജൈവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം.

0: വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറം പോളകളിൽ തേച്ചു പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചു കൊടുക്കുക. മഴക്കാലത്ത് വാഴയിൽ കാണുന്ന ഇലപ്പുളി രോഗത്തെ നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലിലിറ്റർ ഹെക്സാകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 മില്ലിലിറ്റർ പ്രോപ്പിക്കൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്കി തളിക്കുക. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ ഇനമാണ്? ശരിയുത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽറ്റ് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014. ഇമെയിൽ വിലാസം വയലും വീടും @gmail.com.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
1: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ട്

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വച്ച് 15-16 തീയതികളിൽ 2 ദിവസത്തെ തീറ്റപ്പുൽ കൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിന് എത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400058641 അല്ലെങ്കിൽ 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സ്മാമിന് അപേക്ഷ ക്ഷണിച്ചു. 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 84216728 അല്ലെങ്കിൽ 9605632084 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 അല്ലെങ്കിൽ 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 89215402333 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. നിങ്ങൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,100, കോട്ടയം 28,300, എറണാകുളം 24,900. തേങ്ങ നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിങ്കര 25,000, കായംകുളം 22,500, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 23,000, കോട്ടയം 28,500, എറണാകുളം 30,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, കുരുമുളക് അൺഗാർബിൾ

ഉടുമങ്ങാട് ക്വിന്റലിന് 67,000, കൊച്ചി ഗാർബിൾഡ് 72,500, കൊച്ചി അൺഗാർബിൾഡ് 70,500, തൂരംപരിപ്പ് തിരുവനന്തപുരം 13,800, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 24,000, കോട്ടയം 27,000, പാല 26,000, പൈനാപ്പിൾ ക്വിന്റലിന് തിരുവനന്തപുരം 6,200, എറണാകുളം 6,000, കോഴിമുട്ട 100 എണ്ണത്തിന് കൊല്ലം 620, ചെങ്ങന്നൂർ 620. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ജാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവീപിള്ളയ്ക്ക്. കേരളത്തിൽ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യയിൽ ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കവേ സ്റ്റാർലിങ്ക്, ജിയോ, വൺ വെബ് എന്നീ മൂന്ന് കമ്പനികൾക്ക് സാറ്റ്കോം ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റ് നിബന്ധനകളും പൂർണ്ണമായി പാലിച്ച ശേഷമേ സേവനം തുടങ്ങാൻ അനുവദിക്കൂവെന്ന് വാർത്താവിനിമയ മന്ത്രാലയവും അറിയിച്ചു. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഐ ടി മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. പഴയ ദൃശ്യങ്ങൾ നിലവിലേതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തടയുക, നിർമ്മിത ബുദ്ധി വഴി മാറ്റം വരുത്തിയ ഉള്ളടക്കങ്ങൾക്ക് വ്യക്തമായ ലേബൽ നൽകുക, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഉറപ്പാക്കണം. ഐ ടി ചട്ടങ്ങൾ പ്രകാരം സർക്കാർ ഏജൻസികളുടെ പരാതികൾക്ക് മുൻഗണന നൽകാനും പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പ്ലാറ്റ്ഫോമുകളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി തുംബൈയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് രോഹിണി റോക്കറ്റ് വിക്ഷേപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് തുമ്പയിൽ നടത്തിയ രോഹിണി സൌണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം കാണാൻ 2000-ലേറെ പേരാണ് എത്തിയത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോക്കറ്റ് വിക്ഷേപണം കാണാൻ തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. RH-200 എന്ന റോക്കറ്റാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. റോക്കറ്റ് വിപ്ലവം എന്നതാണ് ഇത്തവണത്തെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം.
1: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവീപിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും മനുഷ്യാവകാശങ്ങളും സമത്വവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1941 ഡർബനിൽ ജനിച്ച നവനീതം പിള്ളയുടെ മാതാപിതാക്കൾ തമിഴ് വംശജരായിരുന്നു. സംസ്ഥാനത്ത് 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഒക്ടോബർ

0: 15 മുതൽ ഡിസംബർ 31 വരെ ഫയൽ അദാലത്ത് നടത്തും. വയോജനക്ഷേമ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബില്ല്, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബില്ല് എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നാളെ ജന്തർ മന്ദറിൽ CJP നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷയും ഗതാഗത നിയന്ത്രണവും മുൻനിർത്തി മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാത്രി 9 മണി മുതൽ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ജൻപത്ത്, പട്ടേൽ ചൌക്ക്, ന്യൂഡൽഹി, സേവാതീർത്ത്, മണ്ഡി ഹൌസ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
2: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും അതിജീവനവും ഉറപ്പാക്കുന്നതിനും തുല്യാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം സ്കൂൾ പ്രവേശനം, സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം, സമഗ്ര വികസനം എന്നിവയും ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ആശുപത്രികളിലെ പ്രസവ നിരക്കും 61% നിന്ന് 98% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 79 റൺ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ വാഹൻ, സാരഥി, ഇഡാർ, ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡേറ്റാബേസുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. അപകട വിവരങ്ങൾ ഉടൻ തന്നെ ഇഡാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും ഹിറ്റ് ആൻഡ് റൺ കേസുകളിലും PM രാഹത് പദ്ധതിയിലും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയുടെ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയും യുണീസെഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അവകാശങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ വിവരശേഖരണം, പുനരധിവാസം, നിയമസംവിധാനങ്ങളിലെ ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. സൌദിയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 3 സൌദി പൌരന്മാർ

0: പൌരന്മാർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു വിമാനത്തിന് കേടുപാട് പറ്റി. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ വീടുകളിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. കേരളത്തിൽ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.
2: നമസ്കാരം, യുവവാണിയിലേക്ക് സ്വാഗതം.
3: യുവസാഹിത്യം.

0: യുവസാഹിതിയിൽ ഇന്നാദ്യം നമുക്കൊരു കഥ കേൾക്കാം. എഴുതി അവതരിപ്പിക്കുന്നത് അഞ്ജന ഹരീഷ്. ആദ്യം നമുക്ക് കഥയെക്കുറിച്ച് അഞ്ജന പറയുന്നത് കേൾക്കാം.
1: എൻ്റെ പേര് അഞ്ജന ഹരീഷ്. വാട്ടർ ബോട്ടിൽ എന്ന കഥ എൻ്റെ ബാല്യമാണ്. അനുഭവങ്ങളുടെ തീക്ഷ്ണതയ്ക്ക് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. സംഭവിച്ചത് ആർക്ക് എന്നതിനപ്പുറം അനുഭവിച്ചതെന്ത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കുട്ടികൾ പല ചൂഷണങ്ങൾക്കിരയാവുന്ന ഇന്നത്തെ കാലത്ത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി. അത്രമാത്രം.
0: ഇനി അഞ്ജനയുടെ കഥ കേൾക്കാം.
1: വാട്ടർ ബോട്ടിൽ. അധ്യാപകന്റെ വിരലുകൾ തിരഞ്ഞു പോകുന്ന രഹസ്യഭാഗം കാലപ്പഴക്കത്താൽ കരുവാളിച്ച വാട്ടർ ബോട്ടിൽ കൊണ്ട് മറയ്ക്കാൻ പ്രയാസപ്പെട്ട് ശ്രമിക്കുന്ന ഒരു ബാല്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കണം. ചിന്തിച്ച് കാട് കയറണം, ചുണ്ടുകൾ വക്രിക്കണം, വെറുതെയാവുമെന്ന് പുച്ഛിക്കണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് സഹിച്ചവളാണ് താനെന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിക്കണം. അതുമല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന കണ്ണുകളിൽ ചെറിയൊരത്ഭുതമെങ്കിലും. ഈ അമ്മ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരില്ല. ജെൻഡർ ഇക്വാലിറ്റിയെപ്പറ്റി അമ്മയ്ക്കറിയില്ലേ? വെറും വീട്ടമ്മ മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസവും ബോധവും ഒക്കെയുള്ള വ്യക്തിയല്ലേ. പരാതി പ്ലസ് ടുവിന് പഠിക്കുന്ന ഇളയ മകളുടേതാണ്. പറയുന്നത് അച്ഛനോടും. അടുക്കളയിൽ പാത്രം കഴുകലിനിടയിൽ വീണ് കിട്ടിയതാണ്. ഓ, വലിയ കാര്യം എന്ന രീതിയിൽ ചുണ്ടുകളും കണ്ണുകളും ചലിച്ചു. പിന്നെ കേൾക്കണോ അച്ഛാ? അവളുടെ പരിഭവം കഴിഞ്ഞിട്ടില്ല. തുറന്നിട്ട പൈപ്പ് വേഗം കുറച്ച് ചെവി ഹാളിലെ ചൂരൽ കസേരയിലേക്ക് നീക്കിവച്ചു. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചോദ്യങ്ങളാണ്. അവൾ തുടരുന്നു. ആരൊക്കെയാ ഇന്ന് പഠിപ്പിച്ചത്? സാറന്മാരൊക്കെ എങ്ങനെയാ? നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ തുടരും. അച്ഛൻ അമ്മയോട് ചോദിക്കണം. അടുക്കളയിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെയായി. ഇനി കേൾക്കേണ്ടത് അച്ഛന്റെ മറുപടിയാണ്. അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? ചെവി കൂടുതൽ വട്ടം പിടിച്ചു. ഇല്ല, മറുപടിയില്ല. വീണ്ടും പാത്രങ്ങളുടെ കലപിലകൾക്കിടയിലേക്ക് പൈപ്പ് വെള്ളം വേഗത്തിൽ ഒഴുകാൻ തുടങ്ങി. ചിലപ്പോൾ അദ്ദേഹം അടുക്കളയിലേക്ക് പാളി നോക്കിയിട്ടുണ്ടാവണം. പോക്സോ കേസുകളിൽ വധശിക്ഷ, നിയമഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം, കേസ് രജിസ്റ്റർ ചെയ്താൽ 30 ദിവസത്തിനകം കുറ്റപത്രം. എന്തിനാ അമ്മ ചിരിക്കണത്? മകൾക്ക് ആകാംക്ഷ. ഏക്കറുകളുടെ കണക്കറിയാത്ത എസ്റ്റേറ്റ്, ആഡംബരങ്ങൾക്ക് വിലകൽപ്പിക്കാത്ത അന്നത്തെ അന്നത്തിന് വിലകൽപ്പിച്ചിരുന്ന കുറേ മനുഷ്യരുടെ കാലം, വെള്ളച്ചിറകുള്ള നീല ഫ്രോക്കിട്ട് തോളിലൊരു സഞ്ചിയും തൂക്കി വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കനി ഒറ്റയ്ക്ക് തേടിയിറങ്ങിയ ദിവസം, ഒരു തവണ കൊണ്ടുവിട്ടതിന്റെ ഓർമ്മയിൽ താൻ പോരുമയോടെ നടന്നു കയറിയ വഴികൾ, ഇടയ്ക്കെപ്പോഴോ വഴിയുറപ്പിക്കാൻ തിരിഞ്ഞു നോക്കുന്നു, പിന്നെ മുന്നിലേക്ക്. നടത്തത്തിന് വേഗം കൂടുന്നു, തിരിഞ്ഞു നോക്കുന്നു, നടത്തം ഓട്ടമായി മാറുന്നു. ഓടുന്നതിനിടയിൽ ചുണ്ടുകൾ വിതുമ്പുന്നത് കാണാൻ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല.

ഹൂപ്പ്! വിരലറ്റത്തിലേക്ക് കത്തിയുടെ മൂർച്ച ആഴ്ന്നിറങ്ങി. ഓർമ്മകളെപ്പോലെ രക്തവും പുറത്തേക്ക് കുതിച്ചു ചാടി. രണ്ടിനെയും തടഞ്ഞുവെച്ച് പാചകത്തിലേക്ക് ഊളിയിട്ടു. ഇടത്തെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിന്റെ ശാന്തതയോടെ ഉറങ്ങുന്ന ഭർത്താവിനെ നോക്കിയപ്പോൾ ഭാര്യ എങ്ങനെയാണ് ഒരമ്മയാകുന്നതെന്നറിഞ്ഞു. ഉള്ളിൽ തിരതല്ലുന്ന വാത്സല്യത്തോടെ മുടി ഇഴകളിൽ തലോടി പുന്നമരത്തിന്റെ അരികിലുള്ള ട്യൂട്ടോറിയൽ കോളേജിലേക്ക് നടന്നു കയറി. പുറത്തെ മഴവെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാനായി മണ്ണുകൊണ്ടുറുത്തി ഉയർത്തിവച്ചിട്ടുള്ള തിട്ടയിൽ തട്ടാതെ കാലുയർത്തി ക്ലാസ്സിലെ പേടിപ്പെടുത്തുന്ന ആദ്യ ബെഞ്ചിലേക്ക്. ഒരു കാലിൽ ആണിക്കുത്തും മുഖത്ത് അതിന്റെ വൈഷമ്യവുമായി ചിരിയില്ലാതെ വരുന്ന ദാമോദരൻ മാഷിനെ വലിയ ഇഷ്ടമായിരുന്നു. ഓരോ പിരിയഡും ഏതാണെന്ന് മാഷ് വന്നറിയിക്കും. എല്ലാവരും കണക്ക് ബുക്ക് എടുത്തോളൂ, ഇപ്പോൾ കണക്കാണ്. ചേർന്ന് കിടന്ന ഭർത്താവിനെ ആഞ്ഞു ചവിട്ടി ചാടി എഴുന്നേറ്റു. അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞുകിടന്നു. രാവിലെ കുറ്റബോധത്തോടെ ചായക്കപ്പ് നീട്ടുമ്പോൾ ആവശ്യമുന്നയിച്ചു, ഒന്ന് ഡോക്ടറെ കാണണം. പത്രത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ചാനൽ ചർച്ചയിലെ മീറ്റു വിഷയത്തിന്റെ കരിങ്കല്ലേറുകൊണ്ടാകണം മനസ്സിലെവിടെയോ നിശബ്ദനായി കിടന്ന ശുനകൻ തലപൊക്കിയത്. കുരയും ബഹളവുമായി ഇനി കുറേ അലഞ്ഞു നടക്കും. ശേഷം തല താഴ്ത്തി പതിഞ്ഞ് നിസ്സഹായനായി വീണ്ടും ഹൃദയത്തിന്റെ കരിങ്കൽ കൂടിനുള്ളിൽ നിശബ്ദനാകും. പിന്നെയും മറ്റൊരേറെ പ്രതീക്ഷിച്ച്. നീ പ്രണയിച്ചിട്ടുണ്ടോ? സഹപാഠിയുടെ ചോദ്യത്തിന് വർഷങ്ങളുടെ കാലപ്പഴക്കം. താൻ എന്റെ ഫ്ളാറ്റിലേക്ക് വരുമോ? ചരസിന്റെ അബോധാവസ്ഥയിലാണോ അയാൾ തന്നോടങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രണയത്തിന്റെ നിർവചനങ്ങൾ ഗൂഗിളിൽ അന്വേഷിച്ച തനിക്ക് നേരിട്ട പരാജയങ്ങളിൽ നിന്ന് സ്വയം നിർവചനം കണ്ടെത്തേണ്ടി വന്നു. എപ്പോഴൊക്കെയോ ചിന്തകൾ കോശങ്ങളിൽ പടർന്നു പിടിച്ചപ്പോൾ തന്റെ നിർവചനങ്ങളിലെ അന്തസത്ത അയാളിൽ അന്വേഷിച്ചു. ഉണ്ടച്ചക്ക, അതായിരുന്നു അയാളുടെ ആദ്യ പ്രതികരണം. എന്തിനാടോ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ്? എല്ലാ ഇഷ്ടങ്ങളുടെയും ലക്ഷ്യം ഒന്നേയുള്ളൂ. ശരീരം അല്പം വളച്ച് ചെറുചിരിയോടെ അയാൾ നടന്നുപോയി. ആഭിജാത്യ ശൃംഗത്തിൽ തലയുയർത്തി നിന്നിരുന്ന താൻ ആ വാക്കുകളിൽ വളരെ വേഗത്തിൽ ലെവൽ വണ്ണിലേക്ക് വന്നിടിച്ച് ചിന്തകളുടെ സെറിബ്രത്തിൽ ക്ഷതമുണ്ടായി. നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന ആപ്തവാക്യം കുടിച്ചിറക്കി ഉപേക്ഷിക്കപ്പെട്ട ഒരു എമ്പക്കം അനായാസം പുറത്തേക്കു പോയി. അസ്തിത്വവാദം ഒരു രോഗാവസ്ഥയാണെന്ന് തോന്നി തുടങ്ങിയത് അത് തന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോഴായിരുന്നു. സാധാരണ പുരുഷ അഭിനിവേശം സ്ത്രീ ശരീരത്തിലേക്കിറങ്ങുന്നത് കുടുംബ ബന്ധങ്ങളിൽ കപടമായി സൃഷ്ടിച്ചെടുത്ത വിടവുകളിലൂടെയാണ് എന്ന മുൻധാരണകളെ അയാൾ മാറ്റിമറിച്ചു. എന്തു പറയുന്നു? ഒരു അവസരത്തിൽ അയാൾ ചോദിച്ചു. മറുപടി കിട്ടിയില്ല. അയാളെ അല്പസമയം നോക്കി നിന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, വരാം. അപ്പോഴേക്കും അയാൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു. അയാൾ അപ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നിരിക്കണം. ജീവിതം നിസാരവൽക്കരിച്ച സ്വന്തം മരണം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട ഭ്രാന്തന്റെ ചിരി. പിന്നീട് എപ്പോഴോ ഒരവസാന കൂടിക്കാഴ്ച. എടോ, പ്രണയം പഴുത്ത വ്രണം പോലെയാണ്. നീ കണ്ടിട്ടുണ്ടോ പഴുത്ത് ചലമൊഴുകുന്ന മഞ്ഞ നിറമാർന്ന വ്രണം? നിനക്കതിന്റെ ഗന്ധമറിയാമോ? പച്ചിലകൾ അഴുകുന്ന ഗന്ധം, ആശുപത്രി വരാന്തയിലെ പഴകിയ തുണിക്കെട്ടുകളുടെ ഗന്ധം, അതുപോലെയാണ് പ്രണയം. പഴകും തോറും അറപ്പും വെറുപ്പും തോന്നുന്ന വികാരം. തണുത്ത കോഫി ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവൾക്ക് അവന്റെ നേരെ കണ്ണുകൾ ഉയർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തേക്ക് തെറിപ്പിച്ച വാക്കുകളുടെ മഞ്ഞ നിറത്തിലും പച്ചിലകളുടെ അഴുകിയ ഗന്ധത്തിലും അവൾക്ക് നിമിഷനേരം ശ്വാസമുട്ടി. ചുരുണ്ട തലമുടിയുടെ വശ്യത, കൊഴുത്ത കവളുകളുടെ തുടുപ്പ്, വിശാലമായ കഴുത്തിടം, താഴേക്ക് പിന്നെയുമുണ്ടായിരുന്നു അവന്റെ മൃഗതൃഷ്ണയുടെ ഉദ്ദീപനങ്ങൾ. തന്റെ ഒട്ടിയ കവിൾത്തടങ്ങളിൽ വിരലോടിച്ചപ്പോൾ ആദ്യമായി അവൾക്ക് വെറുപ്പ് തോന്നി. പഴുത്ത പ്രണയത്തിന് കാലാവധി നിശ്ചയിച്ചപ്പോഴും അവൻ സന്തോഷവാനായിരുന്നു. ആ തണുത്ത സായാഹ്നത്തിൽ അരികു തട്ടാത്ത അവന്റെ കണ്ണുകൾ ആരെയോ തേടുന്നുണ്ടായിരുന്നു. ചുരുണ്ട തലമുടിയും മുൻപിൻ വടിയുമുള്ള യാത്ര പറയാതെ ഇറങ്ങി നടന്ന എന്റെ അസാന്നിധ്യം പോലും അവൻ അറിഞ്ഞില്ല. ആരോടോ അവൻ പറയുന്നുണ്ടാവണം, ഞാൻ നിങ്ങളെ മാത്രം പ്രണയിക്കട്ടെ. ഇപ്രാവശ്യം പുഞ്ചിരി ആയതുകൊണ്ടാവാം മകൾ കണ്ടില്ല. മാർജിൻ ഫ്രീ ഷോപ്പിലെ അഞ്ചാം നമ്പർ അറയിൽ കൂട്ടിയിട്ടിട്ടുള്ള വാട്ടർ ബോട്ടിലുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഭർത്താവ് അരികിലേക്ക് വന്നു. ഒരു ചെറുചിരിയോടെ മനോഹരമായി തിളങ്ങുന്ന റോയൽ ബ്ലൂ നിറത്തിൽ പിടിയുള്ള ഒരു കുഞ്ഞു കത്തി കൈയിലേക്ക് പിടിപ്പിച്ചു. ആ രണ്ട് കൈയും കത്തിയോടൊപ്പം തന്റെ കൈയെ പൊതിഞ്ഞിരുന്നു. തിരികെ ഒരു ചിരി സമ്മാനിച്ച് ബില്ല് പേ ചെയ്ത് സാധനങ്ങളുമായി പുറത്തേക്കിറങ്ങി കാറിലേക്ക് കയറി. കാർ അല്പം മുന്നോട്ട് പോയി, പെട്ടെന്ന് നിന്നു. എന്താ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? മറുപടി പറയാതെ ഷോപ്പിലേക്ക് വേഗത്തിൽ നടന്നു. എന്തെങ്കിലും മറന്നോ മാഡം? സാധനങ്ങൾ വാങ്ങിപ്പോയ മാഡം തിടുക്കപ്പെട്ട് വരുന്നത് കണ്ട സെയിൽസ്മാൻ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരു പുന്നമരം ആകാശത്തേക്ക് പടർന്ന് പന്തലിച്ചു. ഓലമേഞ്ഞ അരികു തട്ടിക്കൊണ്ട്

0: മറച്ച ട്യൂട്ടോറിയൽ കോളേജ് ഒരു വാട്ടർ ബോട്ടിലോളം ചെറുതായി. ഒരു സാധനം വാങ്ങാൻ മറന്നിരുന്നു, ഇപ്പോഴാ ഓർമ്മ വന്നത്. അഞ്ചാം നമ്പർ അറയിലേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ തിരക്കിനിടയിൽ പിന്നോട്ടെടുത്ത കാർ കടയ്ക്ക് മുന്നിലെത്തിയിരുന്നു.
1: അഞ്ജന ഹരീഷ് എഴുതി അവതരിപ്പിച്ച വാട്ടർ ബോട്ടിൽ എന്ന കഥയാണ് നമ്മൾ കേട്ടത്. യുവസാഹിതിയിൽ ഇനിയൊരു കവിത കേട്ടാലോ? ശ്രുതി നാഗേഷ് അവതരിപ്പിക്കുന്നു.
2: കണ്ണീരിൽ കുതിർന്ന കരിമരുന്ന്.

പതിനായിരങ്ങളാർ തിരമ്പവേ. കരിമരുന്നിൻ പ്രഭാവലയങ്ങൾ, കണ്ണിമചിമ്മും വർണ്ണപൂരങ്ങൾ, ശബ്ദഘോഷത്താൽ കർണപുടത്തിൽ ശരമേൽക്കുന്തുന്ദുഭിനാദം. ഇന്ദ്രായുധത്തെ വെല്ലുമമിട്ടുകൾ, ഇത്തിരി പോരാത്ത ഗുണ്ടുകൾ, ക്ഷേത്രാങ്കണത്തെ നടുക്കും ക്ഷേത്രപാലനും.

ഛിദ്രമായി തീർന്നു കരിമരുന്നിൻ ഛിന്ന ഭിന്നമായി മഹീതലം. ആർപ്പുവിളികൾ മാഞ്ഞഹോ ആർത്തനാദങ്ങളാൽ മുഖരിതമാകും പുറ്റിങ്ങലാം ഗ്രാമമെങ്ങും പുലർക്കാലവേളയിൽ മുഖശ്രീ മാഞ്ഞു. തപ്തഹൃദയരായുറ്റവരെ തപ്പി നടക്കും ബന്ധുജനങ്ങൾ പ്രേതബാധിതമാം ക്ഷേത്രാങ്കണം പ്രേതമനസ്സുമായി അധികാരം.

0: മനുജർക്കു മതി മനോബലം മാത്രം, സാഹസങ്ങൾക്കാവില്ല സമാധാനം, സന്തോഷവും സായുജ്യവും മാത്രം.
1: ശ്രുതി നാഗേഷ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് നമ്മൾ കേട്ടത്. യുവസാഹിതിയിൽ അവസാനമായി വീണ്ടും ഒരു കഥയാണ്. ഈ കഥ എഴുതിയ ജ്യോതി എസിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ജ്യോതി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ഡിഗ്രിയും എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ തന്നെ PG കംപ്ലീറ്റ് ചെയ്തതാണ്. എഴുത്തും വായനയും പുസ്തകങ്ങളും തുടങ്ങി സാഹിത്യത്തിനോടൊരു അടുപ്പം തോന്നിയാൻ കാരണം തന്നെ ആകാശവാണിയാണ്. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ അതിൽ വരുന്ന പരിപാടികൾ കേട്ടാണ് പുസ്തകങ്ങളോടും എഴുത്തിനോടും വായനയോടും ഒക്കെ ഒരു ഇഷ്ടം തോന്നിയത് തന്നെ. കഥകളൊക്കെ കുത്തിക്കുറിക്കുക എന്നല്ലാതെ പ്രസിദ്ധീകരിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പം സ്കൂൾ മാഗസിനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എഴുതുന്നതെല്ലാം വീട്ടിലെ ഓരോ ബുക്കിലും ഒക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയിന്ന് വേണം പറയാൻ. പിന്നീട് കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ബ്ലോഗ് എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറേശ്ശായിട്ട് വീണ്ടും എഴുതി തുടങ്ങി. അതിൽ ഞാൻ ജീവിതത്തിൽ ഓരോ ദിവസവും പരിചയപ്പെടുന്ന വ്യക്തികളും അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെയാണ് ഓരോ കഥയ്ക്ക് പിന്നിലും ഉള്ളത്. ഇപ്പോൾ ദയാ എന്ന് പറയുന്ന ഈ കഥ തന്നെ മീര പത്മനാഭൻ എന്ന് പറയുന്നൊരു പേര് ആ ഒരു പേരിൽ നിന്നും ഉണ്ടായി വന്നതാണ്. ആ പേരിനോട് തോന്നിയൊരു ഇഷ്ടം, അതും പിന്നെ കുറച്ചൊക്കെ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളിലൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്.
1: ഇനി ജ്യോതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
2: ദയാ. കാത്തിരിപ്പിന്റെ സുഖം അതൊന്ന് വേറെയാ. ഉവ്വ് ഭയങ്കരം തന്നെ. ആ ബസ്സും പോയി കിട്ടി. അതിനിപ്പോ എന്താ, അടുത്ത ബസ് ഇപ്പോ വരില്ലേ? പിന്നെന്താ? ഉവ്വ് ഇനി 1.5 മണിക്കൂർ കഴിയണം അടുത്ത വണ്ടി വരാൻ. അതുവരെ ഇവിടെ നോക്കിയിരിക്കണം. ഓ പിന്നെ വേഗം പോയിട്ട് എന്തിനാ, വലിയ മലമറിക്കണ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. അതെ, നിനക്കത് പറയാം. അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം. നീയല്ലല്ലോ, ഞാനല്ലേ കേൾക്കണേ. അതുകൊണ്ട് നിനക്ക് പറയാം. പരസ്പരം പരാതിയും പരിഭവവുമായി ആ രണ്ട് പെൺകുട്ടികൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ഇരുവരും നഗരത്തിലെ പ്രശസ്തമായ കോളേജിലെ അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികൾ. കാഴ്ചയിൽ കൂടപ്പിറപ്പുകളെ പോലെ തോന്നിക്കുന്ന ആത്മമിത്രങ്ങൾ മീരയും ദയയും. മീര അവിടെ കണ്ട ഒഴിഞ്ഞ കസേരകളിലൊന്നിലിരുന്നു. ദയ വീണ്ടും പറഞ്ഞു തുടങ്ങി. കാത്തിരിപ്പിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാടോ. വേദനയുള്ളൊരു സുഖം, നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടുമ്പോഴോ, അതിലേറെ മധുരം. അസ്ഥാനത്തുള്ള നിന്റെ ഈ സാഹിത്യം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ പെണ്ണേ. മീര ഗൗരവക്കാരിയായി. അവളുടെ മുഖത്തെ ഭാവം കണ്ട് ദയയ്ക്ക് ചിരി വന്നു. അവൾ പറഞ്ഞു, ഹോ, മീര പത്മനാഭൻ എന്ന് കേട്ടാൽ പ്രിൻസിപ്പാൾ വരെ ഒന്ന് ഞെട്ടും. അങ്ങനെയുള്ളവളാ ഒരു വണ്ടി പോയതിന് കിടന്ന് കരയുന്നത്. ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു, നിന്നെ കാത്തിരിക്കാൻ നിന്റെ അമ്മയുണ്ട്, എന്നെ കാത്തിരിക്കാൻ ആരാ ഉള്ളത്? ആ വലിയ വീട്ടിലെ ഇരുട്ട് നിറഞ്ഞ മുറിയോ? അവിടെ കാത്തിരിക്കുന്നത് ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന മരണമാണ്. മീരയുടെ മുഖത്ത് വേദന നിറഞ്ഞു. അവൾ എഴുന്നേറ്റ് വന്ന് ദയയുടെ കൈപിടിച്ചു. നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലടാ. ഓ പിന്നെ സങ്കടം, ഒന്ന് പോ പെണ്ണേ. നമ്മൾ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയവരാണോ? നീ എൻ്റെ സ്വന്തമല്ലേ. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ദയ തുടർന്നു, ഓരോ ദിവസവും എത്ര പ്രതീക്ഷകളോടെയാണ് കടന്നു പോകുന്നത്. കാത്തിരിക്കുന്നവരും കാത്തിരിക്കപ്പെടുന്നവരുമായ എത്ര പേരാണ്. അതിനും വേണം ഒരു യോഗം. ഒരു നെടുവീർപ്പോടെ അവൾ നിർത്തി. ഒന്ന് നിർത്തുന്നുണ്ടോ നീയെ? കുറേ നേരമായി സഹിക്കുന്നു. വേറൊന്നും പറയാനില്ലേ നിനക്ക്? മീര ശബ്ദമുയർത്തി. പിന്നെ ഉണ്ടല്ലോ. കുറേ നേരം കാത്തിരുന്നിട്ട് വീട്ടിലേക്കുള്ള വണ്ടിയിൽ കയറുന്ന സുഖം അടിപൊളിയല്ലേ? ദയ പറഞ്ഞു. വെയിൽ മങ്ങി. ആകാശത്ത് മഴക്കാർ നിറഞ്ഞു. അതുകണ്ട് എണ്ണീറ്റുകൊണ്ട് മീര പറഞ്ഞു, ഈശ്വര, മഴയ്ക്ക് മുന്നേ ബസ് വരണേ. അതെന്താ മഴ പെയ്താൽ? ദയ ചോദിച്ചു. ഒന്നു പെയ്തതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അപ്പോഴാ. ഓ, കടലാസിൽ മാത്രം പോരാ ഈ മഴ സ്നേഹം. കത്തുന്ന വെയിലത്ത് വാടിക്കരിഞ്ഞ് നിൽക്കുമ്പോൾ മഴ വേണം. മഴ പെയ്തു തുടങ്ങുമ്പോഴോ അതൊന്ന് തീർന്നു കിട്ടണം. എന്തു മനസ്സാണ് നിന്റേത്? കഷ്ടം തന്നെ. മഴ ദുരന്തമാണെന്ന് ആരാ പറഞ്ഞത്? സഹിക്കാവുന്നതിലും അപ്പുറമാവുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോവും. അതിപ്പോൾ നീയായാലും ഞാനായാലും. ദേ രോഷം കൊണ്ടു. മഴ പെയ്യട്ടെ, ഇടിയും മിന്നലും ഒക്കെയായി തകർത്തു പെയ്യട്ടെ. ദി ഗ്രേറ്റ് നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ, അവൾ പറഞ്ഞു. തുലാമഴ, അങ്ങനെ പറഞ്ഞാൽ മതി, മീര അവളെ തിരുത്തി. ഓ ശരി മാഡം, തുലാമഴയെങ്കിൽ തുലാമഴ. മഴ പൊടിഞ്ഞു തുടങ്ങി. ദേ വണ്ടി വന്നു. മീര കൂട്ടുകാരിയുടെ കൈപിടിച്ച് ബസ്സിലേക്ക് കയറി. അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്ന് ടിക്കറ്റ് എടുക്കുന്നതിനിടയിലാണ് മീര അത് ശ്രദ്ധിച്ചത്. കൂട്ടുകാരിയുടെ കഴുത്തിനു പുറകിലായി തീപ്പൊള്ളലേറ്റതുപോലെ പാടുകൾ. എന്താ ഇത്? എങ്ങനെ പറ്റിയതാ? ഞെട്ടലോടെ മീര ചോദിച്ചു. ഇതോ, ഇത് ഇന്നലെ കിട്ടിയ സമ്മാനം, അമ്മായി വക. നിന്നോട് പറയാൻ മറന്നു, നേരത്തെ ചിരിയോടെ ദയ പറഞ്ഞു. എന്തായിരുന്നു കാര്യം? അമ്മായിക്കൊരാഗ്രഹം, അവരുടെ അനന്തരവൻ എന്നെ കെട്ടിച്ചു കൊടുത്താലോ എന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു നടക്കില്ലാന്ന്. അതിന് കിട്ടിയ സമ്മാനം. ഏത്? ആ പോലീസുകാരനോ? മീര വീണ്ടും ചോദിച്ചു. അയാൾ തന്നെ, ദയ പറഞ്ഞു. പെട്ടെന്ന് ബസ് നിന്നു. മുൻപിലുണ്ടായിരുന്ന വണ്ടികളിലെല്ലാം പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പോലീസ്? മീര പിറുപിറുത്തു. അവർ എന്നെയാണ് തിരയുന്നത്. ദയ പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ മീര അവളുടെ മുഖത്തേക്ക് നോക്കി. അവരെന്നെ കൊല്ലാനാണ് വന്നത്, ഞാൻ അവരെ കൊന്നു. ദയ പറഞ്ഞു നിർത്തിയിട്ട് മീരയുടെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. മീര കരച്ചിലടക്കാൻ പാടുപെട്ടു. ദയ തുടർന്നു. നീ കരയരുത്, ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. എന്റെ ശത്രുക്കളെ ഞാൻ ഇല്ലാതാക്കി, അത്രയുള്ളൂ. ദേ നോക്ക്, മഴ തുടങ്ങി. നീ പറയണ പോലെ ദുരന്തം കൊണ്ടുള്ള വരവല്ല, എന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുകയാണ്. പിന്നെ നീ ഈ മഴ നനയണ്ട, പേമാരിയാണ്, പനി പിടിച്ചാലോ? ഇതെനിക്ക് വേണ്ടി കാത്തുവെച്ചിരുന്ന മഴയാണ്, ഞാനിത് നനയാൻ പോവുകയാണ്. പോലീസുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അങ്ങോട്ട് ചെല്ലണം. എന്റെ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ വരും. ദിസ് ഈസ് ദ ടൈം ടു ടേക്ക് എ ബ്രേക്ക്. ഹിയർ ഈസ് ദയാ വൈദ്യനാഥൻ സൈനിങ് ഓഫ്. ബൈ. ടീച്ചറെ, ഉച്ചത്തിൽ ആരോ വിളിക്കുന്നത് കേട്ട് മീര ഞെട്ടി ഉണർന്നു. രാജീവ് സാറാണ്. എന്താ സാർ? ടീച്ചർ മയക്കത്തിലായിരുന്നു, ചെറിയൊരു തലവേദന, ഒന്ന് മയങ്ങി. ടീച്ചറിനൊരു വിസിറ്ററുണ്ട്, പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു. എനിക്കോ? വിശ്വാസം വരാത്ത പോലെ മീര ഒന്നുകൂടി ചോദിച്ചു. അതെ, ആള് പുറത്ത് നിൽപ്പുണ്ടെന്ന്. ആരാണ് ഇവിടെ ഈ നേരത്ത് തന്നെ കാണാൻ? മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ഉള്ളിലെ ആവലാതി പുറത്ത് കാണിക്കാതെ വരാന്തയിലേക്ക് ഇറങ്ങി. എതിരെ വന്ന വിദ്യാർത്ഥിനികളിൽ ഒരാൾ ഒരു ചുവന്ന റോസാപ്പൂ മീരയുടെ നേർക്ക് നീട്ടിപ്പറഞ്ഞു.

0: ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ. അത്ഭുതത്തോടെ മീര കുട്ടികളെയും പൂവിലേക്കും നോക്കി. പെട്ടെന്ന് വരാന്തയിലെ തൂണുകളിലൊന്നിൻ്റെ മറവിൽ നിന്നും ഒരാൾ അവളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, ഹലോ മിസ് മീര പത്മനാഭൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. യുവർ ദയ ഈസ് ഹിയർ വിത്ത് യു. നീണ്ട കാത്തിരിപ്പിന് ശേഷം അവളിലേക്കെത്തിയ വസന്തത്തെ മീര നിറമിഴികളോടെ നെഞ്ചോട് ചേർത്തു.
1: ജ്യോതി എസ് എഴുതി അവതരിപ്പിച്ച ദയ എന്ന കഥയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം ഹരിത രാജ് വി ബി. നിർവഹണം സന്ദീപ് സുരേഷ്. ഏവർക്കും ശുഭരാത്രി. നമസ്കാരം.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. സാഹിത്യവേദിയിൽ ഇന്ന് ആശാ കിഷോർ, പി സുദർശൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ഷുഹാന മഹ്ഫിൽ, അഭിലാഷ് പി പി എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ആശാ കിഷോർ അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത യുദ്ധക്കൊതി.

എത്തുന്നു. വലിയ ഐടി കമ്പനിയിലെ ജോലി. പ്രണയിച്ച് വിവാഹം കഴിച്ച് തന്റെ ജീവിതത്തിലേക്ക് വന്ന മീര. ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം എല്ലാം ഒറ്റ ഫ്രെയിമിൽ മിന്നിമറിഞ്ഞു. പണവും പദവിയും തേടിപ്പോകാനാണ് മീരയ്ക്കിഷ്ടം. തിരക്കുകൾക്കിടയിൽ അവളെ ചേർത്ത് നിർത്തിയിട്ടും ബന്ധത്തിൽ വിള്ളൽ വന്നു. അവൾ പതിയെ അകന്നു. ഇത്രയും സമ്പാദിച്ചിട്ടും തനിക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ല. ഓഫീസും ഫ്ളാറ്റും മാത്രമായ ലോകത്ത് കൂട്ടുകാരും ബന്ധങ്ങളും എല്ലാം നഷ്ടമായിരിക്കുന്നു. ആകെ മുതൽക്കൂട്ട് വിഷമത്തിന്റെയും ചിന്തകളുടെയും പുകച്ചുരുൾ മാത്രം. താൻ ഇത്ര ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടില്ലല്ലോ. അയാൾ തൊട്ടടുത്ത് കിടന്ന കസേരയിലിരുന്ന് താൽപ്പര്യമില്ലാതെ ലാപ്ടോപ്പ് എടുത്ത് ഓഫീസിലെ ബാക്കി ജോലികൾ തീർക്കാൻ നോക്കി. മനസ്സ് ചിന്തകളിൽ കുരുങ്ങിക്കിടന്നതുകൊണ്ട് മടുപ്പോടെ ലാപ്ടോപ്പ് മാറ്റിവെച്ചു. പിന്നീട് ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കി. ആരോട് മിണ്ടാൻ, മനസ്സ് തുറന്ന് ആരോട് സംസാരിക്കാൻ. അയാൾ ഓരോ നമ്പറും വെറുതെ നോക്കാൻ തുടങ്ങി. കോണ്ടാക്ട് ലിസ്റ്റിൽ കൂടുതലുമുള്ളത് ബിസിനസ് ഡീലിംഗ്സ് നടത്തുന്നവരുടെ നമ്പറുകളാണ്. ഒരു പേര് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കല്ലൻ, തന്റെ ബാല്യകാല സുഹൃത്ത്. കെ അനിലൻ എന്ന പേരെങ്കിലും കൂട്ടുകാരെല്ലാം കല്ലൻ എന്നാണ് വിളിച്ചത്. രാജീവ് ആ നമ്പറിൽ തന്നെ നോക്കിയിരുന്നു. ജീവിതത്തിൽ എല്ലാം വെട്ടിപ്പിടിക്കണം, ഇനിയും നേടണമെന്ന മനസ്സിന്റെ അത്യാഗ്രഹം മാത്രമല്ലായിരുന്നോ എപ്പോഴും ഉള്ളിൽ വന്നിട്ടുള്ളത്? പലപ്പോഴും കല്ലനോടും മറ്റു സുഹൃത്തുക്കളോടും പുച്ഛമായിരുന്നു. നാട്ടിലുള്ള ഇവനൊക്കെ വെറും നാട്ടുംപുറത്തുകാരൻ. ബാല്യകാല സുഹൃത്താണെന്ന് പറയാൻ തന്നെ നാണക്കേടായിരുന്നു. ഇന്ന് ആ ഞാൻ അവന്റെ പേര് കണ്ടപ്പോൾ സന്തോഷിച്ചു. വാട്സപ്പ് ഓപ്പണാക്കി നോക്കി. വാട്സപ്പിൽ കമ്പനിയുടെ കുറെ ഗ്രൂപ്പുകൾ ആണ് കൂടുതലും. അതിലൊക്കെ ചെയ്തു തീർക്കേണ്ട വർക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം. പിന്നീടുള്ളത് മീരയുടെ മെസ്സേജുകളാണ്. പണത്തെക്കുറിച്ചുള്ള സംസാരമാണ് അതിൽ മുഴുവനെന്ന് രാജീവിന് നല്ലതുപോലെ അറിയാം. ദേ കിടക്കുന്നു കല്ലന്റെ മെസ്സേജ്. ഡാ പറക്കും തളിയേ, നീ എവിടാ? ഞാൻ നിന്റെ നമ്പർ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ എടുത്തേ? നിനക്ക് സുഖമാണോ? ഇത് വായിച്ച രാജീവിന് വല്ലാത്ത സന്തോഷം തോന്നി. താൻ ഇതൊന്നും നോക്കാത്തത് എന്തായിരുന്നു? പിന്നെയും ആലോചിച്ചിരുന്നു. പറക്കും തളിക, തന്റെ ബാല്യകാലത്ത് കൂട്ടുകാർ വിളിച്ചിരുന്ന പേര്. ആരെങ്കിലും കേട്ടാൽ രസമായിരിക്കും എന്ന് സ്വയം പറഞ്ഞു ചിരിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് രാജീവ് മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും കല്ലനൊരു റിപ്ലൈ കൊടുക്കാം, കൂടെ ഒരു സോറി കൂടി പറയാം. കല്ല, ഞാൻ നിന്റെ മെസ്സേജ് ശ്രദ്ധിച്ചില്ല, ഇന്നാണ് അതിന് കഴിഞ്ഞത്, സോറി. ഇത് അയച്ചു കഴിഞ്ഞപ്പോൾ മുതൽ രാജീവിന് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു മനസ്സ് നിറയെ. ഗ്രാമത്തിൽ തരക്കേടില്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചത്. പഠിത്തമൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ. കുറേ കൂട്ടുകാർ. പുഴയിൽ പോയി മീൻ പിടിച്ചതും മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞതും ഉത്സവങ്ങളിൽ പോയതും ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങി ഒരുമിച്ച് പങ്കിട്ടതും ട്യൂഷന് പോകാതെ പന്ത് കളിക്കാൻ പോയതും പറക്കും തളിക എന്ന് വിളിച്ചതുപോലും താൻ മറന്നുപോയി. ആ പഴയ കാലം എത്ര സുന്ദരമായിരുന്നു. അപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വന്നതിന്റെ ശബ്ദം വന്നു. രാജീവ് എളുപ്പം നോക്കി. അത് കല്ലന്റെ മെസ്സേജാണ്. ഡാ പറക്കും തളികേ, ആഴ്ചകൾക്ക് മുമ്പ് അയച്ച മെസ്സേജിന് ഇപ്പോഴാണോ മറുപടി തരുന്നത്? എന്തായാലും സന്തോഷമായടാ. നീ ഫ്രീ ആണോ എങ്കിൽ പറ, ഞാൻ വിളിക്കാം. നിന്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാളായടാ. നീ എന്താടാ നാട്ടിൽ വരാത്തത്? എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്. ഇത്രയും വായിച്ചപ്പോൾ തന്നെ രാജീവിന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ശബ്ദമോർക്കുന്ന എന്റെ കൂട്ടുകാർ എനിക്കുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. രാജീവ് ഉടൻ തന്നെ കല്ലനെ വിളിച്ചു. കല്ലൻ ഫോൺ എടുത്തപ്പോൾ എന്തു പറയണമെന്നറിയാതെ രാജീവ് വീർപ്പുമുട്ടി. എടാ പറക്കും തളികേ, എന്താണ് മിണ്ടാത്തേ? നീ ബാംഗ്ലൂരിൽ പറന്നു നടക്കുവാണോ? അടിച്ചുപൊളി ജീവിതമാണെന്നാണല്ലോ നാട്ടിലെ വർത്താനം. ഡാ അനിലേ, എന്തുണ്ട് വിശേഷം? നിനക്ക് സുഖമാണോ? എന്താടാ തളികേ, എന്നെ നീ പണ്ട് വിളിക്കുന്ന കല്ല എന്ന് വിളിച്ചാൽ മതി. എന്തു പറ്റി നിന്റെ സംസാരത്തിൽ? അതിന്റെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. എന്തു പറ്റിയടാ? അപ്പോൾ രാജീവിന് എന്തു പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഹാ, ഞാനിവിടെയുണ്ട്, നീ പറക്കല്ല. എന്തു പറ്റിയടാ തളികേ? ഞാൻ നിന്നെ പറക്കും തളിക എന്ന് വിളിച്ചത് കൊണ്ടാണോ നിനക്ക് മിണ്ടാൻ താല്പര്യമില്ലാത്തത്? അപ്പോഴാണ് രാജീവിന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയത്. അല്ലടാ, ഞാൻ നിന്നെയൊക്കെ എന്ത് മിസ് ചെയ്തു എന്ന് ആലോചിച്ചതാ. ഈ ജീവിതത്തിൽ ഞാൻ കുറെ പണമുണ്ടാക്കി എന്നതല്ലാതെ ഒരു സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടില്ല. എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹൈ ലെവലിൽ ജീവിക്കുന്നു. കല്ലന് തന്റെ കൂട്ടുകാരന്റെ മനസ്സ് വേഗത്തിൽ വായിക്കാൻ കഴിഞ്ഞു. നീ ഒന്നും പറയണ്ട, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. നമ്മുടെ പഴയ കൂട്ടുകാർ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെ ആഡ് ചെയ്യാനായിരുന്നു ഞാൻ നിന്റെ നമ്പർ വാങ്ങി മെസ്സേജ് ചെയ്തത്. ഞാൻ നിന്റെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം.

0: വൈകിട്ട് നമ്മൾക്കൊരു വീഡിയോ കോളൊക്കെ ചെയ്യാം. നമ്മൾക്ക് പൊളിക്കാടാ. ഞങ്ങളില്ലേ നിന്റെ പഴയ കൂട്ടുകാർ, മാത്തനും സിദ്ധുവും റാഫിയും തൊരപ്പനും എല്ലാം ഉണ്ട്. നമ്മൾ മാത്രമുള്ള ഗ്രൂപ്പ്. ഇത്രയും പറഞ്ഞ് കലൻ ഫോൺ വെച്ചു. രാജീവിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഒറ്റയ്ക്കല്ല എന്ന് മനസ്സ് മന്ത്രിക്കുന്നത് പോലെ തോന്നി. പഴയ കൂട്ടുകാർ, സ്കൂൾ കാലത്ത് തുടങ്ങിയ ബന്ധം, താൻ മാത്രം പാതിയിൽ വേർപെട്ടുപോയി. പണം അത് എല്ലാ ബന്ധങ്ങളെയും വലിച്ചെറിയാൻ പ്രേരിപ്പിക്കും. എന്തായാലും വൈകിട്ട് തന്റെ പഴയ ചങ്കുകളെ കാണുകയാണ്. എത്ര നാളായി ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്? കൂട്ടുകാരെയും നാട്ടുവഴികളെയും മനസ്സിലോർത്ത് ഒരു ദീർഘനിശ്വാസത്തോടെ പഴയ ഓർമ്മകളൊക്കെ ഉറവ പൊട്ടി രാജീവിന്റെ കണ്ണിൽ സന്തോഷത്തിന്റെ ജലാശയം തീർത്തു.
1: അകലങ്ങളില്ലാത്ത ബന്ധം ഷുഹാന മെഹ്ഫിൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ ഇനി പി. സുദർശൻ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, പാടവരമ്പത്ത്.

തെയ്യാരം തെയ്യാരം പാടിത്തകർത്ത്, തെയ്യാരം തെയ്യാരം പാടിത്തകർത്ത്, പുത്തരി കൊയ്യണ നേരം. കാറ്റത്തു കാതു തുളച്ചു കരച്ചിൽ, കുഞ്ഞിൻ്റെ പേടിച്ചരണ്ട കരച്ചിൽ. കാറ്റത്തു കാതു

അത് നോക്കിയിട്ട് ഓടിച്ചെന്നെടുക്കാനൊരുങ്ങുന്നേരം ഓലക്കൂടക്കീഴിൽ പൊന്നു തമ്പ്രാൻ, ഓടിച്ചെന്നെടുക്കാനൊരുങ്ങുന്നേരം ഓലക്കൂടക്കീഴിൽ പൊന്നു തമ്പ്രാൻ. നീ

0: മക്കളെ പണിതിട്ടു പട്ടിണി നമ്മൾക്ക്, പണിയാത്ത ജമ്മിക്ക് ചോറൂട്ടുവാൻ പണിതിട്ട് പട്ടിണി നമ്മൾക്ക്, പണിയാത്ത ജമ്മിക്ക് ചോറൂട്ടുവാൻ.
1: പാടവരമ്പത്ത് പി സുദർശൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അഭിലാഷ് പി പി എഴുതി അവതരിപ്പിച്ച കഥയാണ് കൂട്ടക്ഷരങ്ങൾ.
2: ദൈവം ഓരോ സൃഷ്ടിക്കും, അതിൻ്റെ ഇണയെ കൂടി സൃഷ്ടിക്കും. മനുഷ്യൻ മാത്രം മതവും മന്ത്രവും മോതി ആ ഇണകളെ ഒരിക്കലും അടുക്കാനാവാത്ത വിധം പരസ്പരം അകറ്റും. ദൈവവിരോധം പോലെ പിന്നെ ഒരു ജന്മം. നിറക്കൂട്ടുകളുടെ വണ്ണമഴ പെയ്യുന്ന ചാനൽ ഷോയിൽ മാധവ് മിഥുൻ അരങ്ങ് കൊഴിപ്പിച്ച് ആഘോഷമാക്കുകയാണ്. വൈറൽ വീഡിയോകളിലൂടെ ചിരപരിചിതനായ മാധവ് മിഥുൻ, യൂട്യൂബ് ചാനലിലൂടെ കോടിപതിയായ വിവരം ചാനൽ ഷോയിലൂടെ പ്രേക്ഷകരിലെത്തിക്കുന്ന അത്യപൂർവ നിമിഷങ്ങളായി മാറുകയായിരുന്നു ആ ഷോ. വൈറലുകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കാൻ വാക്ചാതുര്യം മാത്രമല്ല, അതിന് പിന്നിൽ കഠിനപ്രയത്നം ഉണ്ടായിരുന്നു എന്ന് മിഥുൻ വ്യക്തമാക്കുന്നു. മോട്ടിവേറ്റർ, സ്ത്രീ സമത്വവാദി, നിരീശ്വരവാദി, അങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമ. കോളേജ് അധ്യാപക വൃത്തി രാജിവെച്ച് യൂട്യൂബ് ചാനൽ രംഗത്തേക്ക് കടക്കുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രം. പ്രേക്ഷകരുടെ മനമറിഞ്ഞ് വരദക്ഷിണ വച്ചത് വാക്കിനൊപ്പം വളർന്നപ്പോൾ, വളച്ചൊടിക്കാതെ വരിഞ്ഞു മുറുകി എതിർത്തു നിന്ന പലതിൻ്റെയും വാമൂടിക്കെട്ടിയപ്പോൾ, മൂടിക്കെട്ടിയ നഗ്നസത്യങ്ങളെ നാൽക്കവലകളിൽ നേരം പോക്കാക്കിയപ്പോൾ തിരിച്ചറിയുകയായിരുന്നു ജനം മാധവ് മിഥുനെ. പ്രാവിനെയും പരുന്തിനെയും സൃഷ്ടിച്ച ദൈവം, കാകനെയും കഴുകനെയും സൃഷ്ടിച്ച ദൈവം, ഒന്നിനെ മറ്റൊന്നിന് ഇരയായി സൃഷ്ടിക്കുന്ന ദൈവം, ഒരു മുഖം മറ്റൊരു മുഖത്തിന് സാമ്യമില്ലാതെ കോടാനുകോടി സൃഷ്ടികൾ നടത്തുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ വ്യാമോഹത്തെക്കുറിച്ച് എന്തു പറയാൻ. മറ്റെല്ലാ സൃഷ്ടികളും സ്വന്തം ഇണയെ സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ മാത്രം സ്വന്തം ഇണയെ കണ്ടെത്താൻ പരസഹായം തേടും. മനക്കണക്ക് കൂട്ടി മനസ്സറിയാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ. ജീവിതം ചെറുതാണ്, അതിലും ചെറുതാണ് ദാമ്പത്യം. ചിലർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അവരോ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. ചുരുക്കത്തിൽ ആരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മടുക്കുകയാണ്. അതാണോ വേണ്ടത്? ദൈവനിയോഗമാണ് യഥാർത്ഥ ശരി. ജീവിതം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. മറ്റുള്ളവർക്കായി നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുന്നവർ ജീവിക്കുകയല്ല, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോഴല്ല. ഏതു പ്രതിസന്ധിയും അതിജീവിച്ച് സ്വന്തം ഇഷ്ടങ്ങളിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ ജീവിതം. ക്യാമറ അവതാരകയുടെ ക്ലോസപ്പിലേക്ക് അടുക്കവേ, ഇത് വെറുമൊരു മനുഷ്യന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും മാത്രമല്ല, സ്വപ്രയത്നം കൊണ്ട് ചാനൽ കോടിപതിയായ അസാധാരണ വൈഭവത്തിന്റെ വ്യക്തിപ്രഭ കൂടിയാണ്. വിശേഷണങ്ങൾക്കും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾ. വൈറലുകളുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഞങ്ങൾക്കറിയാം, പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോയ്ക്കായി. അതെ, ഞങ്ങളും കാത്തിരിക്കുകയാണ് നിങ്ങൾക്കൊപ്പം. അവതാരകയ്ക്കൊപ്പം പുഞ്ചിരി തൂകി മാധവ മിഥുനും വർണ്ണക്കൂടാരത്തിൽ നിന്നും ഇരുളിലേക്ക് മറഞ്ഞു. ആരവങ്ങളുടെ അലയൊലികൾക്കൊപ്പം ആരതിയുടെ മനസ്സും ആനന്ദ നൃത്തമാടുകയായിരുന്നു. ഹെഡ്സെറ്റ് ചെവിയിൽ ഒന്നുകൂടി അമർത്തിവെച്ചു, മൊബൈലിൽ നിന്ന് മുഖം മാറ്റി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി, പിന്നെ ക്ലോക്കിലേക്ക് നോക്കി. ഇല്ല, സമയമായില്ല. യൂബർ ടാക്സി വരാൻ ഇനിയുമുണ്ട് സമയം. സ്ത്രീ സമത്വവാദവുമായി ബന്ധപ്പെട്ട് മാധവ് മിഥുൻ്റെ പല വീഡിയോകളിലും അവതരിപ്പിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും തൻ്റെയും കൂടി പ്രശ്നങ്ങളാണെന്ന് എത്രയോ തവണ തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർ തീരുമാനിച്ചുറപ്പിച്ച് ശബരി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന നാളുകൾ അതൊരാഘോഷം തന്നെയായിരുന്നു. പിന്നെ തൻ്റെ ഇഷ്ടങ്ങൾ ആവശ്യങ്ങൾ ചിലവ ശബരി കേൾക്കാത്തതായി നടിച്ചപ്പോൾ ചില കുത്തുവാക്കുകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ആവർത്തനങ്ങളായപ്പോൾ, ശബരിയുടെ ന്യായീകരണങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, എവിടെ വെച്ചാണ് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തോന്നിത്തുടങ്ങിയത്? അങ്ങനെയിരിക്കെയാണ് മാധവ് ഇതിൻ്റെ മോട്ടിവേറ്റിംഗ് വീഡിയോകൾ കാണാനിടയായത്. യഥാർത്ഥത്തിൽ ഒരു വലിയ ശക്തി തന്നെയായിരുന്നു മാധവിൻ്റെ വീഡിയോകൾ. ഉദാഹരിക്കലല്ല, ഉദ്ധരിക്കുകയാണ് മാധവ് ചെയ്യുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഒരാരാധനയായി വളരുകയായിരുന്നു. ആനന്ദിനെ സ്കൂളിൽ ചേർത്ത ശേഷമാണ് സ്വന്തമായൊരു ചെറിയ സംരംഭം തുടങ്ങിയത്. അതിലൂടെ ഒരുപാട് പുതിയ പരിചയക്കാർ, അവരുടെ ഉപദേശങ്ങൾ, പിന്നെ സ്ത്രീ സൗഹൃദ സാമൂഹിക വ്യവസ്ഥിതി എല്ലാം ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു. ബാങ്ക് ലോൺ തരപ്പെടുത്താനും പഴയതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നൂതന ആശയങ്ങൾ കൂടി സംരംഭത്തിന് മുതൽക്കൂട്ടാക്കിയപ്പോൾ വിചാരിക്കാത്ത സ്വീകാര്യതയായിരുന്നു പിന്നീട്. അതെ, താൻ വളരുകയായിരുന്നു താൻ പോലും അറിയാതെ. പുതിയ ബന്ധങ്ങൾ, വരുമാനത്തിനൊപ്പം വലിയ സൗഹൃദങ്ങൾ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ വളർച്ചയുടെ ഒരു വലിയ ഘട്ടത്തിലാണ് താനെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും, വളർച്ചയ്ക്കൊപ്പം ആ നിലയിൽ സ്വന്തം ജീവിതം ആസ്വദിക്കുവാൻ യഥാർത്ഥത്തിൽ തനിക്കാകുന്നുണ്ടോ? തൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും മാധവ് മിഥുൻ്റെ മോട്ടിവേറ്റിംഗ് വീഡിയോകൾ എല്ലായ്പ്പോഴും തനിക്ക് ആവേശമായിരുന്നു. എപ്പോൾ നിങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു ജീവിക്കുവാൻ തുടങ്ങുന്നുവോ, അന്നു മുതൽ നിങ്ങൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാധനയുടെ അതിരുകൾ വിട്ട് അഭയം പ്രാപിക്കുകയായിരുന്നു. ഗേറ്റിൽ ശബ്ദം കേട്ടതായി തോന്നിയപ്പോൾ ഹെഡ്സെറ്റ് ഊരി ബാഗിലിട്ടു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഗേറ്റിന് മുന്നിൽ ടാക്സിയുടെ ടെയിലാമ്പിൽ നിന്നുള്ള ചുവന്ന വെളിച്ചം ഗേറ്റിൽ പതിഞ്ഞുകിടക്കുന്നത് ആരതി കണ്ടു. വീട്ടിലെ ടോപ്പ് ലൈറ്റ് കെടുത്തി. പുറത്തേക്കുള്ള വാതിലിൻ്റെ കുറ്റി ശബ്ദമുണ്ടാക്കാതെ മാറ്റി പതിയെ പുറത്തേക്കിറങ്ങി. ആനന്ദിൻ്റെ മുകളിലത്തെ മുറിയിൽ വെളിച്ചമുണ്ട്. ഗേറ്റിനെ ലക്ഷ്യം വെച്ചു ഇരുട്ടിലൂടെ നീങ്ങി. ഗേറ്റിൻ്റെ കൊളുത്ത് ശബ്ദമുണ്ടാക്കാതെ മാറ്റി. ഗേറ്റ് തുറന്ന് പുറത്ത് കിടന്ന കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് ബാഗ് സീറ്റിലേക്കിട്ടു. അകത്ത് കയറി ഡോർ അടച്ച് ശ്വാസമടക്കി പുറത്തേക്ക് നോക്കി. കാറിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ പരിസരമായി ഒരിക്കൽ കൂടി നോക്കിയിരുന്നു. ബാഗിലെ സൈഡ് അറ തുറന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ചു തിരികെ വെച്ചു. കാർ ഇടവഴിയിൽ നിന്ന് പ്രധാന റോഡിലേക്ക് തിരിഞ്ഞു. മുന്നിലേക്ക് നോക്കിയ ആരതി ഞെട്ടിപ്പോയി. വണ്ടി ഓടിക്കുന്നത് മകൻ ആനന്ദ്, താൻ സഞ്ചരിക്കുന്നത് വീട്ടിലെ സ്വന്തം കാറിലും. ഇതെങ്ങനെ സംഭവിച്ചു? എവിടെയാണ് പിഴച്ചത്? ഇതിനർത്ഥം ആനന്ദ് എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നല്ലേ? എവിടെയാണ് തൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത്? എന്തുകൊണ്ടാണ് ആനന്ദ് ഇതുവരെയും തന്നോടൊന്നും സംസാരിക്കാത്തത്? അവനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നാണോ അതിനർത്ഥം? കാർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. താൻ ടാക്സി വിളിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് അവനറിയാം. അതുകൊണ്ടാണല്ലോ അവനൊന്നും ചോദിക്കാതെ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിലും നേരം പുലരുമ്പോൾ എല്ലാവരും എല്ലാം അറിയുക തന്നെ ചെയ്യും. ഇന്നൊരു രാത്രി കൂടി അറിയാതിരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? മാധവ് മിഥുനിൻ്റെ വാക്കുകൾ ആരതിയുടെ മനസ്സിലൂടെ ഒരിക്കൽ കൂടി ഓടിയെത്തി. പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വന്തം ഇഷ്ടങ്ങളിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ ജീവിതം. കാർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങി. ഒഴിഞ്ഞ ഏരിയയിൽ ആനന്ദ് കാർ ഒതുക്കി. ഡോർ തുറന്ന് ബാഗെടുത്ത് ആരതി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പുറത്തിറങ്ങി ആനന്ദ് കാർ ലോക്ക് ചെയ്തു. കീ പാൻസിൻ്റെ പോക്കറ്റിലിട്ടു. മൊബൈൽ ഫോൺ എടുത്തു. അച്ഛൻ്റെ നമ്പർ സെലക്ട് ചെയ്ത് കോൾ ചെയ്തു. തിരിഞ്ഞു ചുറ്റിലും നോക്കി. അമ്മയെ കാണുന്നില്ല. പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വേഗത്തിൽ നടന്നു. മൊബൈലിൽ കോൾ കണക്റ്റ് ചെയ്യപ്പെട്ടു. അച്ഛനെവിടെയെത്തി? അച്ഛനെത്തിയോ? അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ അമ്മയെയും വിളിച്ചിരുന്നു അല്ലേ? ചുമ്മാതല്ല അമ്മ എന്നോടൊന്നും ചോദിക്കാത്തത്. നീ ആ ഒന്നാമത്തെ ഗേറ്റിലേക്ക് വാ, ഞാൻ അവിടെയുണ്ട്. മുംബൈ കുർള എക്സ്പ്രസ് ഉടൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു തുടങ്ങിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം നിറയെ ആൾക്കാരാണ്. ഏതോ ട്രെയിൻ വന്നിട്ട് അധിക നേരമായി കാണില്ല. പുറത്തേക്കുള്ളവരുടെ തിരക്കുമുണ്ട്. ആനന്ദ് തിരക്കിനിടയിലൂടെ ഒന്നാമത്തെ ഗേറ്റിലെത്തി. അവിടെയാകെ അച്ഛനെ പരതി, അമ്മയെയും. ഒരു കൈ ആനന്ദിൻ്റെ തോളിൽ തട്ടി. ആനന്ദ് തിരിഞ്ഞു നോക്കി. അച്ഛൻ. അയാൾ അവനെ അയാൾക്ക് അഭിമുഖമായി നിർത്തി. അച്ഛ, അമ്മയെ ഇവിടെ വന്നിറങ്ങിയ ശേഷം പിന്നെ കണ്ടിട്ടേയില്ല. വണ്ടിയെടുത്ത് പുറത്തിട്ട് അമ്മയെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം. അച്ഛൻ ഇവിടെ എത്തും. അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും സംസാരിക്കേണ്ടെന്ന് അച്ഛനല്ലേ പറഞ്ഞത്. എന്നിട്ട് അമ്മ ഇതെങ്ങോട്ട് പോയി? നോക്കൂ മോനെ, ഈ പ്ലാറ്റ്ഫോം നിറയെ ആൾക്കാരാണ്. എന്തൊക്കെയോ നേടാനായി പോകുന്ന ത്രില്ലിലാണവരിപ്പോൾ. ഇനി ആ പോകുന്നവരിൽ ചിലരെ കണ്ടോ? ഇതുപോലെ ഒന്നോ രണ്ടോ നാൾ മുമ്പേ ഇങ്ങനെ പോയവരായിരിക്കും അവരും. അന്നത്തെ പോലെ ത്രില്ലിലല്ലെന്നു മാത്രം. അച്ഛൻ ഈ സമയത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛൻ അമ്മയെ തിരക്കാത്തതെന്താ? അമ്മ ഇതെങ്ങോട്ടാ പോയത്? മോനെ, നീ വളർന്നതിനേക്കാൾ വേഗത്തിൽ അമ്മയും വളരുകയായിരുന്നു. വളരും തോറും പിന്നെയും വളരാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതിന് അവർക്ക് പുതിയ മാനങ്ങൾ തേടേണ്ടി വരും. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ അമ്മയെ തിരയാത്തതെന്താ? അമ്മ നമ്മളെ തിരയാത്തിടത്തോളം നമുക്കിനി അമ്മയെ കണ്ടെത്താൻ കഴിയില്ല മോനെ. അമ്മയെ നമ്മൾ തിരയാൻ ശ്രമിക്കും തോറും അമ്മ അകലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് മോനെ? അത്താഴപ്പഷ്ണിക്കാരന് ആഹാരമാണ് സ്നേഹം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ പണമാണ് സ്നേഹം. പണം ആവശ്യത്തിന് തികയുമ്പോൾ ആർഭാടവും ആഘോഷവുമാണ് സ്നേഹം. ജീവിതം എന്നും ഓരോന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിലത് നമ്മളറിഞ്ഞും ചിലത് നമ്മളറിയാതെയും. അച്ഛനെല്ലാം അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനാ അച്ഛൻ ഇങ്ങോട്ട് വരുത്തിച്ചത്? ഈ കാലവും നിങ്ങളുടേതാണ്. ഈ കാലത്തിൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് നീ തിരിച്ചറിയാൻ. മുംബൈ കുർള എക്സ്പ്രസ് പ്ലാറ്റ്ഫോം രണ്ടിൽ നിന്ന് ഉടൻ പുറപ്പെടുന്നതാണെന്ന് അനൗൺസ്മെൻ്റ് മുഴങ്ങി തുടങ്ങി. മോനെ, ഇപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്കെൻ്റെ ഭാര്യയാണ്. നിനക്ക് നിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടുകൂടാ. ആ പ്രതീക്ഷ നീ അവൾക്ക് നൽകണം. ആനന്ദ് മെല്ലെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിഞ്ഞു. യൂബർ സൈറ്റിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷനിൽ ശബരി അല്പനേരം നോക്കി നിന്നു. പിന്നെ ഡിനെ ഓപ്ഷനിൽ വിരലമർത്തി. യൂബർ സൈറ്റിൽ നിന്ന് എക്സിറ്റായി. മൊബൈൽ പോക്കറ്റിലേക്ക് ഇട്ടു. പുറകിൽ ട്രെയിൻ പുറപ്പെടുന്ന അനൗൺസ്മെൻറ്റിനൊപ്പം സൈറനും മുഴങ്ങി. ട്രെയിൻ മെല്ലെ മെല്ലെ മുന്നോട്ട് ചലിച്ചു തുടങ്ങി. ട്രെയിനിനുള്ളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് കൈകൾ വീശി തുടങ്ങി. ആനന്ദും ട്രെയിനിന് നേരെ കൈകൾ വീശിക്കൊണ്ടേയിരുന്നു. ട്രെയിനിൻ്റെ താളവും തൻ്റെ ഹൃദയത്തിൻ്റെ താളവും ഒന്നുപോലെയാണെന്ന് ആനന്ദിന് തോന്നി.
1: കൂട്ടക്ഷരങ്ങൾ അഭിലാഷ് ബി പി എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
3: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഈ പരിപാടിയിൽ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ പദ്ധതിയെ കുറിച്ച് കേൾക്കാം.
2: കുട്ടികൾ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാരക്കുറവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ. മുൻപുണ്ടായിരുന്ന പോഷൺ അഭിയാൻ, സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പദ്ധതികൾ എന്നിവയെ ഒരൊറ്റ കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി പുനരാവിഷ്കരിച്ചത്. രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പരമമായ ഉദ്ദേശം. കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, പോഷകാഹാരക്കുറവ് മൂലമുള്ള ശോഷണം എന്നിവ ഘട്ടംഘട്ടമായി കുറച്ചുകൊണ്ടുവരാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം കുട്ടികൾ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ എന്നിവരിൽ കണ്ടുവരുന്ന രക്തക്കുറവ് ഫലപ്രദമായി പ്രതിരോധിക്കാനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. ഗർഭധാരണം മുതൽ കുഞ്ഞിന് 2 വയസ്സ് തികയുന്നതുവരെയുള്ള നിർണായകമായ 1000 ദിവസങ്ങളിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഗുണനിലവാരമുള്ള പോഷകാഹാരവും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കുന്നു. സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ പദ്ധതി 4 സുപ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നാമതായി പോഷകാഹാര പിന്തുണ. ഇതിലൂടെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ എന്നിവർക്ക് അനുബന്ധ പോഷകാഹാരം നൽകുന്നു. രണ്ടാമതായി പ്രാരംഭ ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും. ഇതിലൂടെ പോഷൻ ഭീ പടായി ഭീ എന്ന ആശയത്തിലൂടെ കളികളിലൂടെയുള്ള പ്രീസ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വിദ്യയുമുള്ള പുതിയ തലമുറ സക്ഷമ അംഗൻവാടികളുടെ നിർമ്മാണവും അതോടൊപ്പം തന്നെ അംഗൻവാടികളിലും പൊതുസ്ഥലങ്ങളിലും വിഷരഹിത പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന പോഷകത്തോട്ടങ്ങളുടെ നിർമ്മാണവും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. പരമ്പരാഗത അംഗൻവാടികളെ സ്മാർട്ട് സൌകര്യങ്ങളിലേക്ക് ഉയർത്തുന്നു. അതിനായി ശുദ്ധജലത്തിനായി RO പ്ലാന്റുകൾ, മഴവെള്ള സംഭരണികൾ, സ്മാർട്ട് ലേണിംഗ് ഉപകരണങ്ങൾ, LED സ്ക്രീനുകൾ, സൌരോർജ്ജ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിക്കുന്നു. അതോടൊപ്പം ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനവും ഒരുക്കുന്നു. അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ പോഷൻ ട്രാക്കർ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ ഉയരം, ഭാരം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, റേഷൻ വിതരണം എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുകയും തത്സമയം നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ആയുഷ് സമ്പ്രദായങ്ങളുടെ സംയോജനമാണ് ഈ പദ്ധതിയുടെ മറ്റൊരു സവിശേഷത. ഇതിലൂടെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ രീതികളെയും ആയുർവേദ പോഷക തത്വങ്ങളെയും ആധുനിക ആരോഗ്യ പദ്ധതികളുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്നു. പോഷകാഹാര വിതരണത്തിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായ ലാബ് പരിശോധനകളും ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ആധാർ അധിഷ്ഠിതമായി പരിശോധിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. ഒരു രാജ്യത്തിന്റെ വികസനം അളക്കുന്നത് അവിടത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി മുൻനിർത്തിയാണ്. അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ സാങ്കേതിക നിരീക്ഷണം, സന്തുലിതമായ പോഷകാഹാര വിതരണം എന്നിവ ഒത്തുചേരുന്ന സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ പദ്ധതി പോഷകാഹാരക്കുറവില്ലാത്ത ആരോഗ്യപൂർണമായ ഒരു നാളേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു.
1: സക്ഷം അംഗൻവാടി ആൻഡ് പോഷൺ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യശേഷി മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48-ാമത് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. 1941 ഡർബനിൽ ജനിച്ച നവനീതം പിള്ളയുടെ മാതാപിതാക്കൾ തമിഴ് വംശജരായിരുന്നു. സംസ്ഥാനത്ത് 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ 15 മുതൽ 31 ഡിസംബർ വരെ ഫയൽ അദാലത്ത് നടത്തും. വയോജനക്ഷേമ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി. കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. മാനസികാരോഗ്യ ബോധവൽക്കരണ മാസത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കാമാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കളിയിക്കാവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കെഎസ്എഫ്ഇ പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 12 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരിക്കും ഉദ്ഘാടനം. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികാന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങളുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നയാളെ പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശി ഹനീഫയാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 325 പാക്കറ്റുകളിലായി വിവിധയിനം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ ബിജെപി വിജയം നേടി. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ ടി വി കെ വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് വിജയിച്ചു. നാളെ ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു.

0: കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാത്രി 9 മണി മുതൽ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ജൻപത്, പട്ടേൽ ചൌക്ക്, ന്യൂഡൽഹി, സേവാതീർത്ഥ്, മണ്ഡി ഹൌസ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷൈജു ഷെരീഫ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496563321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനിക ക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം, മനോജ് കോവിൽവീട് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

ഇന്ന് 9:45 മൊഴിയാം ഒരു കഥയിൽ കാരൂർ എഴുതിയ കഥ കേൾക്കാം. മേൽവിലാസം ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ.

0: നാളെ രാവിലെ 10 മണിക്ക് നേർവഴി. ഇതിൽ ഐടി ഇൻസ്ട്രക്ടറായ ആമോസ് ജോയുമായി അഭിമുഖം കേൾക്കാം. നാളെ രാവിലെ 10 മണിക്ക് നേർവഴിയിൽ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ അനുഭവസ്ഥരുടെ ജീവിത പാഠങ്ങൾ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം. ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് പോത്തൻകോട് ഐരൂപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മനോജ് കോവിൽവീട്.
1: പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും വർത്തമാനകാലത്തെയും ഭാവിയെയും ഒരുപോലെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയമാണ്, ഹരിത സമ്പദ് വ്യവസ്ഥ അഥവാ ഗ്രീൻ ഇക്കോണമി. നമ്മൾ വാർത്തകൾ ശ്രദ്ധിച്ചാൽ എന്താണ് കാണുന്നത്? ഒരു വശത്ത് കൊടുങ്കാറ്റുകളും അപ്രതീക്ഷിത വെള്ളപ്പൊക്കങ്ങളും കടുത്ത വരൾച്ചയും, മറുവശത്ത് വായുമലിനീകരണവും കുടിവെള്ളക്ഷാമവും. മനുഷ്യൻ തൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കു വേണ്ടി പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്തതിൻ്റെ ആഘാതമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, വ്യവസായങ്ങൾ വളരണം, എന്നാൽ അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇവിടെയാണ് ഹരിത സമ്പദ് വ്യവസ്ഥ എന്ന ആശയം പ്രസക്തമാകുന്നത്. ഹരിത സമ്പദ് വ്യവസ്ഥ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇന്ത്യയും കേരളവും ഈ രംഗത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. എന്താണ് ഹരിത സമ്പദ് വ്യവസ്ഥ? ലളിതമായി പറഞ്ഞാൽ, പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാന ഭീഷണികളും പരമാവധി കുറച്ചുകൊണ്ട് സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുന്ന രീതിയാണ് ഹരിത സമ്പദ് വ്യവസ്ഥ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാം അഥവാ UNEP ഇതിനെ നിർവചിക്കുന്നത് മനുഷ്യൻ്റെ ക്ഷേമവും സാമൂഹിക തുല്യതയും വർദ്ധിപ്പിക്കുകയും ഒപ്പം പരിസ്ഥിതി നേരിടുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്ന വ്യവസ്ഥ എന്നാണ്. നമ്മുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ബ്രൗൺ ഇക്കോണമി എന്ന് വിളിക്കുന്നു. എന്താണ് ബ്രൗൺ ഇക്കോണമി? ഇത് പൂർണ്ണമായും പെട്രോളിയം, കൽക്കരി തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നു. ഫാക്ടറികളിൽ നിന്ന് വിഷപ്പുക പുറന്തള്ളുന്നു, മാലിന്യങ്ങൾ പുഴകളിലേക്കും കടലിലേക്കും തള്ളുന്നു, ലാഭം മാത്രമാണ് ലക്ഷ്യം, പ്രകൃതിയുടെ നിലനിൽപ്പ് ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രീൻ ഇക്കോണമി. കുറഞ്ഞ കാർബൺ ഉപയോഗം, വിഭവ കാര്യക്ഷമത, സാമൂഹിക പങ്കാളിത്തം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. സമ്പദ് വ്യവസ്ഥ എന്നാൽ കേവലം പണവും വ്യവസായവും മാത്രമല്ല, അതിനാധാരം നമ്മൾ ജീവിക്കുന്ന മണ്ണും വായുവും വെള്ളവുമാണെന്ന തിരിച്ചറിവാണ് ഗ്രീൻ ഇക്കോണമി. ഇനി നമുക്ക് ഹരിത സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് ഏതെല്ലാം മേഖലകളിലൂടെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 മേഖലകളാണ്. പുനരുപയോഗ ഊർജം അഥവാ റിന്യൂവബിൾ എനർജി. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ സിംഹഭാഗവും കൽക്കരി കത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് തള്ളുന്നു. ഇതിന് പകരമായി സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രജൻ ഫ്യുവൽ, തിരമാലയിൽ നിന്നുള്ള ഊർജം എന്നിവ ഉപയോഗിക്കുക. സർക്കുലാർ ഇക്കോണമി. നമ്മുടെ ഇന്നത്തെ രീതി ഉണ്ടാക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക, ടേക്ക് മേക്ക് ഡിസ്പോസ് എന്നാണ്. എന്നാൽ സർക്കുലർ ഇക്കോണമിയിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നാണ് തത്വം. ഒരു ഉൽപ്പന്നവും മാലിന്യമായി പുറന്തള്ളാതെ അതിനെ വീണ്ടും വിഭവമാക്കി മാറ്റുന്നു. ഹരിത കെട്ടിടങ്ങളും നഗരാസൂത്രണവും. സ്വാഭാവിക വെളിച്ചവും വായുസഞ്ചാരവും ലഭിക്കുന്ന രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. സോളാർ പാനലുകൾ, മഴവെള്ള സംഭരണികൾ, ഊർജ്ജക്ഷമതയുള്ള ലൈറ്റുകൾ എന്നിവ നിർബന്ധമാക്കുക. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം. ഡീസൽ, പെട്രോൾ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈഡ്രജൻ ബസ്സുകൾ, കാര്യക്ഷമമായ പൊതു ഗതാഗത സംവിധാനങ്ങൾ, ഉദാഹരണമായി മെട്രോ റെയിൽ പോലുള്ളവ പ്രോത്സാഹിപ്പിക്കുക. സുസ്ഥിര കൃഷി. രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിച്ച് മണ്ണ് നശിപ്പിക്കുന്നതിന് പകരം ജൈവകൃഷി, തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ തുടങ്ങിയ ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ കൃഷിരീതികൾ നടപ്പിലാക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ഗ്രീൻ ഇക്കോണമിക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതെന്ന്? ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോള താപനത്തെയും ചെറുക്കുന്നു. ഭൂമിയുടെ താപനില അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ മഞ്ഞ് മലകൾ ഉരുകുന്നതും കടൽനിരപ്പ് ഉയരുന്നതും ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഹരിത തൊഴിലവസരങ്ങൾ അഥവാ ഗ്രീൻ ജോബ്സ്. ഹരിത സമ്പദ് വ്യവസ്ഥ എന്നാൽ തൊഴിലവസരങ്ങൾ കുറയുകയല്ല, മറിച്ച് പുതിയ തൊഴിൽ മേഖലകളുടെ തുടക്കമാണ്. സോളാർ പാനൽ ടെക്നീഷ്യന്മാർ, വേസ്റ്റ് മാനേജ്മെൻറ്റ് വിദഗ്ധർ, ഈ വാഹന നിർമ്മാതാക്കൾ, ജൈവ കർഷകർ, എൻവയോൺമെൻ്റൽ ഓഡിറ്റർമാർ തുടങ്ങി ദശലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ലോകമെമ്പാടും ഉയർന്നു വരുന്നത്. സാമ്പത്തിക സുസ്ഥിരതയും ചെലവ് ചുരുക്കലും. ഫോസിൽ ഇന്ധനങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്നു. സ്വന്തമായി പുനരുപയോഗ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ രാജ്യങ്ങൾക്ക് വൻ തുക ലാഭിക്കാൻ കഴിയും. പൊതുജന ആരോഗ്യ സംരക്ഷണം, വായുജല മലിനീകരണം മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ കുറയുന്നു. തൽഫലമായി പൗരന്മാരുടെ ആരോഗ്യ ചെലവ് കുറയുകയും ജീവിത നിലവാരം ഉയരുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം, കാടുകളും തടാകങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ സ്വാഭാവിക വാസസ്ഥലം നിലനിൽക്കുന്നു. ഇനി നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് പരിശോധിക്കാം. ഇന്ത്യ 2070 നെറ്റ് സീറോ കാർബൺ എമിഷൻസ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, ഭാവിയുടെ ഇന്ധനമായ ഹൈഡ്രജൻ നിർമ്മാണത്തിൽ ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, സൗരോർജ പ്രചാരണത്തിനായി ഇന്ത്യ മുൻകൈയെടുത്ത് രൂപീകരിച്ച അന്താരാഷ്ട്ര കൂട്ടായ്മയാണിത്. എങ്ങും ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഫെയിം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഫാസ്റ്റർ അഡാപ്റ്റേഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, അതുവഴി പെട്രോൾ ഡീസൽ തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങളുടെ ആശ്രയം കുറയ്ക്കുക, വാഹന മേഖലയിലെ മലിനീകരണം കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത്. ഫെയിം സെക്കൻഡ് പദ്ധതിയുടെ കാലാവധി 2024 മാർച്ചിൽ അവസാനിച്ചു. തുടർന്ന് ഈ പദ്ധതിയെ പുനഃസംഘടിപ്പിച്ച് കൂടുതൽ വിപുലമായ PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്ന പുതിയ പദ്ധതിയിലേക്ക് രാജ്യം മാറി. കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡികളും സാമ്പത്തിക ആനുകൂല്യങ്ങളും വഴി രാജ്യത്ത് ഈ വാഹനങ്ങളുടെ ഉപയോഗവും ചാർജിംഗ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി കേരളത്തിൻ്റെ മാതൃകകൾ. നമ്മുടെ കേരളം ഹരിത വികസനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന ബഹുമതി നമ്മുടെ സിയാലിനാണ്. ഹരിത കേരളം മിഷൻ, ജല സ്രോതസ്സുകളുടെ ശുചീകരണം, മാലിന്യ സംസ്കരണം, ഹരിതവൽക്കരണം എന്നിവയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഈ മിഷന് കഴിഞ്ഞു. ഹരിത കർമ്മസേന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് പുനരുപയോഗത്തിന് അയക്കുന്ന ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. ജൈവ കൃഷി പ്രോത്സാഹനം, വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹകരിക്കുന്ന കുടുംബശ്രീ മാതൃകകൾ. ഹരിത സമ്പദ് വ്യവസ്ഥ എന്നത് സർക്കാരുകളുടെയോ വൻകിട കമ്പനികളുടെയോ മാത്രം ചുമതലയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന തീരുമാനങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഊർജ സംരക്ഷണം, ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകളും ഫാനുകളും അണയ്ക്കുക, ഊർജക്ഷമതയുള്ള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക, മാലിന്യ സംസ്കരണം, വീടുകളിൽ മാലിന്യങ്ങൾ വേർതിരിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, നമ്മുടെ വീട് പറമ്പുകളിൽ തണൽമരങ്ങളും ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുക, സാധ്യമാകുന്നിടത്തെല്ലാം സ്വന്തം വാഹനങ്ങൾക്ക് പകരം നടക്കാനോ സൈക്കിൾ ഉപയോഗിക്കാനോ പൊതുഗതാഗതം ഉപയോഗിക്കാനോ ശ്രദ്ധിക്കുക. ഹരിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. സാമ്പത്തിക വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല, അവ പരസ്പരം പിന്തുണയ്ക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ച അനിവാര്യമാണ്. എന്നാൽ ഈ വളർച്ച പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണത്തിലൂടെയും വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണത്തിലൂടെയും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ ഭാവി തലമുറകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വികസനത്തിൻ്റെ ലക്ഷ്യത്തോടൊപ്പം പരിസ്ഥിതിയുടെ നിലനിൽപ്പും സാമൂഹിക നീതിയും പരിഗണിക്കുന്ന ഹരിത സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. പരമ്പരാഗതമായ ഉൽപ്പാദിപ്പിക്കുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന സമീപനത്തിൽ നിന്നു മാറി വിഭവങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും അവയുടെ പുനരുപയോഗവും പുനഃചംക്രമണവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രകൃതിയിൽ നിന്നെടുക്കുന്ന ഓരോ വിഭവത്തിനും പരിധിയുണ്ടെന്ന് തിരിച്ചറിയണം. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സൗരോർജം, കാറ്റാടി ഊർജം, ജലവൈദ്യുതി, ഹരിത ഹൈഡ്രജൻ തുടങ്ങിയ ശുദ്ധമായ ഊർജ സ്രോതസ്സുകളിലേക്ക് ക്രമേണ മാറേണ്ടതുണ്ട്. അതോടൊപ്പം ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, സുസ്ഥിര കൃഷി എന്നിവയും വികസനത്തിന്റെ ഭാഗമായി കാണണം. ഹരിത സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാന മേഖല തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനുള്ള കഴിവാണ്. സൗരോർജ മേഖല, വൈദ്യുത വാഹനങ്ങൾ, മാലിന്യ സംസ്കരണം, ജൈവകൃഷി, പുനഃചംക്രമണം, പരിസ്ഥിതി സൗഹൃദ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതിനാൽ ഹരിത സമ്പദ് വ്യവസ്ഥ എന്നത് വികസനത്തെ തടയുന്ന ആശയമല്ല, മറിച്ച് മാറിവരുന്ന ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും പുതിയ നൈപുണികൾക്കും പുതിയ തൊഴിൽ മേഖലകൾക്കും വഴിയൊരുക്കുന്ന സമീപനമാണ്. ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം അത്ര എളുപ്പമുള്ളതല്ല. പഴയ സാങ്കേതിക വിദ്യകളിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് മാറുന്നതിന് വലിയ നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, പരിശീലനം, ഗവേഷണം, നയപരമായ പിന്തുണ എന്നിവ ആവശ്യമാണ്. ചില പരമ്പരാഗത വ്യവസായങ്ങളിലും തൊഴിൽ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനം നീതിപൂർവവും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. തൊഴിലാളികൾക്ക് പുതിയ നൈപുണികൾ നൽകുകയും ചെറിയ ഉൽപ്പാദകരെയും കർഷകരെയും സംരംഭകരെയും ഈ മാറ്റത്തിന്റെ ഭാഗമാക്കുകയും വേണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കും ഇതിൽ വലിയ പങ്കുണ്ട്. സ്കൂളുകളിൽ പരിസ്ഥിതി ക്ലബ്ബുകൾ, ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ജല സംരക്ഷണ പദ്ധതികൾ, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, വൃക്ഷത്തൈ നടീൽ, പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിനുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിലൂടെ ഹരിതശീലങ്ങൾ വളർത്തിയെടുക്കാം. ഇന്ന് ഒരു വിദ്യാർത്ഥി സ്വീകരിക്കുന്ന ഒരു ചെറിയ പരിസ്ഥിതി സൗഹൃദ ശീലം നാളത്തെ ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ തുടക്കമായേക്കാം. ഇവിടെ അത്യാവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതും പ്രധാനമാണ്. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ വിഭവങ്ങൾ നൽകുന്നു. എന്നാൽ പരിധിയില്ലാത്ത ഉപഭോഗവും അമിതമായ വിഭവ ചൂഷണവും പ്രകൃതിയുടെ പുനരുൽപ്പാദന ശേഷിയെ ബാധിക്കും. അതുകൊണ്ട് കൂടുതൽ ഉപഭോഗം എന്നതിനു പകരം ഉത്തരവാദിത്വമുള്ള ഉപഭോഗം എന്ന ചിന്തയാണ് വളരേണ്ടത്. ഹരിത സമ്പദ് വ്യവസ്ഥയുടെ അന്തിമ ലക്ഷ്യം പ്രകൃതിയെ മനുഷ്യവികസനത്തിന് തടസ്സമാക്കുക എന്നതല്ല, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യവികസനം സാധ്യമാക്കുക എന്നതാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ഓരോ വിഭവത്തിൻ്റെയും പിന്നിൽ ഭാവി തലമുറയുടെ അവകാശം കൂടിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ നാളെയുടെ വിഭവങ്ങൾ ഇല്ലാതാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനാൽ ഹരിത സമ്പദ് വ്യവസ്ഥ ഒരു സാമ്പത്തിക ആശയം മാത്രമല്ല, അത് ഒരു ജീവിത ദർശനമാണ്. വികസനം വേണം, പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം വേണ്ട. വ്യവസായങ്ങൾ വളരാം, പക്ഷേ മലിനീകരണം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളോടൊപ്പം. നഗരങ്ങൾ വികസിക്കണം, പക്ഷേ പച്ചപ്പിനും ജലസ്രോതസ്സുകൾക്കും ഇടം നൽകിക്കൊണ്ട്. കൃഷി വർദ്ധിക്കണം, പക്ഷേ മണ്ണിനെയും ജലത്തെയും സംരക്ഷിച്ചുകൊണ്ട്. ഗതാഗതം മെച്ചപ്പെടണം, പക്ഷേ വായുമലിനീകരണം കുറച്ചുകൊണ്ട്. വർത്തമാന തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ഭാവി തലമുറയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ചിന്തയാണ് ഹരിത സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയം. സാമ്പത്തിക വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും സാമൂഹ്യ നീതിയും ഒരുമിച്ച് മുന്നേറുമ്പോഴാണ് യഥാർത്ഥ സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. പ്രകൃതിയെ വെറും വിഭവമായി കാണാതെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണാം. പാഴാക്കലിന് പകരം സംരക്ഷണം തിരഞ്ഞെടുക്കാം. ഉപയോഗത്തിന് പകരം ഉത്തരവാദിത്വമുള്ള ഉപയോഗം ശീലമാക്കാം. മലിനീകരണത്തിന് പകരം ശുചിത്വം സ്വീകരിക്കാം. പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രകൃതിയോടൊപ്പം മുന്നേറാം. ഹരിത ചിന്തകളും ഹരിത ശീലങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ഹരിത സമ്പദ് വ്യവസ്ഥ യാഥാർത്ഥ്യമാകുന്നത്. ഇന്ന് നാം എടുക്കുന്ന ഓരോ ചെറിയ പച്ചയായ തീരുമാനവും നാളത്തെ ഭൂമിയെ കൂടുതൽ സുരക്ഷിതവും ആരോഗ്യകരവും മനോഹരവുമാക്കാനുള്ള നിക്ഷേപമാണ്. നമുക്ക് വളരാം, പക്ഷേ പ്രകൃതിയോടൊപ്പം. നമുക്ക് വികസിക്കാം, പക്ഷേ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്. നമുക്ക് ഇന്നിനായി ജീവിക്കാം, എന്നാൽ നാളെയെയും കരുതിക്കൊണ്ട്. ഹരിത സമ്പദ് വ്യവസ്ഥ മനുഷ്യൻ്റെ പുരോഗതിയെയും പ്രകൃതിയുടെ നിലനിൽപ്പിനെ ഒരുമിപ്പിക്കുന്ന വികസനപാത. പ്രകൃതി നമുക്ക് പൂർവികരിൽ നിന്ന് ലഭിച്ച ഒരു സ്വത്തല്ല, മറിച്ച് ഭാവി തലമുറയിൽ നിന്ന് നാം കടം വാങ്ങിയ ഒരു അമൂല്യ സമ്പത്താണ്. അതുകൊണ്ട് പ്രകൃതിയെ കീഴടക്കാനുള്ള വികസനമല്ല, പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്ന വികസനമാണ് നമുക്ക് വേണ്ടത്. ഹരിത ചിന്തകൾ നമ്മുടെ മനസ്സിൽ മുളപൊട്ടട്ടെ. ഹരിതശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേരൂന്നട്ടെ. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയും ഭൂമിയുടെ ഭാവിക്ക് ഒരു വലിയ പ്രതീക്ഷയാവട്ടെ. സുസ്ഥിരവും മനോഹരമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം.
0: ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം. ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പോത്തൻകോട് ഐരൂപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മനോജ് കോവിൽവീട്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: This is Akashvani, Thiruvananthapuram. Good evening, listeners. How are you all doing? When someone asks you this question, you feel so good, right?

0: ആകാശവാണി ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: മൊഴിയാം ഒരു കഥ.
0: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ. മേൽവിലാസം അവതരിപ്പിക്കുന്നു.

0: ഉള്ളത് ഐശ്വര്യ.
1: അവളെ കണികാണുന്ന ദിവസം എനിക്കൊരല്ലലും ഉണ്ടാകാറില്ല. ഉണരാൻ കുറേയേറെ വൈകിക്കുന്ന കൂട്ടത്തിലുള്ള ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ ഒരു വെള്ളിപ്പൂവുമായി എന്നെ കാത്തു നിൽക്കുന്ന ആ ബാലികയെയാണ് കാണുക. ഇരുണ്ട് ചുരുണ്ട് ഒരു മുറയില്ലാതെ തോളിൽ കിടക്കുന്ന തലമുടിയും വെളുത്തു ചുവന്ന സുന്ദരമായ കവിൾത്തടവും കറുത്തു വളഞ്ഞ പുരികത്തിനു താഴെ മിനുത്തു തിളങ്ങുന്ന കണ്ണുകളും കാണുമ്പോൾ എനിക്കൊരു പുതിയ ജീവൻ വയ്ക്കുകയായി. എന്റെ ആദ്യത്തെ പ്രവൃത്തി എന്റെ മുറ്റത്ത് നിന്ന് പൂക്കളെറുത്ത് അവൾക്ക് കൊടുക്കുകയായിരിക്കും. പൂവില്ലാതെ പോയാൽ ഒരു ചിത്രമോ തലമുടി കെട്ടാൻ നിറമുള്ള ഒരു കഷണം തുണിയോ ഒരു സന്തോഷവാക്കോ അവൾക്ക് സമ്മാനിക്കും. ഇതിലേതിലും അവൾ ഒരുപോലെ തൃപ്തിപ്പെടും. ശാരദ നാലാൺകുട്ടികൾക്കിടയ്ക്കുള്ള ഒരു പെണ്ണാണ്. അമ്മയ്ക്ക് ചില്ലറ സഹായങ്ങൾ ചെയ്യാനുള്ളവളാണ്. എട്ടംഗങ്ങളുള്ള കുടുംബത്തെ പുലർത്തുന്ന ഒരല്പശമ്പളക്കാരന്റെ മകളാണ്. ഭക്ഷണത്തിനും മറ്റും കുറച്ച് ഞെരുക്കമുണ്ടായിരിക്കാം അവിടെ. എന്നാലും അവൾ ക്ലേശിക്കാതെയാണ് വളരുന്നതെന്ന് അവളുടെ പ്രസന്നമായ മുഖഭാവം കണ്ടാൽ ഊഹിക്കാം. അവൾ പദ്യപാഠങ്ങൾ ചൊല്ലുന്നത് കേട്ട് ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു പോയിട്ടുണ്ട്. എനിക്ക് ശാരദയെപ്പോലൊരു മകളുണ്ടാകണമെന്ന് ആശിക്കാറുണ്ട്. ആ കുട്ടി എനിക്കാരാണ്? ആരുമല്ല. ഞങ്ങളൊരു നാട്ടുകാരുപോലുമല്ല. അവളുടെ വീട്ടിലെ മറ്റാളുകളോട് ഞാൻ മിണ്ടിയിട്ട് തന്നെയില്ല. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിൽ അവർ താമസിക്കുന്നു. അവരും വാടകക്കാരാണ്. ഞങ്ങൾ രണ്ടു സ്ഥലത്ത് നിന്ന് വന്നു, രണ്ടു സ്ഥലത്ത് പാർക്കുന്നു, രണ്ടു സ്ഥലത്തേക്ക് പോകും. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് തമ്മിൽ എന്തോ ഉണ്ട്. ശാരദയും ഞാനുമായി എന്തോ ബന്ധം പൂർവജന്മത്തിലെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അഞ്ചെട്ട് നാഴിക പുലർന്നാൽ ഇരുട്ടുന്നതുവരെ ഞാൻ വീട്ടിലുണ്ടായിരിക്കുകയില്ല. അധിക സമയം അവളെ കാണാൻ എനിക്ക് തരം ലഭിക്കുകയുമില്ല. കാണുമ്പോൾ തന്നെയും അവളോട് സംസാരിക്കാനൊന്നുമില്ല. എങ്കിലും ഞാൻ എപ്പോഴും അവളെ ഓർക്കും. ആ പൈതലിനെക്കുറിച്ചൊരു കവിത എഴുതാൻ എനിക്ക് തോന്നും. പക്ഷേ ഞാൻ കവിയല്ല. അവളെക്കുറിച്ചൊരു കഥ എഴുതാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷേ ഞാൻ കഥാകാരനല്ല. അവളുടെ ചിത്രം വരയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ചിത്രകാരനല്ല. എങ്കിലും അവളെനിക്ക് കവിതയാണ്, അവളെനിക്ക് കഥയാണ്. അവളുടെ ചിത്രം എന്റെ ഹൃദയത്തിലുണ്ട്. ഇരുണ്ടു ചുരുണ്ട് തോളിൽ കിടക്കുന്ന തലമുടിയും വെളുത്തു ചുവന്ന സുന്ദരമായ കവിൾത്തടവും കറുത്തു വളഞ്ഞ പുരികത്തിനു താഴെ മിനുത്തു തിളങ്ങുന്ന കണ്ണുകളുമായി മന്ദസ്മിതമാകുന്ന വെള്ളിപ്പൂക്കൾ എനിക്ക് സമ്മാനിക്കുന്ന ശാരദയുടെ ചിത്രം എന്റെ ഹൃദയത്തിലുണ്ട്. അവളെ ഓർത്ത് ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ എനിക്ക് ആശയുണ്ട്. എന്നാൽ ഞാനൊരു നിസ്സാരൻ. ശാരദയെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും. എനിക്ക് കഴിയുന്നത് അതുമാത്രം. ഞങ്ങൾ അയൽക്കാരായിട്ട് അഞ്ചാറു മാസമായി. ഒരു ദിവസം അവൾ പറഞ്ഞു, അമ്മാവാ ഞങ്ങൾ ഇന്ന് പോകും. എങ്ങോട്ടാ ശാരദേ? ആലുവായ്ക്ക്. എന്തിന്? അച്ഛനങ്ങോട്ട് സ്ഥലം മാറ്റം. അവിടെ ചെന്നാൽ അമ്മാവനെ എഴുത്തയക്കണേ. അതിന് കൂടുവേണ്ടേ? ഞാൻ തരാം. എന്താ എഴുതേണ്ടത്? എനിക്ക് സുഖമാണെന്ന്. അമ്മാവന് സുഖമാണെന്ന് ഞാൻ എഴുത്തയക്കണോ? അല്ല, എനിക്കല്ല, ശാരദയ്ക്ക്. അതെന്തിനാ എഴുതുന്നത്? ശാരദയ്ക്ക് സുഖമാണെന്ന് അമ്മാവനറിയാൻ? എനിക്ക് സുഖമാണെന്ന് അറിയരുതോ? ഇപ്പോൾ സുഖമാണെന്നറിയാം. മനുഷ്യർക്ക് എന്നും സുഖമായിരിക്കയില്ല. സുഖക്കുറവൊന്നും എന്റെ ശാരദയ്ക്ക് വന്നിട്ടില്ലെന്നറിയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എഴുത്തയക്കാൻ മേൽവിലാസം വേണ്ടേ? അത് ഞാൻ എഴുതി തരാം. ഞാൻ ഒരു അഞ്ചൽ കവറെടുത്ത് എന്റെ മേൽവിലാസം എഴുതി അവൾക്ക് കൊടുത്തു. അവൾ അതിൽ നിന്ന് വളരെ പ്രയാസം കൂടാതെ വായിച്ചു. പുരുഷോത്തമൻ പിള്ള. പുരുഷോത്തമൻ പിള്ള എന്നാണോ അമ്മാവന്റെ പേര്? അതെ. ഇത് സൂക്ഷിച്ചു വെക്കണമല്ലോ എന്ന് പറഞ്ഞ് അവൾ പോയി. എനിക്ക് കച്ചേരിയിൽ പോകാൻ നേരമാകുന്നതുവരെ അവൾ തിരിച്ചു വന്നില്ല. പിന്നെ തിരിച്ചു വന്നോ എന്തോ? പതിവുള്ള നേരത്തിനു മുൻപ് ഞാൻ ഓഫീസിൽ നിന്ന് വന്നു. ശാരദയുടെ വീട് വിജനമായി കിടന്നു. വളരെ നേരം ഞാൻ അങ്ങോട്ട് നോക്കി നിന്നു, നിരുന്മേഷനായിട്ട്, ചിന്താഭാരത്തോടെ. ശാരദയോട് വല്ലതുമൊക്കെ സംസാരിക്കേണ്ടതായിരുന്നു. അവൾക്ക് വല്ലതും ഒരു സമ്മാനം കൊടുക്കേണ്ടതായിരുന്നു. അവളുടെ അച്ഛനുമായി പരിചയപ്പെടേണ്ടതായിരുന്നു. അവരുടെ മേൽവിലാസം എഴുതി വാങ്ങേണ്ടതായിരുന്നു. എന്നൊക്കെ പരിഹാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ നേരം വിചാരിച്ചു. അടുത്ത ദിവസം ഞാൻ ഉണർന്നത് നായ കുരയ്ക്കുന്നത് കേട്ടാണ്. ശാരദയെ കണികാണാൻ പതിവ് പോലെ ജനലിൽ കൂടി നോക്കിയ ഞാൻ അവളുടെ സ്ഥാനത്ത് കണ്ടത് ക്രുദ്ധനായ ഒരു വീരൻ നായയുടെ മുൻപിൽ ദയനീയ ഭാവത്തോടെ വാലു വയറിനോട് ഒട്ടിച്ചുവെച്ച് മുതുകുമാത്രം നിലത്തു തൊടിയിച്ച് കൈകാലുകൾ കൂപ്പി ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത ദീനസ്വരത്താൽ ദയയാചിക്കുന്ന അസ്ഥിമാത്രമായ ഒരു

പട്ടിയെയാണ്. അന്ന് ഞാൻ കച്ചേരിയിൽ ചെന്ന് ഒരു ആധാരം പകർത്തിയതിൽ കൃഷ്ണപിള്ള എന്ന് വേണ്ടതിന് ശാരദ എന്നെഴുതിയെന്ന് ഒത്തുനോക്കിയ ഗുമസ്തൻ കണ്ടുപിടിച്ചു. അടുത്ത ദിവസം പൂ പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ശാരദ പോയ കാര്യം ഞാൻ ഓർത്തത്. ഇങ്ങനെ പലതും ക്രമേണ എന്റെ വല്ലായ്മ നീങ്ങി, മ്ലാനത മാറി, ഉത്സാഹം വീണ്ടു കിട്ടി. ശാരദ എന്റെ സ്മരണയിൽ നിന്നും മറഞ്ഞു. ആ കുട്ടി എനിക്ക് എഴുത്തയച്ചില്ലെന്ന കാര്യം പോലും ഞാൻ ഓർക്കാതെയായി. ഞാൻ ഗൃഹസ്ഥനായി, അച്ഛനായി, പ്രാരാബ്ധക്കാരനായി. അവിടെ സ്ഥലം മാറി ഉദ്യോഗമായി കോട്ടയത്ത് ചെന്നു. പട്ടണത്തിന്റെ കോണിൽ ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ പാർത്തു. എന്റെ അയൽവക്കത്ത് ഒരു കുടുംബം പാർത്തിരുന്നു. എപ്പോഴും പിരാക്കും ശകാരവും തല്ലും നിലവിളിയുമായി സമീപവാസികൾക്ക് സ്വൈര്യക്കേട് വരുത്തുന്ന ഒരു കുടുംബം. അവിടെ ചെന്ന് താമസിച്ചത് വലിയ അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നി. ഞാൻ കച്ചേരിയിൽ നിന്ന് വന്നാൽ എന്റെ ഭാര്യയ്ക്ക് ഒന്നാമത് പറയാനുള്ള വർത്തമാനം അങ്ങേ വീട്ടിലെ കാര്യങ്ങളാണ്. അയാൾ അവരുടെ മുഖത്ത് ചൂട് കഞ്ഞിയെടുത്തൊഴിച്ചു എന്നോ, വിറകുമുട്ടിയെടുത്ത് അവളെ എറിഞ്ഞു എന്നാൽ അവളുടെ ഭാഗ്യത്തിന് മേത്തുകൊണ്ടില്ലെന്നോ, അയാൾ അവരുടെ മുഖത്ത് ചൂട് കഞ്ഞിയെടുത്തൊഴിച്ചു എന്നോ, വിറകുമുട്ടിയെടുത്ത് അവളെ എറിഞ്ഞു എന്നാൽ അവളുടെ ഭാഗ്യത്തിന് മേത്തുകൊണ്ടില്ലെന്നോ, കണ്ണാടിയെടുത്തെറിഞ്ഞ് ചെന്നുകൊണ്ടിട്ട് ആ പെണ്ണിന്റെ താടി മുറിഞ്ഞെന്നോ എന്തെങ്കിലും ഒരു ക്രൂരകഥ എന്നും ഭാര്യയ്ക്ക് പറയാനുണ്ടായിരിക്കും. അങ്ങനെയാണ് പെണ്ണുങ്ങളെ ഭരിക്കേണ്ടതെന്ന് ഞാൻ ചിലപ്പോൾ പറയും. ചില ദിവസം രാത്രിയിൽ ആ വീട്ടുകാരുറങ്ങുന്നത് വളരെ താമസിച്ചായിരിക്കും. ഒരു വലിയ ലഹള ഒട്ടൊന്ന് ശാന്തമാകാൻ വളരെ നേരം പിടിക്കും. ഞങ്ങൾ അവിടെ താമസമാക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ പടിക്കൽ കൂടി പോയപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, ആ പോകുന്നതാ അങ്ങേ വീട്ടിലെ ആള്. ഞാൻ വെറുപ്പോടെ അയാളെ സൂക്ഷിച്ചു നോക്കി. വെറുക്കത്തക്കതായി ഒന്നും അയാളെ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ആരോഗ്യമുള്ള ഒരു 28 വയസ്സുകാരൻ. ഇയാൾക്ക് എന്താ ജോലി? ഞാൻ ചോദിച്ചു. ആശുപത്രിയിൽ ശിപ്പായിയാ. പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഈ അടിയും പിടിയുമൊക്കെ. അവർക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ശമ്പളത്തിനു പുറമെ വല്ലതും കിട്ടും. കുറച്ച് നെല്ലും തേങ്ങയുമൊക്കെ കിട്ടാനുണ്ട്. എന്നാൽ ആ സ്ത്രീ ചീത്തയായിരിക്കും. അയ്യോ, ഒരു പഞ്ചപാവം. എഴുന്നേറ്റു മാറാൻ ജീവനില്ല. വായിൽ നാക്കുണ്ടെന്ന് തോന്നുകയില്ല. ഒരക്ഷരം വെളിയിൽ കേട്ടിട്ടുണ്ടോ? പിന്നെ എന്താ ഈ അടിപിടിക്ക് കാരണം? എങ്ങനെ അറിയാനാ? അവളൊന്നും പറയുകയില്ല. അവൻ കള്ളു കുടിക്കുമായിരിക്കും. കുടിക്കുമായിരിക്കും. അവരയാളെ പറ്റി ഒരു ദോഷവും പറയുകയില്ല. എന്തെങ്കിലും ആകട്ടെ, നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? തീരെ സ്വൈര്യം കെട്ടാൽ വേറെ വല്ലയിടത്തും പോയി താമസിക്കാം, അത്ര തന്നെ. എങ്കിലും ഞാൻ ഒന്നുകൂടി ചോദിച്ചു, ആ വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട്? അയാളും ഭാര്യയും 3 പിള്ളേരും മാത്രം. വേറൊരുത്തിയെ ഞാൻ കണ്ടല്ലോ. ഇല്ല, ഒരു 35 വയസ്സ് കാണും. നന്ന മെലിഞ്ഞിട്ട് വിരൂപം പിടിച്ച്. അതാ അവള്. 35 വയസ്സ് മറ്റുമില്ല. കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും. 20 വയസ്സേ ആയുള്ളെന്നാ അവര് പറഞ്ഞത്. അല്ലെങ്കിൽ അയാളുടെ വയസ്സിനേക്കാൾ കുറച്ചു പറഞ്ഞതായിരിക്കും. അത്ര വിരൂപമൊന്നുമല്ല. കണ്ടാലൊക്കെ തരക്കേടില്ല. അവൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഇല്ലേ? അവരുടെ അടുത്ത് ചെന്ന് താമസിക്കരുതോ? അവരൊക്കെ തൊടുപുഴയാ. അച്ഛന് ദേവസ്വത്തിലോ മറ്റോ ആണ് ജോലി. ദേവസ്വത്തിലോ? അവർക്ക് 20 വയസ്സാണോ? പേരെന്താ? എന്റെ അന്വേഷണം അല്പം അനാവശ്യമാണെന്ന ഭാവത്തോടെ അവൾ പറഞ്ഞു. പേരെന്നാ, നാളെന്താ, അച്ഛനാരാ, അമ്മയാരാ, സമ്പന്നക്കാരനെ വിട്ടേച്ചു പോരുമോ, കണ്ടാൽ കൊള്ളാമോ, വയസ്സെത്രയായി, എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഭാവമുണ്ടോ? അവളുടെ ശുണ്ഠി സ്വല്പം കൂടി ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിന്നെ അയാൾക്ക് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ വാങ്ങിക്കാൻ? ഓഹോ, അന്നത്തെ കൊണ്ട് അയാൾ മര്യാദ പഠിക്കും എന്ന് മനുഷ്യ സഹജമായ പൊങ്ങച്ചൻ പറഞ്ഞ് അവളൊന്ന് ചിരിച്ചു. ദേവസ്വത്തിൽ ജോലിയുള്ള ആളിന്റെ മകൾ, 20 വയസ്സ്. 10ഉം 10ഉം 20. ഞാൻ സ്വല്പനേരം ചിന്തിച്ചിരുന്നു പോയി. എന്റെ ഭാര്യ എന്തോ പറഞ്ഞെന്ന് എനിക്ക് തോന്നി. എന്താ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. നീ നിന്റെ പുരുഷൻ പിള്ളയുടെ കൂടെ ചെന്ന് പാർക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇന്ന് അവരുടെ പിടലിക്ക് പിടിച്ചൊരു തള്ളുകൊടുത്തിട്ട് അവൾ കമിഴ്ന്നടിച്ചു വീണു. ഏതാണ്ട് കാര്യമില്ലാതെ വരികയില്ലെന്നേ. ഏ, ആ ആരാണ്ടയുടെ മേൽവിലാസം അവളുടെ പെട്ടിയിൽ കണ്ടെന്നോ? അവളുടെ പേരെന്താ? ഞാൻ അവളെ ഇങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ അവിടെ ഇല്ല. അങ്ങോട്ട് ചെന്നാൽ എല്ലാം അറിയാമല്ലോ. ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്. ദേവസ്വത്തിൽ ജോലിയുള്ള ഒരാളിന്റെ മകളെ 10 കൊല്ലം മുമ്പ് ഞാൻ അറിയും. അന്നവൾക്ക് 10 വയസ്സുണ്ട്. അവളുടെ പേര് ശാരദ എന്നാണ് എന്ന് ഞാനും ഭാര്യയും ഒന്നിച്ചു പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, അവളും ഇവളും ഒന്നാകാതിരിക്കട്ടെ. അവള് തന്നെയായിരിക്കും എന്നെന്റെ ഭാര്യ പറഞ്ഞു. ഞാൻ ഒരിക്കലോ മറ്റോ കണ്ടതാണെങ്കിൽ അവളല്ല. ഞാൻ പറയുന്ന ശാരദയെ കണ്ടാൽ എന്നു തുടങ്ങി എന്റെ സ്മരണയുടെ മറനീക്കി അതിലെ പൊടിയും മാറാലയും തൂത്തുകളഞ്ഞ് പൊടിവുകളെ മനോധർമ്മം കൊണ്ട് പൂരി

0: രസിപ്പിച്ച് മനോഹരമാക്കി എന്റെ പ്രിയതമയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതവളാകാതിരിക്കട്ടെ എന്ന് ആവർത്തിച്ച് ഞാൻ നിർത്തി. ഇതവൾ തന്നെ ആയിക്കൊള്ളട്ടെ എന്നൊരു വിചാരം എന്റെ സഹധർമ്മിണിയുടെ അസൂയ നിഴലിച്ച മുഖത്ത് പ്രതിഫലിച്ചു. അന്ന് വൈകിട്ട് എന്റെ ഭാര്യ പറഞ്ഞ വാർത്ത അതവള് തന്നെയാണ് എന്നായിരുന്നു. അവൾ തുടർന്നു, അയാൾ അടിച്ചിട്ട് അവരുടെ ഒരു കണ്ണു കലങ്ങി വീർത്തിരിക്കുന്നു. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ എന്നെ മറന്നിരുന്നു പോയി. കുറെ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, അവൾ എന്നെ അറിഞ്ഞിരിക്കുമോ? ഇല്ലെന്നാ തോന്നുന്നത്. അടുത്ത ദിവസം ആ ശിപായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അയാളോട് ചോദിച്ചു, എന്റെ പുറത്തൊരു വേദന, വല്ല മരുന്നും കൈവശമുണ്ടോ? വൈകിട്ട് പോരെ. മതി. വൈകുന്നേരം അയാൾ മരുന്നു കൊണ്ടുവന്ന് എന്റെ പുറത്ത് പുരട്ടിത്തന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അയാൾ ഒരു മര്യാദക്കാരനാണെന്ന് തോന്നി. അഞ്ചാറ് ദിവസം കൊണ്ട് ഞങ്ങൾ പരിചയക്കാരായി. എന്റെ ശാരദയെ പീഡിപ്പിക്കുന്ന ക്രൂരനോട് എനിക്ക് പകയാണ് ഉണ്ടാകേണ്ടത്. മനസ്സിന്റെ ഒരു മൂലയിൽ അതുണ്ട്. എന്റെ ശാരദയുടെ ഭർത്താവിനോട് എനിക്ക് വാത്സല്യമുണ്ടാകണം. ശിഥിലമായ ഒരു വാത്സല്യവും എനിക്കുണ്ടായി. ഞങ്ങൾ പരസ്പരം കുടുംബകാര്യങ്ങൾ പറയും, പഴയ കഥകൾ പറഞ്ഞു കേൾപ്പിക്കും. ഒരു ദിവസം 10 കൊല്ലം മുൻപ് എന്റെ തൊട്ട് വീട്ടിലൊരു കുട്ടി പാർത്തിരുന്നു. 10 വയസ്സുള്ള കുട്ടി എന്ന് ഞാൻ കഥ പറഞ്ഞു തുടങ്ങി. അയാൾ മന്ദഹസിച്ച് മൂളിക്കേട്ടു. അയാളുടെ ശ്രദ്ധയുറച്ചു. അയാൾക്ക് ജിജ്ഞാസ വളർന്നു. ഉത്കണ്ഠയുദിച്ചു. മേൽവിലാസം എഴുതിക്കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണു നിറഞ്ഞു. പുരുഷോത്തമൻ പിള്ള എന്ന് കേട്ടപ്പോൾ അയാൾ മുണ്ടുകൊണ്ട് കണ്ണു തുടച്ചു. പുരുഷോത്തമൻ പിള്ള എന്നാണ് സാറിന്റെ പേര് എന്ന് അയാൾ ഇടറിയ സ്വരത്തിൽ പിറുപെരുത്തു. എന്താണോ, അഞ്ചാറായിട്ട് അങ്ങേതിൽ ലഹള കേൾക്കാനില്ല എന്ന് ആയിടെ എന്റെ ഭാര്യ ഉദാസീനയായി പറഞ്ഞു.
1: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ മേൽവിലാസം. അവതരിപ്പിച്ചത് ഐശ്വര്യ.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇൻചാർജ് ഷിജു ഷെരീഫ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495963321 അല്ലെങ്കിൽ 9496565631 ഒരു നമ്പർ കൂടിയുണ്ട്. 9496596321 ഓർക്കുക, വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സൈനികക്ഷേമ വകുപ്പും നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളും സേവനങ്ങളും. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഒക്ടോബർ 12 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി സമയം 10 മണി.
1: സംഗീത സാധകം. ഇന്ന് സംഗീത സാധകത്തിൽ കൃതി പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ.

0: ഇന്നത്തെ സംഗീത പാഠത്തിൽ ഇരയിമ്പൻ തമ്പി രചിച്ച നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ചുള്ള നീലവർണ പാഹിമാം എന്ന കൃതിയാണ് പഠിക്കാൻ പോകുന്നത്. രാഗം സുരുട്ടി ആദിതാളം. ഇരയിമ്പൻ തമ്പി എന്നറിയപ്പെടുന്ന ഇരവിവർമ്മൻ തമ്പി സംസ്കൃതത്തിലും മലയാളത്തിലും നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1782 തൊട്ട് 1856 വരെയാണ് ജീവിച്ചിരുന്നത്. ഈ കൃതിയുടെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. നീലവർണ പാഹിമാം
1: പാഹിമാം
0: സന്തതം
1: സന്തതം
0: നവനീത കൃഷ്ണ പാഹിമാം
1: നവനീത കൃഷ്ണ പാഹിമാം
0: ഒന്നുകൂടെ പറയൂ.
1: നീലവർണ പാഹിമാം
0: സന്തതം നവനീത കൃഷ്ണ പാഹിമാം. ഇത് സുരുട്ടി രാഗത്തിലുള്ളതാണ്. ഈ സുരുട്ടി രാഗം 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ്.

ഇതിലെ സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികനിഷാദം എന്നീ സ്വരങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഋഷഭം, മധ്യമം, നിഷാദം ഈ മൂന്ന് സ്വരങ്ങൾ രാഗഛായാ സ്വരങ്ങളാണ്. ഇതൊരു ഔടവ വക്രസമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ വക്രസമ്പൂർണമായിട്ടാണ് കാണുന്നത്. പല്ലവി പാടി നോക്കാം. ആദ്യത്തെ സംഗതി

0: ഇനി അനുപല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: ഘൃതമാലാകുല നിലയ
1: ഘൃതമാലാകുല നിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന
1: നവഘന.
0: ഒന്നുകൂടെ വായിക്കൂ.
1: ബാലഗോപാല കൃപാലയ ഘൃതമാലാകുല നിലയ നന്ദഗോപനന്ദന നവഘന.
0: നീലവർണ്ണ പാഹിമ. ഇതും സമത്തെ തന്നെയാണ് എടുക്കുന്നത്.

0: അന്നപല്ലവി സാഹിത്യം ഒന്നുകൂടെ വായിച്ചിട്ട് പാടാം. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: കൃതമാലാകുലനിലയ
1: കൃതമാലാകുലനിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന നീലവർണ പാഹിമാം
1: നവഘന നീലവർണ പാഹിമാം.

0: ഇനി അടുത്തത്
1: ചരണം. ചരണത്തിൻ്റെ സാഹിത്യം എഴുതിക്കോളൂ. മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: ശിഞ്ചാന മഞ്ജീര,
2: ശിഞ്ചാന മഞ്ജീര,
1: ശ്രീഭാസുരചരണ,
2: ശ്രീഭാസുരചരണ,
1: ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുരചരണ,
2: ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുരചരണ,
1: കഞ്ചയുഗള ശൗരേ,
2: കഞ്ചയുഗള ശൗരേ,
1: കമലനാഭ ജയ ജയ,
2: കമലനാഭ ജയ ജയ.
1: ചരണം വായിക്കൂ.
2: മഞ്ജു നയന യുഗ മഞ്ജുള പരിഗള, അഞ്ജനാഞ്ജിത ചേതോഹരതര, മണിബന്ധ, ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുര ചരണ, കഞ്ചയുഗള ശൗരേ, കമലനാഭ ജയ ജയ.
1: നീലവർണ പാഹിമാ.

0: ഇപ്പോൾ ഈ കൃതി നന്നായി മനസ്സിലായല്ലോ.
1: മനസ്സിലായി.
2: സംഗീത സാധകത്തിൽ കൃതി പഠിപ്പിച്ചത് ശ്രീമതി ബി രഞ്ജിനി വർമ്മ, പഠിച്ചത് സംഗീത വർമ്മ.

0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: യേ ആകാശവാണി ഹെ വിശേഷ ശൃംഖല ജൻസേവ സേ ദേശ് സേവ കെ 23വേ സംസ്കരണ മേ പ്രസ്തുത ഹെ പരിചർച്ച ബുനിയാദി ഢാഞ്ചേ കി നൈ റഫ്താർ. ഇസ്മേ ഭാഗ് ലേ രഹി ഹെ ഭാരത് സർക്കാർ കെ പൂർവ സചിവ ദുർഗാ ശങ്കർ മിശ്ര ഔർ രാജനീതിക് വിശ്ലേഷക് രവി പരാശർ. കാര്യക്രമ കാ സഞ്ചാലൻ കർ രഹി ഹെ ആനന്ദ് ശ്രീവാസ്തവ്.
2: കൽപ്പനാ കീജിയേ, ഹിമാലയ കി ബർഫീലി ചോട്ടിയോ കെ ബീച്ച് ചിനാബ് നദീ കെ ഉഫന്തെ പാനി സേ 359 मीटर ऊपर टिकी एक विशाल फौलादी मेहराब का, जहां कभी पहुंचना महज एक सपना था, वहां आज भारत की तरक्की की ट्रेन फर्राटा भर रही है. सोचिए पंबन के नीले समुद्र पर खड़े उस पुल के बारे में, जो जहाजों को रास्ता देने के लिए समुद्र के सीने पर किसी विशाल पंख की तरह हवा में ऊपर उठ जाता है, या कच्छ के रण से लेकर कन्याकुमारी तक फैले उन चमचमाते एक्सप्रेस वे का, जिन्होंने दूरियों को

0: നിത്യം യദാ യദാ ബാധ ദാനവുദ്ഭവിഷ്യതി തദാ തദാവതിര്യാഹം കരിഷ്യാമരി സംശയം.
1: പൂർവകൽപ്പ കേ അവസാന കേ പശ്ചാത് പ്രളയ കാല മേ ജബ് സമസ്ത സംസാര കാരണ സലില മേ പരിണത് ഹുവാ തബ് ഭഗവാൻ വിഷ്ണുനേ അപ്നി സമ്പൂർണ ശക്തി പ്രഭാവ സംഗ്രഹിത് കർ കാരണ സമുദ്ര മേ മണ്ഡിത് ഗ്രഹണ കി

വംസ്വധാഷ്കാരം സ്വരാത്മീകാ സുധാത്മശരീരിധാമത്രാസ്ഥിതാർദ്ധമത്രാസ്ഥിതാവിശേഷത്യാവിശേഷത്വമേവസാത്രീത്രീവീ ജനനീ പരാ ത്വൈവധാര്യതേ സർവം തവൈതത്സൃജ്യത്തെ ജഗത് തവൈതത് പാല്യതേ ദേവി ത്വമസ്യന്തേ ച സർവദാ വിസൃഷ്ടോ സൃഷ്ടിരൂപാ ത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സഹൃതിരൂപാന്തേ ജഗതോസ്യ ജഗന്മയേ മഹാവിദ്യാ മഹാമായാ മഹാമേധാ മഹാസ്മൃതിഃ മഹാമോഹാ ച ഭവതി മഹാദേവീ മഹാസുരീ പ്രകൃതിസ്വം ച സർവസ്യ ഗുണത്ര വിഭാവിനീ കാലരാത്രി മഹാരാത്രി ഭൂഹരാത്രിശ്ച ദാരുണാ ത്വം ശ്രീ സ്വവിശ്വരീ ത്വം ഹ്രീ സ്വബുദ്ധിർബോധലക്ഷണാ ലജ്ജാ പുഷ്ടിസ്തഥാ തുഷ്ടി സ്വം ശാന്തി ഏക്ഷാന്തിരേവ ച ഖഡ്ഗിനീ ശൂലിനീ ഘോരാ ഗദിനീ ചക്രിണീ തഥാ ശംഖിനീ ചാപിനീ ബാണ ഭൂഷൂണീ പരിഘായുധാ സൗമ്യ സൗമ്യതരാ.

സുന്ദേഹി പ്രളയന്ധകാര രൂപിണി താമസി ദേവി സവൻസേ പ്രബുദ്ധഹോ വിഷ്ണുക്കേ അംഗ പ്രത്യംഗസേ ബാഹർ പ്രകട ഹോ ആയി ഭംഗ ഹുയി ഭഗവാൻ വിഷ്ണു കീ യോഗ നിദ്ര തത്കാൽ ഉൻഹോനെ സുദർശൻ ചക്ര ഉഠായ ഓർ ഛിന്ന കർ ഡാലാ മധു കൈതവ കാമസ്തക് ബ്രഹ്മാ പുന ധ്യാന മഗ്ന ഹോ ബൈഠെ ഇധർ ദുർധർഷ ദൈത്യരാജ് മഹിഷാസുര കെ പരാക്രമ സേ പരാസ്ത ഹോ ദേവതാഗൾ സ്വർഗാധികാര സേ വഞ്ചിത ഹുയേ അത്യാചാരോ സേ ത്രസ്ത ഹോ സമസ്ത ദേവലോക് വിഷാദ വ്യഥാ സേ പരിമ്ലാന ഹോ ഗയാ ദേവഗണ ബ്രഹ്മാ കീ ശരണ മേ ഉപസ്ഥിത ഹുയേ കാരണ ബ്രഹ്മാ കേ വരദാന സേ ഹി ഥാ മഹിഷാസുര അപരാജേയ ഉൻകേ ദ്വാരാ ദൈത്യരാജ് കാ ക്ഷയ അസംഭവ ജാന ഉൻകേ നിർദ്ദേശാനുസാര ദേവതാവോ നേ കമല യോനി ബ്രഹ്മാജീ കോ അപ്നാ പ്രതിനിധി വന വൈകുണ്ഠ മേ ജാ ദേഖാ ഭഗവാൻ വിഷ്ണു ഓർ ദേവാധിദേവ് ഭഗവാൻ ശിവ പരസ്പര ആലാപ മഗ്ന ഹൈ ബ്രഹ്മാജീ നേ അപ്നെ മുഖ സേ കഹ സുനായി മഹിഷാസുര കേ ദുർവീസഹ അത്യാചാര കീ കരുണ കഹാനി സ്വർഗ ഭ്രഷ്ട ദേവതാവോ കാ വിഷാദ സുന്തേ ഹി പരമ ശാന്തി ജോഗിവര മഹാദേവ കാം സുഗൌര മുഖമണ്ഡല ക്രോധ സേ രക്ത കമല കെ സമാന ലാല ഹോ ഉഠാ ശംഖ ചക്ര ഗദാ പദ്മധാരി നാരായണ സീ തന ഗൈ ഭൃഗുടിയാ

ഓഷേ മഹാശംഖ വിശ്വയോനി വിഷ്ണു ഓർ മഹാരുദ്രകേ ശരീർഷേ പ്രസ്ഫൂട്ടിത് ഹോ നിക്ലി തേജ കി പരമ ജ്യോതി ബ്രഹ്മാ ഓർ ദേവഗണകേ മുഖമണ്ഡലോ സേ നിക്കൽ ചലാ തേജ പർവത് പ്രമാണ ജ്യോതി പുഞ്ജനേ പ്രജ്വലി ഉത്താശനിക തുല്യ ദേവിപ്രമാണ കിരണോ സേ ദിഗമണ്ഡല കോ പുഴകരുതിയ ദേവരശ്മിയാ ഏകത്രിത ഹോ പരമാ സുന്ദരീ രൂപവതി ദിവ്യ ദേവി മൂർത്തിമേ പരിണത്വേ ജഗന്മാ

ഹരേ പ്രസീദ പ്രസീദ മാതര ജഗതോ അഖിലസ്യ പ്രസീദ വിശ്വേശ്വരീ പാഹി വിശ്വം സ്വവീശ്വരീ ദേവി ചരാചരസ്യ ആധാരഭൂതാ ജഗതസ്വമേകാ മഹീ സ്വരൂപേണ യതഃ സ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ തവൈതദപ്യാ യഥേ കൃഷ്ണം അലംഘ്യ വീര്യേ ശക്തിരന്തീര്യ വിശ്വസ്യ ബീജം പരമാസി മായ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വങ്ങ വൈ പ്രസന്നാ ഭുവി മുക്തി ഹേതു.

ത്രാണ സഹിതേ നാരായണീ നമസ്തുതേ കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രത്രാണഹരേ ചൈന്ദ്രീ നാരായണീ നമസ്തുതേ ശിവദൂതീ സ്വരൂപേണ ഹത ദൈത്യ മഹാബലേ ഘോരൂപേ മഹാഭാവേ നാരായണീ നമസ്തുതേ ദംശാകരാലവദനേ ശിവമാലാവിഭൂഷണേ ചാമുണ്ഡേ മുണ്ഡവധനേ നാരായണീ നമസ്തുതേ ലക്ഷ്മീ ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വധേ ധ്രുവേ മഹാരാത്രി മഹാവിദ്യേ നാരായണീ നമസ്തുതേ നിധേ സരസ്വതീ വരേ ഭൂതിവദ്ധവിതാമസി നിയതേ ത്വമസീ ദേശേ നാരായണീ നമസ്തുതേ സർവസ്വരൂപേ സർവേഷേ സർവശക്തി സമന്വിതേ.

ഭക്തിയായ നീ നമസ്തുതേ. വാളാകരാലമത്യുഗ്രം ശീഷാസൂരസൂദനം ത്രിശൂലങ് പാതുനോ ഭീതിർ ഭദ്രകാളീ നമസ്തുതേ. ഇനസ്തി ദൈത്യതേജാംസി സ്വരേനാപൂര്യയായഗത് സാ ഘണ്ടാ പാതുനോ ദേവി പാപേഭ്യോ അനസ്തുതാനിവ അസുരാശ്രിവസാപങ്ക ജച്ചിതസ്തേ കരജ്വല ക്ഷൂഹായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ. വാങ്നഥാ വയം ഭോഗാനശേഷാന് അപഹംസി തുഷ്ടാ രുഷ്ട്വാ തു കാമാന് സകലാനഭീഷ്ടാ. ത്വാമശ്രിതാനാം നവീപന്നരാണാം ത്വാമശ്രിതാധ്യാശ്രയതാം പ്രയാന്തി. ഏതത്കൃതം യത് കദലം തയാദ്യ ധർമ്മദിശാ ദേവി മഹാസുരാണാം രൂപൈർ അനേകൈർ ബഹുധാത്മമൂർത്തി കൃതാംബികേ തത് പ്രകരതി കാന്യ വിദ്യാസു ശാസ്ത്രേഷു വിവേകോദ്ദീപ സ്വാദ്യേഷു വാക്യേഷു ച കാത്വദന്യ മമത്തഗത്തേ അതിമഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം രക്ഷ്യാംഷി യത്ര ഗ്രവീഷാശ്ച നാഗാ യത്രാരയോ ദസ്യുവലാദി യത്ര ധാവാനലോ യത്ര തഥാ വിബന്ധേ തത്ര.

ായി സതതങ് നമ നമഃ പ്രകൃത്യൈ ഭദ്രായൈ നിയതഃ പ്രണതാസ്മതാം രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്യൈ ധാത്രിയൈ നമോ നമഃ ജസ്നായൈ ചന്ദ്രരൂപിണ്യൈ സുഖായൈ സതതങ് നമഃ കല്യാണ്യൈ പ്രണതാവൃദ്ധ്യൈ സിദ്ധ്യൈ കുർവോ നമോ നമഃ നൈരിത്യൈ ഭൂമൃതാംഗ ലക്ഷ്മ്യൈ സർവാണ്യൈ തേ നമോ നമഃ ദുർഗായൈ ദുർഗപാലായൈ താരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധുമ്രായൈ സതതം നമഃ അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമഃ നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു.